ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് സെപ്റ്റംബർ 14 സമതല ഭൂമികയിലാണ്. 1812 സെപ്റ്റംബർ 14 നെപ്പോളിയൻ മോസ്കോ കീഴടക്കുന്നു. 1901 സെപ്റ്റംബർ 14 അമേരിക്കൻ പ്രസിഡന്റ് വില്യം മക്കിൻലെ വെടിയേറ്റു മരിച്ചു. 1901 സെപ്റ്റംബർ 14 അമേരിക്കയുടെ 25 പ്രസിഡന്റായി തിയോഡോർ റൂസ്വെൽറ്റ് ഭരണം ഏറ്റിരിക്കുന്നു. 1927 സെപ്റ്റംബർ 14 പാശ്ചാത്യ നൃത്തകലയെ യാഥാസ്ഥിതിക നൃത്തനാടക രൂപങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ച് ആധുനിക സർഗാത്മക കലാരൂപമായി വികസിപ്പിക്കുന്നതിന് അനുപമമായ സംഭാവനകൾ നൽകി ലോക നൃത്ത കലാചരിത്രത്തിൽ തന്നെ സ്ഥാനമുറപ്പിച്ച അമേരിക്കൻ നർത്തകിയും നൃത്ത അധ്യാപികയുമായ ഇസഡോറ ഡങ്കന്റെ ജീവിതം ഒരു വാഹന അപകടത്തിൽപ്പെട്ട് ദാരുണാന്ത്യം വരിച്ചിരിക്കുന്നു. സാൻഫ്രാൻസിസ്കോ നഗരത്തിൽ ഒരു സംഗീത അധ്യാപികയുടെ 4 മക്കളിൽ ഒരാളായി ജനിച്ച് കടുത്ത ദാരിദ്ര്യത്തോട് നിരന്തരം പോരാടുന്ന കുടുംബത്തിൽ വളർന്ന് ചെറുപ്രായത്തിൽ തന്നെ തന്നിൽ അങ്കുരിച്ച നൃത്ത കലാ ആഭിമുഖ്യത്തെ സ്വന്തം അധ്വാനം കൊണ്ട് പരിപോഷിപ്പിച്ച് വിശ്വപ്രസിദ്ധയായി തീർന്ന കലാകാരിയായിരുന്നു ഇസഡോറ ഡങ്കൻ. 1960 സെപ്റ്റംബർ 14 പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന ലോകരാഷ്ട്രങ്ങളുടെ സംഘടനയായ ഒപെക് നിലവിൽ വന്നിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: കുട്ടിക്കാലത്താണ് ഞാൻ ജന്മികളെയും അടിയന്മാരെയും കണ്ടിട്ടുള്ളത്. കമ്പനി മുക്കിൽ വെച്ച് നാണപ്പൻപിള്ള പാക്കറിന്റെ കരണത്തിട്ട് അടിക്കുന്നത് ഞാൻ കണ്ടതാണ്. പാക്കറിന്റെ കണ്ണ് പുകഞ്ഞുപോയി. എന്നിട്ടും പാക്കറൻ കരഞ്ഞില്ല. ഒരു മണിക്കൂർ കഷ്ടിച്ചു കഴിഞ്ഞു കാണില്ല. നാണപ്പൻപിള്ളയും പാക്കറിനും കൂടി കാട്ടുവീട് പോകുന്ന വഴിയിൽ അച്ഛനെ കണ്ട് വീട്ടിൽ കയറി. നാണപ്പൻപിള്ള എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചു. പാക്കറിന്റെ മുഖത്തിന് ഒരു തെളിച്ചവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാണപ്പൻപിള്ള ചോദിക്കുകയാണ്, എന്താടാ പാക്കര നിന്റെ മുഖം കടന്നിൽ കുത്തിയതുപോലെ ഇരിക്കുന്നതെന്ന്? എന്താ അതിന്റെ അർത്ഥം? ഞാൻ നിന്നെ എത്ര ഉപദ്രവിച്ചാലും നീ പരിഭവിക്കാൻ പാടില്ല. ചില വീടുകളിൽ അങ്ങനെയാണ്. ഭാര്യയ്ക്ക് ആവശ്യമില്ലാത്ത വിലക്കുകൾ വെക്കും, നിയന്ത്രണങ്ങളുണ്ടാക്കും. അതൊക്കെ അവളിൽ സമ്മർദ്ദമുണ്ടാക്കിയാലും അവൾ കളിച്ചു ചിരിച്ച് സന്തോഷത്തോടെ വർത്തമാനം പറയണമെന്ന് പറയും. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഒരു ചലച്ചിത്രത്തിൽ പറയുന്നത് പോലെ മനസ്സിൽ തീനാളം എരിയുമ്പോഴും നീ ആടണം, പാടണം. മനസ്സിൽ തീനാളം എരിയുമ്പോഴും മടിയിൽ മണിവീണ മീട്ടാൻ ജീവിതം പൂർണ്ണമായും കാൽപ്പനികമൊന്നുമല്ലോ. കണ്ടീഷൻഡ് അറ്റാച്ച്മെന്റ് എന്നാണ് അതറിയപ്പെടുന്നത്. അവൾ ജീവിക്കേണ്ടത് തനിക്ക് വേണ്ടിയാണ്, അവൾക്ക് വേണ്ടിയല്ല എന്ന മനോഭാവമാണ് ഇത്തരം കണ്ടീഷനുകൾ വെച്ചുള്ള അറ്റാച്ച്മെന്റിലുള്ളത്. ശരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവൾ സ്വാതന്ത്ര്യം പണയം വെക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നു അവൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്ന്, വീട്ടിലെ വിളക്കായിരിക്കണമെന്ന്. അതെങ്ങനെ സാധിക്കും? അങ്ങനെ സാധിച്ചെടുക്കുന്നവരുണ്ട്. അതിനെയാണ് പരുവപ്പെടുത്തൽ എന്ന് പറയുന്നത്, തനിക്ക് വേണ്ടി പരുവപ്പെടുത്തിയെടുക്കൽ, കണ്ടീഷൻഡ് അറ്റാച്ച്മെന്റ്. ഒരു ദാമ്പത്യവും ഒരിക്കലും അങ്ങനെ ആവരുത്. കണ്ടീഷൻഡ് അറ്റാച്ച്മെന്റ് ആണ് നിങ്ങളുടെ ദാമ്പത്യത്തിലുള്ളതെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങളിൽ ആരോ ഒരാൾ ജീവിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്. അവരവർക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങളിൽ ആരോ ഒരാൾക്ക് കഴിയുന്നില്ല. അവരവരുടെ ജീവിതം അവരവർ ജീവിച്ചു തീർക്കേണ്ടതാണ്. അത് മറന്നു പോകരുത്.
0: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

സംതൃപ്തി എന്നത് ഒരു മാനസികാവസ്ഥയാണ്. അതുണ്ടാക്കുന്ന അനുഭൂതി നിസ്സാരമല്ല. ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവണം. അല്ലാത്ത പക്ഷം അത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നും. എന്തു നല്ല കാര്യം ചെയ്യുമ്പോഴും സംതൃപ്തി അനുഭവിക്കാൻ മനുഷ്യന് കഴിയണം. ഏറ്റവും കൂടുതൽ സംതൃപ്തി എപ്പോഴാണ് അനുഭവിക്കുക എന്ന് ചോദിച്ചാൽ, വിലക്കുകളേതുമില്ലാത്ത സ്വാതന്ത്ര്യത്തോടുകൂടിയ ആനന്ദം അനുഭവിക്കുമ്പോഴാണെന്ന് പറയേണ്ടതായി വരും. സിറോട്ടോണിൻ എന്ന രാസപദാർത്ഥമാണ് മനുഷ്യന് ഏത് കാര്യത്തിലും സംതൃപ്തി ഉണ്ടാക്കി തരുന്നത്. ആ രാസപദാർത്ഥത്തിനുണ്ടാവുന്ന വ്യത്യാസം സംതൃപ്തിയുടെ കാര്യത്തിൽ കുറവുണ്ടാക്കി എന്ന് വരും. ചെയ്യുന്ന ജോലിയിൽ, ഉറക്കത്തിൽ, ഭക്ഷണത്തിൽ, ലൈംഗികതയിലൊക്കെ മനുഷ്യന് സംതൃപ്തി കിട്ടണം. അങ്ങനെ വരുമ്പോഴേ ജീവിതം പൂർണവും സാർത്ഥകവുമാവൂ എന്ന് മറന്നുപോകരുത്. ഒരു കാലഘട്ടത്തിൽ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഉത്സാഹപൂർവം പടർന്നു പന്തലിച്ചിരുന്ന ഒന്നാണ് സ്കൗട്ട് പ്രസ്ഥാനം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി ഇതെന്നും നിലനിൽക്കുന്നു. സ്കൗട്ടുകളുടെ ഒരു പ്രധാന നിയോഗം ഇതാണ്: ഡു എ ഗുഡ് ടേൺ ഡെയിലി. അതായത്, ഓരോ ദിവസവും ഒരു നല്ല കാര്യം ചെയ്യുക. ദിനാന്ത്യത്തിൽ ഒരു ബോയ് സ്കൗട്ട് അല്ലെങ്കിൽ ഒരു ഗേൾ ഗൈഡ് സ്വയം ചോദിക്കുന്ന ചിന്ത ഇതാണ്: ഇന്ന് ഞാൻ ഏത് നല്ല കാര്യമാണ് ചെയ്തത്? ഒരാൾ ചോദിക്കുന്നു എന്ന് കരുതൂ, നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി പറയാനാവുക? ഈ ലോകത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്? റോഡിൽ കിടക്കുന്ന ചപ്പുചവറുകൾ എടുത്തു മാറ്റുന്നത് നല്ല കാര്യം. വയോജനങ്ങളെ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കുന്നതും നല്ല കാര്യം. ഒരു യാചകനെയെങ്കിലും പുനരധിവസിപ്പിക്കുന്നത് വളരെ നല്ല കാര്യം. സഹോദരന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് നല്ല കാര്യം. രണ്ടുപേർ തമ്മിലുള്ള വഴക്കിലോ തർക്കത്തിലോ ഇടപെട്ട് തീർപ്പുണ്ടാക്കുക എന്നതും വളരെ നല്ല കാര്യം. അങ്ങനെ എത്ര നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്! അതിലൂടെ സംതൃപ്തി നേടിയെടുക്കാനുണ്ട്. പണം കിട്ടുന്നത് മാത്രമാണ് സംതൃപ്തി എന്ന് കരുതരുത്. സംതൃപ്തമായ ജീവിതം നയിക്കാൻ പണം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണെന്നും മറന്നുപോകരുത്.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യം ഇന്ന് ദേശീയ ഹിന്ദി ദിനം ആചരിക്കുന്നു. ഇന്ന് വിനായക ചതുർത്ഥി. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പൊതുചർച്ച ഇന്നും തുടരും. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. വിദഗ്ധമായ മാനേജ്മെന്റ് സംവിധാനത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ഇതോടെ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. 2025 സെപ്റ്റംബറിൽ 4445 മെഗാവാട്ടായിരുന്നു സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം. എന്നാൽ ഈ വർഷം സെപ്റ്റംബറിൽ അതിൽ 920 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായതും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആവശ്യമായ വെള്ളം ലഭിക്കാത്തതും എൽനിനോ പ്രതിഭാസം ഉണ്ടായതും പ്രതിസന്ധി മൂർച്ഛിക്കാൻ കാരണമായി. ഡിമാൻഡ് കൂടിയപ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയായെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 4 രൂപ 29 പൈസക്ക് വാങ്ങിയ വൈദ്യുതി 8 വർഷം വരെ നാം ഉപയോഗിച്ചെന്നും എന്നാൽ ആ കരാർ റദ്ദാക്കി പിണറായി ഗവൺമെന്റ് 8 മുതൽ 14 രൂപ വരെ നൽകി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോൾ 13,000 കോടി രൂപയുടെ വൈദ്യുതിയാണ് പുറത്തുനിന്ന് വാങ്ങുന്നതെന്നും അത് ഈ വർഷം 16,000 കോടി രൂപയായി വർദ്ധിക്കുമെന്നും അറിയിച്ച സതീശൻ സംസ്ഥാനം ഈ പ്രതിസന്ധി മറികടക്കുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നും ഇത് പരിഹരിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വിലക്ക് വൈദ്യുതി വാങ്ങാൻ ഗവൺമെന്റ് തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. രാത്രിയിലെ ആഡംബര വൈദ്യുതി ഉപയോഗം നിർത്തണമെന്നും പവർകട്ട് സമയം കൃത്യമായി അറിയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ 64 പുതിയ ഔദ്യോഗിക വാഹനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വകുപ്പിലെ ഓഡിറ്റ്, ഇന്റലിജൻസ്, ടാക്സ് പെയർ സർവീസ് വിഭാഗങ്ങളുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും കൂടുതൽ ഊർജിതമാക്കുകയാണ് ലക്ഷ്യം. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഹിന്ദി ദിനം ആചരിക്കുന്നത്. ഹിന്ദി പരമ്പരാഗത വിജ്ഞാനം മുതൽ കൃത്രിമ ബുദ്ധി വരെ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നവി മുംബൈയിൽ ഹിന്ദി ദിവസ് പരിപാടിയിലും 6ാമത് അഖിലേന്ത്യാ രാജ്ഭാഷാ സമ്മേളനത്തിലും പങ്കെടുക്കും. സമ്മേളനത്തിൽ 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അമിത്ഷാ സമ്മാനിക്കും. ഇന്ന് വിനായക ചതുർത്ഥി. ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. 10 ദിവസം നീളുന്ന ഗണേശോത്സവത്തിന്റെ അവസാന ദിവസം ഗണപതി വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് വിനായക ചതുർത്ഥി ആശംസ നേർന്നു. ജ്ഞാനം, സമൃദ്ധി, ശുഭകര തുടക്കങ്ങൾ എന്നിവയുടെ പ്രതീകമാണ് ഗണപതിയെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു. കോഴിക്കോട് മർക്കസിൽ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ തീരവും മലേഷ്യയും തമ്മിൽ 100 ആണ്ടുകൾ പഴക്കമേറിയ ബന്ധമുണ്ടെന്നും ആ പൈതൃക ബന്ധം പുനരുജ്ജീവിപ്പിക്കണമെന്നും അൻവർ ഇബ്രാഹിം നിർദ്ദേശിച്ചു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് തുടരുന്നു. AKG ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ ഇന്ന് പൊതുചർച്ച തുടരുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. എളമരം കരീം, KK ശൈലജ, PK ബിജു, സേവ്യർ ചിറ്റിലപ്പള്ളി, എം ശിവപ്രസാദ് എന്നിവർ ഉൾപ്പെടുന്ന പ്രസീഡിയമാണ് യോഗം നിയന്ത്രിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, വർഗ്ഗബഹുജന സംഘടനാ ഭാരവാഹികൾ എന്നിവരുൾപ്പെടെ 307 പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചാണ് പ്രധാന ചർച്ചയെന്നും എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണോ അതൊക്കെ വരുത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് വിഷയം ചർച്ച ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. ജീവനക്കാരുടെയും കരാർ കമ്പനികളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ദുബായിൽ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് എടുത്തു. ശ്രീലങ്കയ്ക്ക് 19.4 ഓവറിൽ 111 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇതേ വേദിയിലാണ്. ലോകകപ്പ് പുരുഷ അമ്പെയ്ത്തിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്ക് കിരീടം. മെക്സിക്കോയിലെ സാൾട്ടലേയിൽ ജപ്പാന്റെ നകാനിഷി ജുനെയെയാണ് ധീരജ് പരാജയപ്പെടുത്തിയത്. റിക്കർവ് വിഭാഗത്തിൽ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ധീരജ് ബൊമ്മദേവരെ. US ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനും. ന്യൂയോർക്കിലെ ആർദർ ആഷേ സ്റ്റേഡിയത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 4 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സ്വരേവ് കീഴടക്കിയത്. കണ്ണൂരിൽ സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ ഗുസ്തിയിൽ കണ്ണൂരും തൈക്കോണ്ടോയിൽ മലപ്പുറവും മുന്നിലെത്തി. ജിംനാസ്റ്റിക്കിൽ തിരുവനന്തപുരം ജേതാക്കളായി. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന റെസ്ലിംഗ് മത്സരത്തിൽ ആകെയുള്ള 60 ഇനങ്ങളിൽ 40 എണ്ണം പൂർത്തിയായപ്പോൾ 88 പോയിന്റോടെയാണ് കണ്ണൂർ 1-ാം സ്ഥാനത്തെത്തിയത്. 75 പോയിന്റുമായി തിരുവനന്തപുരം 2-ാം സ്ഥാനത്തും 38 പോയിന്റുമായി പാലക്കാട് 3-ാം സ്ഥാനത്തുമുണ്ട്. തൈക്കോണ്ടോയിൽ 68-ൽ 21 എണ്ണം പൂർത്തിയായപ്പോൾ 50 പോയിന്റുമായി മലപ്പുറം ജില്ല 1-ാം സ്ഥാനത്തും 38 പോയിന്റുമായി കാസർഗോഡ് 2-ാം സ്ഥാനത്തും 21 പോയിന്റുമായി എറണാകുളം 3-ാം സ്ഥാനത്തുമാണ്. ഇന്നലെ തലശ്ശേരി സായി സെന്ററിൽ നടന്ന ജിംനാസ്റ്റിക്സിൽ 185 പോയിന്റുമായി തിരുവനന്തപുരം ജില്ല കിരീടം നേടി. 123 പോയിന്റോടെ കണ്ണൂർ 2-ാം സ്ഥാനവും 46 പോയിന്റോടെ കോഴിക്കോട് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ന് റെസ്ലിംഗ്, ഫെൻസിംഗ്, തൈക്കോണ്ടോ, ചെസ് എന്നീ മത്സരങ്ങളാണ് നടക്കുക.
0: സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്, 29 ഫലപ്രഖ്യാപനം. ഇന്നലെ അന്തരിച്ച CPI നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം വൈകിട്ട് തൃശൂർ ചാവക്കാട് പൊതുശ്മശാനത്തിൽ നടത്തും. രാവിലെ 10 മുതൽ 11 വരെ തൃശൂർ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകും. 11 മുതൽ 2:30 വരെ പൂവത്തൂരിലെ വീട്ടിലും 3 മുതൽ ചാവക്കാട് ഹോച്ചിമിൻ സ്മാരകമന്ദിരത്തിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിച്ച നേതാവായിരുന്നു ബേബി ജോൺ എന്നും വിയോഗം ജനാധിപത്യ മതേതര ചേരിക്ക് നഷ്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജന്മദിനത്തിൽ കൊല്ലം ബീച്ചിലെത്തിയ യുവാവ് തിരയിൽപ്പെട്ട് മരിച്ചു. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശി ജോസഫ് സ്റ്റാൻലിയാണ് മരിച്ചത്. വീട്ടിലെ ജന്മദിനാഘോഷ ചടങ്ങുകൾക്ക് ശേഷം ബന്ധുക്കളായ കുട്ടികൾക്കൊപ്പം ബീച്ചിൽ എത്തിയതായിരുന്നു ജോസഫ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സെന്റർ ഫോർ ന്യൂറോ സയൻസിന്റെ 25-ാം വാർഷികത്തിന് തുടക്കമായി. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രാൻസ്ലേഷണൽ ന്യൂറോ സയൻസ് സെമിനാർ മന്ത്രി റോജിയം ജോൺ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നഗരത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ P രാമചന്ദ്രൻ എന്ന വേണുചേട്ടനെ സാംസ്കാരിക പ്രവർത്തകർ കൊച്ചിയിൽ ആദരിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ തലശ്ശേരി തലായി ഹാർബർ, ചാലിൽ ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് എന്നിവ അദ്ദേഹം സന്ദർശിക്കും. രാവിലെ 11 തലശ്ശേരി സബ് കളക്ടർ ഓഫീസിൽ വകുപ്പുതല അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ബാഫക്കിത്തങ്ങൾ സൌധത്തിൽ നൽകുന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന മന്ത്രി തുടർന്ന് കണ്ണൂർ മാപ്പിള ബേ ഹാർബർ സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ സമൃദ്ധി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. യമൻ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന സൌദി അറേബ്യയിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് യമനിൽ സംഘർഷം രൂക്ഷമായി. ഹോർമോസ് കടലിടുക്കിനു പകരം സുപ്രധാന കപ്പൽപാതയായ ബാബൽ മൻഡേബ് കടലിടുക്കിലെ ഒരു ദ്വീപും മോഖ തുറമുഖ നഗരവും ഹൂതികൾ പിടിച്ചെടുത്തിയതിനെ തുടർന്ന് ചെങ്കടൽ തീരത്തേക്ക് കൂടുതൽ സേനയെ അയക്കുമെന്ന് യമൻ പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. രാജ്യം ഇന്ന് ദേശീയ ഹിന്ദി ദിനം ആചരിക്കുന്നു. ഇന്ന് വിനായക ചതുർത്ഥി. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. CPI വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പൊതുചർച്ച ഇന്നും തുടരും. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ, കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണികോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതെന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

കുറിഞ്ചിലക്കോട് ബാലചന്ദ്രന്റെ ജങ്കാറിനുള്ളിലെ കിളികൾ എന്ന കവിത വായിച്ചു കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ ബാക്കിയാകുന്നത് ചില ദൃശ്യങ്ങളല്ല, മറിച്ച് ഒരു അസ്വസ്ഥതയാണ്. ആ അസ്വസ്ഥതയ്ക്ക് വ്യക്തമായ രൂപമില്ല, എന്നാൽ അത് നമ്മുടെ കാലത്തിന്റെ മുഖം തന്നെയാണ്. പുറമേ സുരക്ഷിതമെന്നും വികസിതമെന്നും സുഖസൗകര്യങ്ങളാൽ സമ്പന്നമെന്നും തോന്നുന്ന ജീവിതത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയത്തെയും ശൂന്യതയെയും കവി വളരെ ലളിതമായ ഭാഷയിൽ ആഴത്തിൽ സ്പർശിക്കുന്നു. കവിതയിലെ ജങ്കാർ എന്ന ബിംബം ശ്രദ്ധേയമാണ്. ആധുനിക ജീവിതം മനുഷ്യനൊരുക്കിക്കൊടുക്കുന്ന സൗകര്യങ്ങളുടെ, ആഡംബരത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ ഒക്കെ പ്രതീകമായി അതിനെ വായിക്കാം. എന്നാൽ ഒരു ജങ്കാറിനുള്ളിലെ കിളികൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന ചോദ്യം കവിത നിശബ്ദമായി ഉയർത്തുന്നു. സുരക്ഷിതത്വത്തിന്റെ പേരിൽ മനുഷ്യൻ സ്വയം പണിത തടവറകളിലാണോ ഇന്ന് ജീവിക്കുന്നത് എന്ന വലിയ സംശയത്തിലേക്കാണ് കവി വായനക്കാരനെ നയിക്കുന്നത്. ചുറ്റും സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോഴും മനസ്സ് കൂടുതൽ അസ്വസ്ഥമാകുന്ന ഈ കാലഘട്ടത്തിന്റെ വൈരുദ്ധ്യം കവിതയുടെ അടിയൊഴുക്കായി ഒഴുകുന്നുണ്ട്. തലപൊക്കാനാവാത്തത്ര ഉയരത്തിലായിരുന്നു എന്ന വരി വെറും ഒരു ദൃശ്യവിവരണമല്ല, അത് ജീവിതത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ അവസ്ഥയാണ്. ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മനുഷ്യരുടെ ദുഃഖങ്ങളിൽ നിന്നും പ്രകൃതിയുടെ സ്പന്ദനങ്ങളിൽ നിന്നും അകന്നുപോയ ഒരു സമൂഹത്തിന്റെ രൂപകമാണത്. ഉയരങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ നടക്കുന്ന ജീവിതം കാണാൻ കഴിയാത്ത അവസ്ഥ. ആ ഉയരം ഒരു നേട്ടമെന്നതിനുപരി ഒരു നഷ്ടമായാണ് കവിതയിൽ പ്രത്യക്ഷപ്പെടുന്നത്. കവിതയിലെ യുദ്ധസൂചനകൾ, ബോംബുകൾ, മിസൈലുകൾ, പറ്റാങ്കുലങ്ങൾ, ഇവ വെറും രാഷ്ട്രീയ പരാമർശങ്ങളല്ല. മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലേക്ക് ഭയം എങ്ങനെ കടന്നു വന്നിരിക്കുന്നു എന്നതിന്റെ അടയാളങ്ങളാണ്. യുദ്ധം ഇന്ന് അതിർത്തികളിൽ മാത്രം നടക്കുന്നില്ല, അത് മനുഷ്യന്റെ മനസ്സിലും നടക്കുന്നു. വാർത്തകളിലൂടെ, ചിത്രങ്ങളിലൂടെ, അഭ്യൂഹങ്ങളിലൂടെ, അനിശ്ചിതത്വത്തിലൂടെ യുദ്ധത്തിന്റെ നിഴൽ ഓരോ മനുഷ്യന്റെയും ഉള്ളിലേക്ക് കയറിക്കൂടുന്നു. അങ്ങനെ നോക്കുമ്പോൾ കവിത പറയുന്നത് ഒരു രാജ്യത്തിന്റെ കഥയല്ല, മുഴുവൻ മനുഷ്യരാശിയുടെയും ആന്തരിക അവസ്ഥയാണ്. കവിതയുടെ ഏറ്റവും ശക്തമായ ഭാഗം അവസാനത്തിലാണ്. ഓർമ്മകളിൽ പേ പിടിച്ച ഒരു പട്ടിയുടെ നിഴൽ എന്ന ബിംബം വായനക്കാരനെ ഏറെ നേരം പിന്തുടരുന്നു. ഒരു ഭീകര അനുഭവം കഴിഞ്ഞു പോയാലും അതിന്റെ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മായുന്നില്ല, അത് ഒരു നിഴൽ പോലെ പിന്നാലെ നടക്കുന്നു. മനഃശാസ്ത്രം പറയുന്ന റോമയുടെ ഏറ്റവും കവിതാത്മകമായ ആവിഷ്കാരങ്ങളിൽ ഒന്നാണ് ഈ വരി. കാരണം രാജ്യം ഒരു ജങ്കാറും നമ്മൾ അതിനുള്ളിലെ കിളികളുമായിരിക്കുന്നു. കിളിപോയ കിളികൾ എന്ന് വിശേഷിപ്പിക്കുന്നതിലും തെറ്റില്ല. ഫാസിസത്തിന്റെ ജങ്കാറിനുള്ളിൽ പെട്ടുപോയ കിളികളാണ് നമ്മൾ എന്ന് കവി പറയാതെ പറയുന്നുണ്ടോ എന്ന് സംശയം. അതുകൊണ്ട് തന്നെ ഭയമൊരു സംഭവം മാത്രമല്ല, അത് പിന്നീട് ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു സാന്നിധ്യം കൂടിയായി മാറുകയാണ്. ഒരുതരം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ജനത, ആ അർത്ഥത്തിൽ അസാധ്യമായ ഒരു പ്രതീകമായി ജങ്കാർ മാറുകയാണ്. കവിത വായിച്ചു കഴിയുമ്പോൾ രാജ്യത്തിന് ജങ്കാറിന്റെ രൂപമാണെന്നും കിളികൾ നമ്മളാണെന്നും തോന്നിയത് എനിക്ക് മാത്രമാണോ? അറിഞ്ഞുകൂടാ. ഈ കവിതയുടെ വലിയ സവിശേഷത അതിന്റെ സംയമനമാണ്. കവി എവിടെയും ശബ്ദം ഉയർത്തുന്നില്ല, മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നില്ല, ഉപദേശങ്ങൾ നൽകുന്നില്ല, പകരം ചില ബിംബങ്ങൾ മാത്രം നമ്മുടെ മുന്നിൽ വെക്കുന്നു. ആ ബിംബങ്ങളിലൂടെ നമ്മൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിതരാകുന്നു. അതാണ് യഥാർത്ഥ കവിതയുടെ ശക്തി. വായിച്ചു തീർന്ന ശേഷവും അത് മനസ്സിൽ തുടരുന്നു. ജങ്കാറിനുള്ളിലെ കിളികൾ എന്ന കവിത ആധുനിക മനുഷ്യന്റെ ദുരവസ്ഥയെക്കുറിച്ചുള്ള ഒരു വിലാപമല്ല, മറിച്ച് നമ്മുടെ കാലത്തിന്റെ ആത്മാവിലേക്ക് പിടിച്ചു നോക്കുന്ന ഒരു കണ്ണാടിയാണ്. പുറമേ സുരക്ഷിതത്വത്തിന്റെയും സമൃദ്ധിയുടെയും തിളക്കമുണ്ടെങ്കിലും ഉള്ളിൽ ഭയത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും നിഴലുകൾ അലഞ്ഞു നടക്കുന്ന മനുഷ്യന്റെ കഥയാണിത്. അതുകൊണ്ട് തന്നെ ഈ കവിത ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ രേഖ മാത്രമല്ല, മനുഷ്യന്റെ ശാശ്വതമായ അസ്വസ്ഥതയുടെ കലാപരമായ ആവിഷ്കാരവുമാണ്. വായന അവസാനിച്ചിട്ടും മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത ചില കവിതകളുണ്ട്. ജങ്കാറിനുള്ളിലെ കിളികൾ അത്തരമൊരു കവിതയാണ്. അതിന്റെ നിശബ്ദതയിൽ പോലും നമ്മുടെ കാലത്തിന്റെ വലിയ നിലവിളി കേൾക്കാം. ശ്രേഷ്ഠ മലയാളം.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

ദിഗ്വിജയത്തിനെൻ സർഗശക്തിയാമിക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വ

എന്തൊരു ഉന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരു ഉത്സാഹമാണതിൻ കാൽകളിൽ, കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. കോടി കോടി ശതാബ്ദങ്ങൾ മുൻപൊരു കാടിനുള്ളിൽ വെച്ചെന്റെ പിതാമഹർ കണ്ടതാണിക്കുതിരയെ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് കുളമ്പുകൾ. തൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ. അക്കുളമ്പടി ഏറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ

0: കുഞ്ചിരോമങ്ങൾ തുള്ളിച്ച് തുള്ളിച്ച് സഞ്ചരിച്ചൊരി ചെമ്പൻ കുതിരയെ, കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ച് സഞ്ചരിച്ചൊരു ചെമ്പൻ കുതിരയെ, പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്ന് കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ, പിന്നെ രാജകീയോന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ, ആഗമതത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിൽ ഇതിനെ തളയ്ക്കുവാൻ, ആഗമതത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിൽ ഇതിനെ തളയ്ക്കുവാൻ. എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ, എന്റെ പൂർവികർ വിശ്വവിജയികൾ, എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ, എന്റെ പൂർവികർ വിശ്വവിജയികൾ, അങ്കമാടി കുതിരയെ വീണ്ടെടുത്ത് അന്നണഞ്ഞു യുഗങ്ങൾ തൻ നായകർ, മണ്ണിൽ നിന്നും പിറന്നവർ മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ, നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നോരു നാൾ ഈ കുതിരയെ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ആഗോള വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങൾ ഗ്ലോബൽ സൌത്തിനും ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. രാജ്ഭാഷാ പുരസ്കാരങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൂനെയിൽ സമ്മാനിക്കും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാവി നയങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ മുന്നോട്ടുവച്ചു. വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങളുടെ പ്രയോജനങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗ്ലോബൽ സൌത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവയെ ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
1: ബ്രിക്സ് മേ ഗ്ലോബൽ സൌത്ത് കെ ദേശോ കാ വിശ്വാസ് ബഢാ ഹൈ ക്യോകി ബ്രിക്സ് മേ ഉൻകി ആവാസ് സുനി ജാതി ഹൈ ഉൻകെ അനുഭവ കാ സമ്മാൻ ഹോതാ ഹൈ ഔർ സൊല്യൂഷൻ ഉൻകെ ലിയേ ഹീ നഹീ ഉൻകെ സാത്ത് മിൽകർ ബനായേ ജാതേ ഹൈ വി മേ ബി റൂട്ടഡ് ഇൻ ഡിഫറന്റ് റിയാലിറ്റീസ് ബട്ട് ടുഗദർ വി റൈസ് ത്രൂ കോഓപ്പറേഷൻ ആൻഡ് ബ്ലോസം ഫോർ ഹ്യൂമാനിറ്റി.
0: ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷപദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15 ഉന്നതതല ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി. ലോക നേതാക്കളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ മേധാവികളും ഇതിൽ ഉൾപ്പെടുന്നു. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പ്രാദേശിക ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ കൈമാറുന്നതിനും കൂടിക്കാഴ്ചകൾ അവസരമൊരുക്കി. കസാഖിസ്ഥാൻ, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി, നൈജീരിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിലായി 50-ലധികം നേട്ടങ്ങൾ കൈവരിക്കാനായെന്നും ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണ് ഇതെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ബ്രിക്സ് ബിസിനസ് കൌൺസിൽ, വനിതാ ബിസിനസ് അലയൻസ് തുടങ്ങിയവയുടെ റിപ്പോർട്ടുകളും ഉച്ചകോടിയിൽ അവതരിപ്പിച്ചതായി അദ്ദേഹം അറിയിച്ചു. ഇതിലൂടെ വനിതാ സംരംഭകരുടെ കാഴ്ചപ്പാടുകൾ നേരിട്ട് ലോക നേതാക്കൾക്ക് മുന്നിലെത്തിക്കാൻ സാധിച്ചതായും ശ്രീ സുധാകർ ദലേല പറഞ്ഞു. ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിന് ലഭിച്ച അംഗീകാരം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ബ്രിക്സ് ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിനായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിദഗ്ധ കർമ്മസമിതി അംഗരാജ്യങ്ങൾക്ക് അറിവ് പങ്കുവയ്ക്കാനും ഗവേഷണം ശക്തിപ്പെടുത്താനും വേദിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. കോഴിക്കോട് മർക്കസിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ തീരവും മലേഷ്യയും തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃക ബന്ധം പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ടെന്ന് ശ്രീ അൻവർ ഇബ്രാഹിം അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6-ാമത് അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ നിർവഹിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം സമ്മാനിക്കും. 1949 സെപ്റ്റംബർ 14 ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ 343-ാം അനുച്ഛേദത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവുമധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളിലൊന്നായ ഹിന്ദി 52 കോടിയിലധികം ജനങ്ങളുടെ മാതൃഭാഷയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലായ MTEL ഗായയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും ഇതുവരെ 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ഒമാനിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഒമാൻ അധികൃതരുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും എംബസി അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തുന്നതിൽ ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി അറിയിക്കുകയും ചെയ്തു. രാജ്യവ്യാപകമായി സേവാ സങ്കൽപ് അഭിയാൻ പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവന സ്മരണയിലും 2047 ജനപങ്കാളിത്തത്തിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനുമായാണ് ഒക്ടോബർ 17 വരെ നീളുന്ന പ്രചാരണ പരിപാടിക്ക് തുടക്കമിട്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് തലങ്ങളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച മാറ്റിവെച്ചു. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഏകാഭിപ്രായം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ചില പ്രാദേശിക രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് യോഗം മാറ്റിയത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് 8th തവണയും ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണർമാരായ ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ചേർന്ന് 129 റൺസ് നേടി. ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഹോക്കിയിൽ ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3rd തവണയും കിരീടം സ്വന്തമാക്കിയത്. ഫൈനലിൽ ദക്ഷിണ കൊറിയയെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ടീം കിരീടം നിലനിർത്തിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റ് കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ വിജയികളെ അഭിനന്ദിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ദിവസങ്ങൾ നീളുന്ന ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ ഘോഷയാത്രകളും പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. അപകടരഹിത സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് കണ്ണൂർ ജില്ലയിൽ രൂപീകരിച്ച ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ ദേശീയപാത പരിശോധിച്ചു. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ദേശീയപാതയിലെ അനധികൃത പാർക്കിംഗ്, അപകട സാധ്യതാ മേഖലകൾ, സൂചനാ ബോർഡുകൾ, റിഫ്ലക്ടറുകൾ, സ്പീഡ് ബ്രേക്കറുകൾ തുടങ്ങിയവയുടെ അപര്യാപ്തത എന്നിവയാണ് സംഘം പരിശോധിച്ചത്. വളപട്ടണം മേഖലയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ബസ് ബേ സ്ഥാപിക്കാനുള്ള സാധ്യതയും ജില്ലാ കലക്ടർ പരിശോധിച്ചു. ഇവ പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ കലക്ടർ ബന്ധപ്പെട്ടവർക്ക് നൽകി.
0: പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യം വെച്ചുള്ള ഏക് പേട് മാ കേ നാം രാജ്യവ്യാപക ക്യാമ്പയിനിന്റെ ഭാഗമായി തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ വൃക്ഷത്തൈ നടീൽ പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ഫലവൃക്ഷത്തൈകൾ നട്ട് ക്യാമ്പയിനിൽ സജീവമായി പങ്കെടുത്തു. ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഭാവി തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന സുസ്ഥിര അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. മെക്സിക്കോയിൽ നടന്ന ലോകകപ്പ് അമ്പെയ്ത്തിൽ ചരിത്രം കുറിച്ച് ധീരജ് ബൊമ്മദേവര. ഫൈനലിൽ ജപ്പാന്റെ നകാനിഷി ജുനെയെ 6-5 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ റിക്കർവ് ആർച്ചറായി ധീരജ് ബൊമ്മദേവര മാറി. T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 പരാജയപ്പെടുത്തി ഇന്ത്യ. ടോസ് നേടിയ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ആഗോള വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങൾ ഗ്ലോബൽ സൌത്തിനും ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. രാജ്ഭാഷ പുരസ്കാരങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൂനെയിൽ സമ്മാനിക്കും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു.
5: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു ഗ്രാമത്തിൽ ഒരു റോഡുണ്ടായിരുന്നു. റോഡിന്റെ ഇരുവശത്തും മരങ്ങളുണ്ടായിരുന്നു. വർഷങ്ങളായി അവിടെ നിന്നിരുന്ന മരങ്ങൾ, ചിലത് ആരുടെയോ മുത്തച്ഛന്റെ കാലം കണ്ടവ, ചിലത് കുട്ടികളുടെ ബാല്യം കണ്ടവ, ചിലതിന്റെ ചുവട്ടിൽ ഉച്ചവെയിലിൽ കർഷകർ വിശ്രമിച്ചവ, ചിലതിന്റെ കൊമ്പുകളിൽ പക്ഷികൾ കൂടുകൂട്ടിയവ, ചിലതിന്റെ തണലിൽ ബസ് കാത്തുനിന്നവ, മഴക്കാലത്ത് മണ്ണിനെ പിടിച്ചു നിർത്തിയവ, വേനലിൽ വഴിയാത്രക്കാരന് ഒരു നിമിഷം ശ്വാസം നൽകിയവ. ഒരു ദിവസം പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്നു. റോഡ് വികസിപ്പിക്കണം, അളവെടുത്തു, വരയിട്ടു. വരയുടെ അപ്പുറത്തുണ്ടായിരുന്ന മരങ്ങളെ നോക്കി പ്രസിഡന്റ് കൽപ്പിച്ചു, ഇവയെല്ലാം മുറിക്കേണ്ടി വരും. അത്രമാത്രം. ഒരു മരത്തിന്റെ 100 വർഷത്തെ ചരിത്രം ഒരു ഫയലിൽ ഒരു വരിയായി ചുരുങ്ങി. മരങ്ങൾ മുറിച്ച് റോഡ് വികസിപ്പിക്കുക. നമ്മുടെ വികസനത്തിന്റെ കഥ ചിലപ്പോൾ ഇത്രയേ ഉള്ളൂ. റോഡ് വീതിയാകുന്നു, പക്ഷേ തണൽ കുറയുന്നു. വാഹനങ്ങൾ വേഗത്തിലാകുന്നു, പക്ഷേ പക്ഷികൾക്കിരിക്കാനുള്ള ഇടം കുറയുന്നു. യാത്ര എളുപ്പമാകുന്നു, പക്ഷേ പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധം കൂടുതൽ ദുഷ്കരമാകുന്നു. അവിടെയാണ് നമുക്കൊരു വിചിത്രമായ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. റോഡ് വികസിപ്പിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സും വികസിക്കേണ്ടതില്ലേ? ഒരു മരം വെട്ടാൻ വലിയൊരു വാൾ ആവശ്യമില്ല. ആദ്യം വേണ്ടത് അതിനെ ഒരു മരമായി കാണാതിരിക്കുകയാണ്. തടസ്സം: റോഡിന്റെ വീതിക്ക് പ്രശ്നം, ലൈൻ പോകുന്നില്ല, വികസനത്തിന് തടസ്സം, വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്നിങ്ങനെ അതിനെ വിളിച്ചു തുടങ്ങിയാൽ മതി. പിന്നെ ആ മരം ഒരു ജീവിയല്ല, ഒരു പ്രശ്നമാണ്, ഒരു ഒബ്സ്റ്റക്കിളാണ്, ഒരു ഫയൽ ക്ലിയറൻസിന്റെ ഭാഗമാണ്, ഒരു പ്രോജക്ട് ഡ്രോയിങ്ങിന്റെ അൺവാണ്ടഡ് ഓബ്ജക്റ്റാണ്. അതിനുശേഷം വെട്ടുക എളുപ്പമാണ്. ഇതാണ് മനുഷ്യന്റെ മനസ്സിലെ ഒരു പ്രധാന മനഃശാസ്ത്ര പ്രക്രിയ. നമ്മളൊരു ജീവിയെ ഒരു വസ്തുവായി കാണാൻ തുടങ്ങുമ്പോൾ അതിനോടുള്ള നമ്മുടെ നൈതിക ഉത്തരവാദിത്വം കുറയുന്നു. ഒരു മരം ഇനി ഒരു മരമല്ല, അത് മാത്രമാണ്. അവിടെ നിന്നാണ് നശീകരണം എളുപ്പമാകുന്നത്. ഒരു സാമൂഹിക പരിഹാസത്തിനു വേണ്ടി നമുക്കൊരു സാങ്കൽപ്പിക പദം ഉപയോഗിക്കാം: ഡെൻഡ്രോക്ലാസം. ഡെൻഡ്രോൺ എന്നുവെച്ചാൽ മരം, ക്ലാസം എന്നുവെച്ചാൽ തകർക്കൽ അല്ലെങ്കിൽ പൊളിക്കൽ. ഈ ഡെൻഡ്രോക്ലാസം ഉള്ളവർക്ക് ഒരു മരം കണ്ടാൽ ആദ്യം മനസ്സിൽ വരുന്നത് ഇതെങ്ങനെ സംരക്ഷിക്കാം എന്നല്ല, പകരം ഇതെങ്ങനെ മുറിക്കാം എന്നാണ്. ഈ ഡെൻഡ്രോക്ലാസിക് മനോഭാവം അസ്വസ്ഥകരമായൊരു മാനസിക പ്രശ്നമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ചില മനുഷ്യർക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഒന്നായി കാണുന്നതിനേക്കാൾ നിയന്ത്രിക്കേണ്ട ഒന്നായി കാണാനാണ് കൂടുതൽ താൽപര്യം. മരം വളരുന്നത് നമ്മുടെ അനുമതിയോടെ അല്ല. കൊമ്പുകൾ എവിടേക്ക് നീളണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നില്ല. വേരുകൾ എവിടെ പോകണമെന്ന് നമ്മൾ നിർദ്ദേശിക്കുന്നില്ല. ഇലകൾ എപ്പോൾ വീഴണമെന്നും മരത്തോട് ചോദിക്കുന്നില്ല. പ്രകൃതി നമ്മുടെ ഉത്തരവുകൾ കേൾക്കുന്നില്ല. ഒരുപക്ഷെ അത് തന്നെയാണ് ചില അധികാരബോധമുള്ള മനുഷ്യരെ അസ്വസ്ഥരാക്കുന്നത്. പ്രകൃതിയെ നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യൻ പ്രകൃതിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ? റോഡ് വികസനം ആവശ്യമില്ല എന്ന് പറയാനാവില്ല. ഗ്രാമങ്ങൾ വളരുന്നു, ജനസംഖ്യ കൂടുന്നു, ഗതാഗതം വർദ്ധിക്കുന്നു, സുരക്ഷിതമായ റോഡുകൾ വേണം, നല്ല ഗതാഗത സൗകര്യം വേണം, വികസനം വേണം. പക്ഷെ വികസനം എന്ന വാക്കിന്റെ അർത്ഥം മുന്നിലുള്ളതെല്ലാം നീക്കം ചെയ്യുക എന്നാകരുത്. ഒരു റോഡ് നിർമ്മിക്കാൻ മരം മുറിക്കേണ്ട സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാം, അത് നിഷേധിക്കാനാവില്ല. പക്ഷെ ചോദ്യം, എത്ര മരങ്ങൾ, എന്തുകൊണ്ട്? മറ്റൊരു രൂപകൽപ്പന സാധ്യമാണോ? റോഡിന്റെ അലൈൻമെന്റ് മാറ്റാനാകുമോ? മരം സംരക്ഷിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ കണ്ടെത്താനാകുമോ? മുറിച്ചു മാറ്റുന്ന ഓരോ മരത്തിനും പകരം എന്ത് ചെയ്യുന്നു? ഇവ ചോദിക്കേണ്ടതുണ്ട്. വികസനത്തിന്റെ യഥാർത്ഥ പരീക്ഷണം മരം വെട്ടാനുള്ള കഴിവിലല്ല, മരം സംരക്ഷിച്ചുകൊണ്ട് വികസിപ്പിക്കാനുള്ള ബുദ്ധിയിലാണ്. നഗരത്തിൽ ഒരു മരം പലപ്പോഴും ലാൻഡ്സ്കേപ്പിംഗിന്റെ ഭാഗമായിരിക്കാം. ഗ്രാമത്തിൽ അത്
അതിനേക്കാൾ കൂടുതലാണ്. ഒരു സാമൂഹിക ഓർമ്മയാണ്, ഒരു കാലാവസ്ഥാ സംവിധാനമാണ്, ഒരു പക്ഷിക്കൂടാണ്, ഒരു ചെറിയ എക്കോസിസ്റ്റമാണ്, ഒരു തണൽ സ്ഥലമാണ്, ഒരു വഴിയാത്രക്കാരന്റെ വിശ്രമമാണ്, ഒരു കുട്ടിയുടെ കളിസ്ഥലത്തിന്റെ അതിരാണ്, ഒരു കർഷകന്റെ ഉച്ചവിശ്രമമാണ്, ഒരു വീട്ടമ്മയുടെ കാത്തിരിപ്പിന്റെ ഇടമാണ്, ഒരു പ്രണയത്തിന്റെ പഴയ സാക്ഷിയാകാം, ഒരു തലമുറയുടെ ഓർമ്മയായിരിക്കാം. നമ്മൾ മരം മുറിക്കുമ്പോൾ അതിന്റെ തടി മാത്രം മുറിക്കുന്നില്ല, ചിലപ്പോൾ ആ ഗ്രാമത്തിന്റെ ഓർമ്മയുടെ ഒരു ഭാഗം കൂടിയാണ് മുറിച്ചു മാറ്റുന്നത്. വികസനം എന്ന വാക്കിന് നമ്മുടെ കാലത്ത് ഒരു വിചിത്രമായ ശക്തിയുണ്ട്. അതിന്റെ പേരിൽ എന്തും ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണം എന്നൊരു സാമൂഹിക മനോഭാവം വളർന്നിട്ടുണ്ട്. വികസനം, പദ്ധതി, റോഡ്, പാലം, വാണിജ്യ കേന്ദ്രം, വിപുലീകരണം, ഇവ കേൾക്കുമ്പോൾ എതിർപ്പ് പറയുന്നവൻ ഉടൻ തന്നെ വികസന വിരോധിയാകുന്നു. പക്ഷെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചോദ്യം ചോദിക്കുന്നത് വികസന വിരോധമല്ല, എങ്ങനെയുള്ള വികസനം, എത്ര ചെലവിൽ, ആർക്കു വേണ്ടി, എന്ത് നഷ്ടപ്പെടുത്തി, പരിസ്ഥിതിക്ക് എന്ത് സംഭവിക്കും, പകരം എന്ത് ചെയ്യാം എന്നൊക്കെ ചോദിക്കുകയാണ് ഉത്തരവാദിത്വമുള്ള പൗരത്വം. ഒരു പദ്ധതി ചോദ്യം ചെയ്യാനാവാത്തതാണെങ്കിൽ അത് വികസനമല്ല, അത് അധികാരത്തിന്റെ നിർദ്ദേശം മാത്രമാണ്. ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു റോഡിന്റെ അരികിൽ നിൽക്കുന്ന ഒരു മരം ചിലപ്പോൾ വലിയ രാഷ്ട്രീയ മനഃശാസ്ത്ര ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇതെന്റെ തീരുമാനമാണ്, ഇവിടെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും, റോഡ് വേണം, മരം പോകണം. ഇതിലൊരു കൺട്രോൾ ഓറിയന്റേഷൻ പ്രവർത്തിച്ചേക്കാം. മനുഷ്യർക്ക് ചുറ്റുപാടിനെ നിയന്ത്രിക്കാനുള്ള ആഗ്രഹം സ്വാഭാവികമാണ്. വീടും നഗരവും റോഡും കെട്ടിടങ്ങളും എല്ലാം മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കുന്നു. പക്ഷെ ഈ നിയന്ത്രണ ബോധം പരിധി കടക്കുമ്പോൾ പ്രകൃതിയെ സഹജീവിതത്തിന്റെ ഭാഗമെന്നതിലുപരി മാറ്റിസ്ഥാപിക്കാവുന്ന വസ്തുവായി കാണാൻ തുടങ്ങാം. ഒരു മരത്തിന് നമ്മോട് വാദിക്കാൻ കഴിയില്ല, അത് പരാതി നൽകില്ല, വോട്ട് ചെയ്യില്ല, ടെൻഡർ തടയില്ല, പ്രസ് മീറ്റ് നടത്തില്ല. അതിനാൽ അധികാരത്തിന് മുന്നിൽ അത് ഏറ്റവും ദുർബലമായ ജീവിയാണ്. അതുകൊണ്ടുതന്നെ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടുതൽ വലുതാണ്. ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും ദുർബലമായ ശബ്ദം പലപ്പോഴും കേൾക്കപ്പെടാത്ത ശബ്ദമാണ്. കുട്ടികൾക്ക് ചിലപ്പോൾ അധികാരം കുറവാണ്, മുതിർന്നവരുടെ അഭിപ്രായമാണ് തീരുമാനമാകുന്നത്. മൃഗങ്ങൾക്ക് വോട്ട് ചെയ്യാനാവില്ല, പക്ഷികൾക്ക് പരാതി നൽകാനാവില്ല, മരങ്ങൾക്ക് കോടതിയിൽ സ്വയം ഹാജരാകാനാവില്ല, നദികൾക്ക് പെറ്റീഷൻ എഴുതാനാവില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരുന്നു. പ്രകൃതിയുടെ ശബ്ദമാകുക എന്നത് പരിസ്ഥിതി പ്രവർത്തകരുടെ മാത്രം ജോലിയല്ല, ഒരു റോഡ് പദ്ധതിക്ക് ഒപ്പിടുന്ന ഉദ്യോഗസ്ഥന്റെയും ഉത്തരവാദിത്വമാണ്, ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്യുന്ന എഞ്ചിനീയറുടെയും, ഒരു തീരുമാനമെടുക്കുന്ന ജനപ്രതിനിധിയുടെയും, ഒരു കരാർ ഏറ്റെടുക്കുന്ന സ്ഥാപനത്തിന്റെയും, ഒരു പൌരന്റെയും. ആധുനിക മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് പതിയെ അകന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് മരത്തിൽ കയറിയിരുന്ന മനുഷ്യൻ പിന്നീട് അതിന്റെ ചുവട്ടിൽ കാർ പാർക്ക് ചെയ്യുന്നു. മഴയിൽ ഓടിയിരുന്ന മനുഷ്യൻ പിന്നീട് മഴയെ ഗതാഗത തടസ്സമായി കാണുന്നു. മണ്ണിൽ കളിച്ചിരുന്ന കുട്ടി വളർന്നപ്പോ മണ്ണിനെ അഴുക്ക് എന്ന് വിളിക്കുന്നു. ഇലകൾ വീഴുന്നത് പ്രകൃതിയുടെ സ്വാഭാവിക ചക്രമായി കാണാതെ വൃത്തിയാക്കേണ്ട പ്രശ്നം ആക്കുന്നു. പക്ഷിയുടെ ശബ്ദം സംഗീതമല്ലാതാകുന്നു, കൊതുകിന്റെ ഭയം മാത്രം ഓർമ്മയാകുന്നു. മരത്തിന്റെ തണൽ ഇനി പ്രകൃതിയല്ല, പാർക്കിംഗ് സ്പേസിന്റെ നഷ്ടപ്പെട്ട സ്ഥലം. ഇതുതന്നെയാണ് പ്രകൃതിയിൽ നിന്നുള്ള മനുഷ്യന്റെ മാനസികാകലം.

റിച്ചാർഡ് ലോവ് ജനപ്രിയമാക്കിയ നേച്ചർ ഡിഫക്ട് ഡിസോർഡർ എന്ന ആശയം ഈ പ്രകൃതി വിമുഖതയെക്കുറിച്ച് ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു രൂപകമാണ്. അത് ഔദ്യോഗിക മാനസിക രോഗ നിർണയമല്ല. പക്ഷെ ആശയം നമ്മോട് ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. പ്രകൃതിയിൽ നിന്നകന്ന മനുഷ്യൻ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള മാനസിക ബന്ധം എങ്ങനെ വളർത്തും? നമ്മുടെ വികസന സങ്കല്പത്തിൽ ചിലപ്പോൾ ഒരു വിചിത്രമായ സമവാക്യം കാണാം. മരം സമം തടസ്സം, കോൺക്രീറ്റ് സമം വികസനം, തണൽ സമം ഉപയോഗിക്കാത്ത സ്ഥലം, ശൂന്യമായ സ്ഥലം സമം സാധ്യത, പച്ചപ്പ് സമം മെയിൻ്റനൻസ്. ഇത് മാറ്റേണ്ട സമയമാണ്. ഒരു മരം ഒരു ഇൻഫ്രാസ്ട്രക്ചർ അസറ്റ് കൂടിയാണ്. അത് തണൽ നൽകുന്നു, വായുവിന്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്നു, ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നു, മണ്ണിനെ സംരക്ഷിക്കുന്നു, ജൈവ വൈവിധ്യത്തിന് ആവാസം നൽകുന്നു, മഴവെള്ളത്തിന്റെ ചലനത്തിലും മണ്ണിന്റെ സ്ഥിരതയിലും പങ്കുവഹിക്കുന്നു, മനുഷ്യർക്ക് പ്രകൃതിയുമായി ബന്ധപ്പെടാനുള്ള അവസരം നൽകുന്നു. അതുകൊണ്ട് ഒരു മരം വെട്ടിയ ശേഷം പകരം 100 തൈകൾ നട്ടു എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മതിയായ മറുപടിയല്ല. ഒരു 100 വർഷം പ്രായമുള്ള വൃക്ഷത്തിനും 100 ചെറിയ തൈകൾക്കും ഇക്കോളജിക്കൽ ഫംഗ്ഷൻ ഒരുപോലെയല്ല. ഒരു മുതിർന്ന വൃക്ഷത്തെ നഷ്ടപ്പെടുത്തുന്നത് ഒരു തൈ നട്ടതുകൊണ്ട് ഉടൻ പരിഹരിക്കാനാവില്ല. ഇവിടെയാണ് നമ്മുടെ പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ മറ്റൊരു തമാശ. ആദ്യം വലിയ മരങ്ങൾ വെട്ടുന്നു, പിന്നെ ഒരു ദിവസം ചടങ്ങ് നടത്തുന്നു, 10 തൈകൾ നടന്നു, റിബൺ മുറിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വാർത്ത വരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നട്ടു. അടുത്ത മഴയിൽ 2 പോയി, വേനലിൽ 4 ഉണങ്ങി, 3 ആടുകൾ തിന്നു, 1 മാത്രം ബാക്കി. അതിനുശേഷം അടുത്ത പദ്ധതി. ഇത് വൃക്ഷ സംരക്ഷണമല്ല, ചിലപ്പോൾ അത് ഫോട്ടോഗ്രാഫിക് പരിസ്ഥിതി സ്നേഹം മാത്രമാണ്. മരം നടുന്നത് നല്ലതാണ്, പക്ഷെ നട്ട മരം വളരുന്നതുവരെ സംരക്ഷിക്കുക അതിനേക്കാൾ പ്രധാനമാണ്. അതിലും പ്രധാനമായി കഴിയുന്നിടത്തോളം നിലവിലുള്ള വലിയ മരത്തെ സംരക്ഷിക്കുക എന്നതാണ്. ഒരു നല്ല പദ്ധതിയുടെ ദൃഷ്ടി റോഡിന്റെ അടുത്ത 5 മാത്രം നിൽക്കരുത്. 50 കഴിഞ്ഞാൽ, 100 കഴിഞ്ഞാൽ, ഇന്ന് മുറിച്ചു മാറ്റുന്ന മരത്തിന്റെ തണൽ അടുത്ത തലമുറയ്ക്ക് ഉണ്ടായിരിക്കില്ല. ഇന്ന് കോൺക്രീറ്റിൽ മൂടുന്ന മണ്ണ് നാളെ ചൂടിന്റെ സ്വഭാവം മാറ്റാം. ഇന്ന് ഇല്ലാതാകുന്ന പക്ഷിക്കൂട് മറ്റൊരു ആവാസ വ്യവസ്ഥ കണ്ടെത്തണമെന്നില്ല. വികസനത്തിന്റെ ബ്ലൂ പ്രിന്റിൽ ഇവ പലപ്പോഴും കാണാനാവില്ല. കാരണം ബ്ലൂ പ്രിന്റിന് ഓർമ്മയില്ല, പ്രകൃതിക്കുണ്ട്. പ്രിയ ജനപ്രതിനിധിയെ, നിങ്ങൾക്ക് റോഡ് വികസിപ്പിക്കാം, വികസനം വേണം, ജനങ്ങൾക്ക് നല്ല യാത്രാ സൗകര്യം വേണം, അതിലാരും എതിർക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങളുടെ കാലാവധി 5 ഒരു റോഡിന്റെ കരാർ ചില വർഷങ്ങൾക്കുള്ളതായിരിക്കാം, ഒരു പദ്ധതിയുടെ ഇനാഗുറേഷൻ ഒരു ദിവസമായിരിക്കാം. പക്ഷെ നിങ്ങൾ വെട്ടാൻ തീരുമാനിക്കുന്ന മരം ഒരുപക്ഷെ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തെക്കാൾ പഴക്കമുള്ളതാണ്. നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് അത് അവിടെ ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങളുടെ മാതാപിതാക്കൾ അതിന്റെ തണലിലൂടെ നടന്നിരിക്കാം. നിങ്ങളുടെ കുട്ടികൾ അതിന്റെ കൊമ്പുകളിൽ പക്ഷികളെ കണ്ടിരിക്കാം. നിങ്ങളുടെ പേരും പദവിയും മറന്നുപോയ ശേഷവും ആ മരം അവിടെ നിന്നേക്കാം. അതിനാൽ ഒരു ഫയലിൽ ഒപ്പിടുന്നതിന് മുൻപ് ഒരു നിമിഷം ആ മരത്തെ നോക്കുക. ഇത് ശരിക്കും വെട്ടേണ്ടതുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഇതെങ്ങനെ വെട്ടാം എന്ന ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ഇവിടെ മറ്റൊരു തെറ്റിദ്ധാരണ ഒഴിവാക്കണം. പരിസ്ഥിതി സംരക്ഷണം എന്നത് എഞ്ചിനീയറിംഗിനെതിരല്ല, മറിച്ച് മികച്ച എഞ്ചിനീയറിംഗ് എന്നത് പലപ്പോഴും പ്രകൃതിയുമായി സംഘർഷിക്കാതെ രൂപകൽപ്പന ചെയ്യാനുള്ള കഴിവാണ്. റോഡ് അലൈൻമെന്റിൽ ചെറിയ മാറ്റം, വേഗപരിധിയിലെ മാറ്റം, വാഹന ഗതാഗതത്തിന്റെ ശാസ്ത്രീയ പഠനം, ഡ്രെയിനേജ് പ്ലാനിംഗ്, പെഡസ്ട്രിയൻ സേഫ്റ്റി, ജംഗ്ഷൻ റീഡിസൈൻ, സെലക്ടീവ് വൈഡനിങ്, റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ്, ട്രീ സെൻസിറ്റീവ് പ്ലാനിംഗ്, ഇങ്ങനെ പല സാങ്കേതിക പരിഹാരങ്ങളും സാഹചര്യാനുസരണം പരിഗണിക്കാം. അതിനാൽ മരം സംരക്ഷിക്കണമെങ്കിൽ വികസനം നിർത്തണം എന്നത് ഒരു തെറ്റായ ബൈനറിയാണ്. ചോദ്യം വികസനമോ മരമോ എന്നല്ല, വികസനവും മരവും എങ്ങനെ ഒരുമിച്ച് നിലനിർത്താം എന്നതാണ്. ഗ്രാമീണ റോഡുകളുടെ ഒരു പ്രത്യേക സൗന്ദര്യം അവയുടെ ഇരുവശത്തുമുള്ള പച്ചപ്പാണ്. ഒരു വളവ്, ഒരു കുളം, ഒരു പഴയ മരം, ഒരു ചെറിയ ചായക്കട,
വഴിയിലൂടെ നടക്കുന്ന മനുഷ്യർ, സൈക്കിളിൽ പോകുന്ന കുട്ടികൾ, മഴയിൽ തിളങ്ങുന്ന ഇലകൾ, ഇവയെല്ലാം ചേർന്നാണ് ഒരു ഗ്രാമത്തിന്റെ ലാൻഡ്സ്കേപ്പ് രൂപപ്പെടുന്നത്. എല്ലാ റോഡുകളും നഗരത്തിലെ എക്സ്പ്രസ് വേ പോലെ ആയിരിക്കണമെന്നില്ല. ഓരോ സ്ഥലത്തിനും അതിന്റേതായ ഭൂമിശാസ്ത്രവും സംസ്കാരവും ജീവിത രീതിയുമുണ്ട്. ഗ്രാമത്തെ നഗരമാക്കുക എന്നതല്ല വികസനം. ഗ്രാമത്തിന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അതിന്റെ സ്വഭാവം സംരക്ഷിച്ചുകൊണ്ട് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് വികസനം. പ്രകൃതിയെ ജയിക്കണം എന്ന മനുഷ്യന്റെ ആഗ്രഹം വളരെ പഴയതാണ്. പർവ്വതം മുറിച്ചു, നദി തിരിച്ചു, കാട് വെട്ടി, കടൽ നീക്കി, മണ്ണ് കോൺക്രീറ്റാക്കി, ഇതെല്ലാം മനുഷ്യന്റെ സാങ്കേതിക കഴിവിന്റെ തെളിവുകളാണ്. പക്ഷെ എല്ലാ കാര്യവും ചെയ്യാൻ കഴിയുന്നു എന്നതുകൊണ്ട് എല്ലാം ചെയ്യണമെന്നില്ല. ചെയ്യാൻ കഴിയുന്നതും ചെയ്യേണ്ടതും ഒരേ കാര്യമല്ല. ഒരു മരം വെട്ടാൻ നമുക്ക് കഴിയും, പക്ഷെ അത് വെട്ടണമോ എന്നതാണ് നൈതിക ചോദ്യം. ഒരു നദി മാറ്റാൻ കഴിയും, പക്ഷെ മാറ്റണമോ എന്നതാണ് പരിസ്ഥിതി ചോദ്യം. ഒരു മല പൊളിക്കാൻ കഴിയും, പക്ഷെ അതിന്റെ വില എന്താണ് എന്നതാണ് മനുഷ്യന്റെ ചോദ്യം. പുരോഗതി ചിലപ്പോൾ പ്രകൃതിയെ തോൽപ്പിക്കുന്നതിലല്ല, പ്രകൃതിയോട് തോൽക്കാൻ തയ്യാറാകുന്നതിലാണ്. ഒരു ദിവസം ഒരു കുട്ടി ചോദിച്ചാൽ, അച്ഛാ, ഇവിടെ മുമ്പ് വലിയ മരമുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പിന്നെ എവിടെ പോയി? റോഡ് വികസിപ്പിക്കാൻ മുറിച്ചു. റോഡ് വികസിപ്പിക്കാൻ മരം മുറിക്കേണ്ടതുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് മറുപടി നൽകും? അന്നങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറയാം. പക്ഷേ കുട്ടി അടുത്ത ചോദ്യം ചോദിക്കും, മറ്റൊരു വഴി നോക്കിയില്ലേ? അവിടെ നമ്മുടെ വികസനത്തിന്റെ യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നു. അടുത്ത തലമുറ നമ്മോട് ചോദിക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ എന്നായിരിക്കണം. നിങ്ങൾക്കറിയില്ലായിരുന്നോ എന്നല്ല. കാരണം ഇന്ന് നമുക്കറിയാം, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചറിയാം, ജൈവ വൈവിധ്യത്തെക്കുറിച്ചറിയാം, നഗര ചൂടിനെക്കുറിച്ചറിയാം, വനനശീകരണത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചറിയാം, പ്രകൃതിയുമായുള്ള മനുഷ്യബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചറിയാം. അറിവില്ലായ്മ ഇനിയൊരു വലിയ ന്യായീകരണമല്ല. റോഡ് മുന്നോട്ടാണ് പോകുന്നത്, പക്ഷെ നമ്മൾ എവിടേക്കാണ് പോകുന്നത്?

അത് ശുദ്ധീകരിക്കാൻ സഹായിച്ച വായു, അതിന്റെ ചുവട്ടിലിരുന്ന മനുഷ്യരുടെ ഓർമ്മകൾ, അവയെല്ലാം ഒരു യന്ത്രത്തിന്റെ ശബ്ദത്തിൽ തിരിച്ചുവരില്ല. അതുകൊണ്ട് വികസനത്തിന്റെ പേരിൽ മരങ്ങളെ വെട്ടിമാറ്റുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള വേണം. ഒരു ഫയൽ അടയ്ക്കുന്നതിന് മുൻപ്, ഒരു ടെൻഡർ അനുവദിക്കുന്നതിന് മുൻപ്, ഒരു റോഡിന്റെ അലൈൻമെന്റ് അന്തിമമാക്കുന്നതിന് മുൻപ്, ഒരു വാളിന്റെ പല്ലുകൾ മരത്തിന്റെ തൊലിയിൽ പതിക്കുന്നതിന് മുൻപ് ഒന്ന് നിശബ്ദമായി ചോദിക്കണം, ഈ മരം ശരിക്കും തടസ്സമാണോ? അതോ നമ്മുടെ ചിന്തയാണോ തടസ്സം? ഒരു നല്ല റോഡ് മനുഷ്യരെ ലക്ഷ്യത്തിലെത്തിക്കും. ഒരു നല്ല ഭരണകൂടം അതിനൊപ്പം പ്രകൃതിയെയും ഭാവിയെയും ലക്ഷ്യത്തിലെത്തിക്കും. റോഡുകൾ വികസിക്കട്ടെ, ഗ്രാമങ്ങൾ വളരട്ടെ, വാഹനങ്ങൾ സഞ്ചരിക്കട്ടെ, പുതിയ പാലങ്ങൾ വരട്ടെ, പുതിയ പദ്ധതികൾ ഉണ്ടാകട്ടെ, പക്ഷെ അതിനിടയിൽ മരങ്ങൾക്കും ജീവിക്കാനുള്ള ഇടമുണ്ടാകട്ടെ. കാരണം റോഡ് വീതിയാകുന്നത് വികസനമായേക്കാം, പക്ഷേ മരങ്ങൾക്കിടയിലൂടെ മനുഷ്യന് ശ്വാസമെടുക്കാൻ കഴിയുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥ പുരോഗതി. അവസാനം ഒരു മരത്തെ വെട്ടാൻ ഉത്തരവിടുന്ന കയ്യേക്കാൾ വലിയതാണ് അതിനെ സംരക്ഷിക്കാൻ ചിന്തിക്കുന്ന ഒരു മനസ്സ്. നമുക്ക് വേണ്ടത് മരങ്ങൾ വെട്ടാൻ കഴിയുന്ന ഭരണാധികാരികളല്ല, മരം വെട്ടാതെ വഴി കണ്ടെത്താൻ കഴിയുന്ന ഭരണാധികാരികളാണ്. അവിടെയാണ് വികസനം ബുദ്ധിയാകുന്നത്, അവിടെയാണ് അധികാരം ഉത്തരവാദിത്വമാകുന്നത്, അവിടെയാണ് മനുഷ്യൻ പ്രകൃതിയുടെ ഉടമയല്ലെന്ന് തിരിച്ചറിയുന്നത്, അതിന്റെ ഭാഗമാണെന്ന് ഓർക്കുന്നത്. നമ്മുടെ ഒരു ഭരണാധികാരിയും ഡെൻഡ്രോക്ലാസം എന്ന മാനസിക പ്രശ്നമുള്ളവർ ആകാതിരിക്കട്ടെ. പരിഷ്കൃത ലോകത്ത് മരങ്ങളെ സ്നേഹിക്കുന്ന ഭരണാധികാരികളെയാണ് പൊതുജനം ആഗ്രഹിക്കുന്നത്. തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സ്നേഹിക്കപ്പെടും, ബഹുമാനിക്കപ്പെടും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില. തളിരിലയിൽ ഇന്ന് സാരി ക്യാൻസറിനെ കുറിച്ച് കേൾക്കാം. സാരി ധരിക്കുന്നത് കൊണ്ട് ക്യാൻസർ വരുമോ? ഈ ചോദ്യം പലർക്കും അതിശയമുണ്ടാക്കും. യഥാർത്ഥത്തിൽ സാരി ക്യാൻസർ എന്നത് സാരി ധരിക്കുന്നത് കൊണ്ടല്ല ഉണ്ടാകുന്നത്, മറിച്ച് വർഷങ്ങളോളം ഒരേ ഭാഗത്ത് വളരെ ഇറുകി പാവാടയോ സാരിയുടെ അരക്കെട്ടോ കെട്ടുന്നതിലൂടെ ചർമ്മത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അമർച്ചയും ഘർഷണവുമാണ് ചില അപൂർവ സാഹചര്യങ്ങളിൽ ഈ രോഗത്തിലേക്ക് നയിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മെഡിക്കൽ ജേണലുകളിൽ പതിറ്റാണ്ടുകളായി രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ അപൂർവമായ ഒരു രോഗാവസ്ഥയാണിത്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് വർഷങ്ങളോളം സാരിയോ ധോത്തിയോ ഒരേ രീതിയിൽ ധരിക്കുന്നവരിലാണ് ഇത്തരം കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് പൊതുവെ സാരി ക്യാൻസർ അല്ലെങ്കിൽ ധോത്തി ക്യാൻസർ എന്ന പേര് ലഭിച്ചത്. നമ്മുടെ ശരീരത്തിലെ ചർമ്മം ഒരു സംരക്ഷണ കവചമാണ്. എന്നാൽ ഒരേ ഭാഗത്ത് ദിവസവും മണിക്കൂറുകളോളം ശക്തമായ ഘർഷണമുണ്ടാകുമ്പോൾ ആ ചർമ്മം ക്രമേണ കട്ടിയാകാൻ തുടങ്ങും. ആദ്യം ചെറിയ നിറവ്യത്യാസമായിരിക്കും, പിന്നീട് ആ ഭാഗം കറുത്ത നിറമാവുകയും കട്ടി കൂടുകയും ചെയ്യും. ചിലരിൽ തുടർച്ചയായ ചൊറിച്ചിലും എരിച്ചിലും അനുഭവപ്പെടാം. വർഷങ്ങളോളം ഇതേ അവസ്ഥ തുടരുമ്പോൾ ഇവിടെ ചെറിയ മുറിവുകളോ വ്രണങ്ങളോ രൂപപ്പെടാം. സാധാരണ ഒരു മുറിവ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണങ്ങും. എന്നാൽ മാസങ്ങളോളം ഉണങ്ങാതെ നിൽക്കുന്ന വ്രണമോ വീണ്ടും വീണ്ടും പൊട്ടുകയും രക്തം വരികയും ചെയ്യുന്ന മുറിവോ ഒരിക്കലും നിസ്സാരമായി കാണരുത്. കാരണം ഇത്തരത്തിലുള്ള ദീർഘകാല മുറിവുകളിൽ നിന്ന് അപൂർവമായി സ്ക്വാമസിസ് സെൽ കാർസിനോമ എന്ന ചർമ്മ ക്യാൻസർ വികസിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ നിരന്തരം പുതുക്കപ്പെടുന്നവയാണ്. എന്നാൽ ഒരേ സ്ഥലത്ത് വർഷങ്ങളോളം തുടരുന്ന അമർച്ചയും വീക്കവും കോശങ്ങളുടെ സ്വാഭാവിക വളർച്ചയെ ബാധിക്കും. ചില കോശങ്ങളിൽ ജനിതക തലത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും അവ നിയന്ത്രണമില്ലാതെ വളരാൻ തുടങ്ങുകയും ചെയ്യും. ഈ ഘട്ടത്തിലാണ് ക്യാൻസർ രൂപപ്പെടുന്നത്. ഈ രോഗം പെട്ടെന്നൊന്നും ഉണ്ടാകുന്നില്ല. പലപ്പോഴും 20, 30, 40 വർഷങ്ങളിലായി ഒരേ രീതിയിൽ ഇറുകി വസ്ത്രം ധരിക്കുന്നവരിലാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടുതന്നെ ഇത് മന്ദഗതിയിൽ വികസിക്കുന്ന ഒരു രോഗമാണ്. വർഷങ്ങളായി സാരി സ്ഥിരമായി ധരിക്കുന്ന സ്ത്രീകൾ, ധോത്തിയോ മുണ്ടോ വളരെ ഇറുക്കി കെട്ടുന്ന പുരുഷന്മാർ, അരക്കെട്ടിൽ ബെൽറ്റോ കയറോ നിരന്തരം അമരുന്ന ജോലികൾ ചെയ്യുന്നവർ, അമിതവണ്ണമുള്ളവർ, പ്രമേഹ രോഗികൾ എന്നിവരിൽ ചർമ്മത്തിൽ കൂടുതൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നതിനാൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യഘട്ടത്തിൽ അരക്കെട്ടിലെ ചർമ്മം കറുത്ത നിറമാകുകയോ കട്ടിയാവുകയോ ചെയ്യാം. പിന്നീട് ചൊറിച്ചിൽ, എരിച്ചിൽ, ചെറിയ പൊട്ടലുകൾ എന്നിവ പ്രത്യക്ഷപ്പെടും. അതിനുശേഷം ചെറിയ വ്രണങ്ങൾ ഉണ്ടാകാം. ഇവ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ടും ഉണങ്ങുന്നില്ലെങ്കിൽ ഉടൻ ഡോക്ടറെ കാണണം. കൂടാതെ വ്രണത്തിൽ നിന്ന് നീരൊലിപ്പ്, രക്തസ്രാവം, ദുർഗന്ധം, മാംസകഷ്ണം പോലുള്ള വളർച്ച, വേദന എന്നിവ ഉണ്ടാകുന്നുവെങ്കിൽ അത് കൂടുതൽ പരിശോധന ആവശ്യമായ ലക്ഷണങ്ങളാണ്. ഡോക്ടർ ആദ്യം മുറിവ് വിശദമായി പരിശോധിക്കും. സംശയം തോന്നിയാൽ ബയോപ്സി നടത്തും. മുറിവിൽ നിന്ന് ചെറിയ കോശ സാമ്പിൾ എടുത്ത് ലബോറട്ടറിയിൽ പരിശോധിക്കുന്നതാണ് ബയോപ്സി. ക്യാൻസർ സ്ഥിരീകരിച്ചാൽ ആവശ്യമായാൽ CT സ്കാൻ, MRI സ്കാൻ തുടങ്ങിയ പരിശോധനകളും നടത്തും. രോഗം തുടക്കത്തിൽ കണ്ടെത്തിയാൽ ചികിത്സയുടെ ഫലം വളരെ മികച്ചതാണ്. മിക്ക രോഗികളിലും ശസ്ത്രക്രിയയിലൂടെ ബാധിച്ച ഭാഗം പൂർണ്ണമായി നീക്കം ചെയ്യുന്നതാണ് പ്രധാന ചികിത്സ. ചില സാഹചര്യങ്ങളിൽ റേഡിയേഷൻ ചികിത്സയും ആവശ്യമായി വരാം. അപൂർവമായി രോഗം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കീമോതെറാപ്പിയോ ഇമ്മ്യൂണോതെറാപ്പിയോ നൽകേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രോഗം നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും എന്നതാണ്. സാരിയോ പാവാടയോ ധോത്തിയോ ഒരേ സ്ഥലത്ത് വളരെ ഇറുക്കി കെട്ടുന്ന ശീലം ഒഴിവാക്കുക. ദിവസവും കെട്ടുന്ന സ്ഥാനം അല്പം മാറ്റുക. വളരെ നേർത്ത നാടകൾക്ക് പകരം വീതിയുള്ള കോട്ടൺ നാടകൾ ഉപയോഗിക്കുന്നത് ചർമ്മത്തിലെ സമ്മർദ്ദം കുറയ്ക്കും. വീട്ടിലായിരിക്കുമ്പോൾ കഴിയുന്നത്ര അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. ചർമ്മത്തിൽ ചൊറിച്ചിലോ കട്ടിയോ നിറവ്യത്യാസമോ കണ്ടാൽ അവഗണിക്കരുത്.
പ്രത്യേകിച്ച് രണ്ടാഴ്ചയിൽ കൂടുതൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടായാൽ നിർബന്ധമായും ത്വക്ക് രോഗവിദഗ്ധനെ സമീപിക്കണം. ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ഓർക്കണം. സാരി ധരിക്കുന്ന സ്ത്രീകൾ മാത്രം ഈ രോഗത്തെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതില്ല. ധോത്തി, മുണ്ട്, ബെൽറ്റ്, സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവ മൂലം ഒരേ ഭാഗത്ത് ദീർഘകാലം അമർച്ച അനുഭവപ്പെടുന്ന പുരുഷന്മാർക്കും സമാനമായ പ്രശ്നങ്ങളുണ്ടാകാം. അതിനാൽ ഇതിനെ സ്ത്രീകളുടെ മാത്രം രോഗമായി കാണുന്നത് ശരിയല്ല. നമ്മുടെ ശരീരം ചെറിയ ലക്ഷണങ്ങളിലൂടെ പല മുന്നറിയിപ്പുകളും നൽകാറുണ്ട്. എന്നാൽ അവയെ പലപ്പോഴും നാം അവഗണിക്കുകയാണ് പതിവ്. അരക്കെട്ടിലെ ചെറിയൊരു പാടോ ഉണങ്ങാത്ത വ്രണമോ ചിലപ്പോൾ ഗുരുതരമായ രോഗത്തിന്റെ ആദ്യ സൂചനയായിരിക്കാം. അതിനാൽ സ്വയം ചികിത്സ നടത്താതെ വിദഗ്ധ ഡോക്ടറെ സമീപിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. സാരി ക്യാൻസർ എന്ന് പേര് കേൾക്കുമ്പോൾ പേടിക്കേണ്ടതില്ല. എന്നാൽ വർഷങ്ങളായി മാറാത്ത അരക്കെട്ടിലെ ചർമ്മമാറ്റങ്ങളെ ഒരിക്കലും നിസ്സാരമായി കാണുകയും അരുത്. കാരണം നേരത്തെയുള്ള രോഗനിർണയമാണ് ഈ അപൂർവ ചർമ്മ ക്യാൻസറിനെ പൂർണമായും ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ഏറ്റവും വലിയ ആയുധം.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസ സംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടുതീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞുപോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന് വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഭൂമിനാൻ സാറിന്റെ ചെറിയമ്മയുടെ ഒരു മോളുണ്ടായിരുന്നു പത്മേടത്തി. നല്ല പൂവമ്പഴത്തിന്റെ നിറവും വലിയ കണ്ണുകളൊക്കെ ആയി. ഏട്ടന് ചെറിയ ലൈൻ ഉണ്ടായിരുന്നു അവരായിട്ട്. കുറച്ചു നാള് ഞാനായിരുന്നു ഹംസർ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നേ. അന്ന് ഞാൻ സ്കൂളില്. ഏട്ടന് വല്ലാത്തൊരു ഭ്രമമായിരുന്നു അവരോട്. പക്ഷെ ഒരു ദിവസം കൊണ്ട് സന്ധ്യയ്ക്ക് വീടിന്റെ പുറകിലെ പടവൊക്കെ കെട്ടിയ വലിയ കുളത്തില് മുങ്ങി മുറിച്ചിടണം. കർക്കിടകത്തിൽ മഴ പെയ്ത് നിറഞ്ഞെടുക്കായിരുന്നു കുളം. കാലേറ്റി വീണാണെന്നും ആത്മഹത്യയാണെന്നൊക്കെ പറഞ്ഞു കിട്ടും. എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ആ സങ്കടത്തില് കുറച്ചു കാലം സന്യാസിയൊക്കെ ആയിട്ട് നടന്നു വരാം. ഇത് പറഞ്ഞപ്പോഴാണ് നന്ദിതയുടെ ആ കഥ ഓർമ്മ വരണം. ക്ഷേത്രകുളത്തിൽ മുങ്ങി മെല്ലെ മെല്ലെ താണുപോണ കൗശു. അവളുടെ തണുത്തു പറഞ്ഞിച്ച ബോഡി ആരൊക്കെയോ താങ്ങിയെടുത്തുകൊണ്ട് പോകുമ്പോൾ തട്ടുമ്പുറത്ത മരേഴിയിട്ട കിളിവാലിലൂടെ നോക്കി നിൽക്കുന്ന കൂട്ടുകാരി പാർവതി, പിന്നെ രാത്രി ഉറങ്ങിക്കിടന്ന പാർവതിയെ ചെന്ന് വിളിച്ച് മുങ്ങി താണുതാണു പോകുന്നതിന്റെ സുഖം കാണിച്ചു തരാമെന്ന് കൗശു പറയുന്നതും, രണ്ട് കൂട്ടുകാരികളും കൂടി നിലാവത്തെ തണുത്ത വെള്ളത്തിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങുന്നതും കഥയാണെങ്കിലും ഓർക്കുമ്പോൾ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ പോലെ. മനസ്സിൽ നിന്ന് പോകുന്നില്ല. പ്രസാദ് വായിച്ചിട്ടുണ്ടോ?
2: പിന്നെ യൂണിവേഴ്സിറ്റി കഥാമത്സരത്തിൽ നന്ദിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കഥയാണ്. തോണി വന്നിട്ട് വേണം.
1: എന്തു പറ്റി ഒരു മൂടപ്പ് പോലെ? അതോ ഈ പുഴ വല്ല കഥയും സമ്മാനിച്ചോ? എങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് വിട്ടേക്കാം, ആലോചിച്ചോളൂ. മേഘമൽഹാറിനേക്കാൾ എനിക്കിഷ്ടമായത് ഈ കഥയാണ്. അതിന് വ്യക്തിപരമായ ഒരു കാരണം കൂടിയുണ്ട്. ഇതുപോലൊരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അന്ന് ഞങ്ങൾ കന്യാകുമാരിയിലായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛൻ മജിസ്ട്രേറ്റ് ആയിരുന്നു അവിടെ കോടതിയിൽ. ഒരു കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അച്ഛൻ ട്രാൻസ്ഫർ ആയപ്പോൾ അവിടെ നിന്ന് പോന്നു. അവിടെ ഞങ്ങൾ താമസിച്ചതിന്റെ തൊട്ടടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പാർവതിയെ പോലെ. മുട്ടുവരെ മുടിയൊക്കെ ആയിട്ട് നല്ല ചന്തമുള്ള കുട്ടിയായിരുന്നു. ശ്രീകുട്ടിയെന്ന് വിളിച്ചിരുന്നില്ല. ശരിക്കുള്ള പേരേതാണോന്ന് ഓർമ്മയില്ല, പക്ഷേ എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് ആ ചിരിയും പിണക്കും ഒക്കെ. ഇന്ത്യ പറഞ്ഞു. അതിന്റെ കൂടെ എപ്പോഴും കാണും കൗസിനെ പോലൊരു തമിഴ്ത്തി കുട്ടി. ഒരു ദിവസം ആ തമിഴ്ത്തി കുട്ടിയായിട്ട് എന്തിനോ പിണങ്ങി അതിനൊരു തള്ളു വെച്ചു കൊടുത്തു. അത് ക്ഷേത്രകുളത്തിന്റെ പടവിക്കട ഉരുണ്ടുരുണ്ട് വെള്ളത്തിൽ വീണു. അതറിയാതെ ശ്രീകുട്ടി ഓടി പോവുകയും ചെയ്തു. ഒടുക്കം അത് മരിച്ചറിഞ്ഞിട്ട് പേടിച്ചു വരച്ച് ശ്രീകുട്ടി എന്റെ അടുത്ത് വന്നു. ഞാനേ അറിഞ്ഞിട്ടായിരുന്നുള്ളൂ നടന്നെന്താണെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്നു വിഷമിക്കുന്നത് കാണുമ്പോൾ ഞാൻ ചെന്ന് ആശ്വസിപ്പിക്കും. പെട്ടെന്ന് അച്ഛൻ ട്രാൻസ്ഫറായിട്ട് ഞങ്ങൾ പോകുന്നത്. പോരുന്നന്ന് ക്ഷേത്രത്തിനപ്പുറത്തെ കൽമണ്ഡപത്തിനടുത്ത് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ പോണതെന്ന് നോക്കി നിന്നത് കാറ് ദൂരത്ത് മറയണവരെ എന്റെ കണ്ണിലുണ്ട്. പിന്നെ കണ്ടിട്ടേ ഇല്ല ആ കുട്ടിയെ. ഇപ്പോഴും ഉണ്ടാവോ അവർക്ക് ഞാൻ വരില്ല. പിന്നെ ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടുവരുന്ന ആ കുട്ടിയെ വെറുതെ ഓർക്കാൻ സുഖമുള്ളൊരു സ്വപ്നമായിട്ട് നിങ്ങൾ എഴുത്തുകാരുടെ ഭാഷ പറഞ്ഞ ഒരു നൊസ്റ്റാൾജിക് മെമ്മറി. പക്ഷെ അത്ഭുതം തോന്നുന്നത് ഇതെങ്ങനെ നന്ദിതയ്ക്ക് ഒരു കഥയായി കിട്ടിയെന്നാണ്.

ഓരോ മനുഷ്യന്റെയും ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ നേരിട്ട വെല്ലുവിളികൾ, നമ്മൾ പിന്നിട്ട ദൂരങ്ങൾ, നമ്മൾ നേടിയെടുത്ത വിജയങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ചരിത്രം രചിക്കപ്പെടുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ എല്ലാം ഉള്ളിൽ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു സത്യമാണ്. നീ എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് ലോകം ചോദിക്കില്ല. നീ എത്ര ദൂരം പോയി എന്നതാണ് ചരിത്രം പറയുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി സ്വന്തം ഇച്ഛാശക്തിയും കഠിനാധ്വാനവും കൊണ്ട് ഉന്നതിയിലെത്തിയവർക്ക് മാത്രമാണ് ചരിത്രത്തിൽ സ്ഥാനമുള്ളത്. നമ്മുടെ ആരംഭം എത്ര ലളിതമായാലും എത്ര കഷ്ടത നിറഞ്ഞതായാലും നമ്മുടെ ലക്ഷ്യത്തിലെത്താനുള്ള ദൃഢനിശ്ചയമാണ് പ്രധാനം. ഈ മഹത്തായ ചിന്തയുടെ ആഴങ്ങളെക്കുറിച്ചും ചരിത്രത്തിൽ ഇതെങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നുവെന്നും നോക്കാം. ജീവിതത്തിൽ വിജയിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ തുടക്കത്തെ ഒരു ന്യായീകരണമായി ഉപയോഗിക്കാറുണ്ട്. എനിക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചില്ല, ഞാൻ ദാരിദ്ര്യത്തിലാണ് വളർന്നത്, എനിക്ക് പിന്തുണ നൽകാൻ ആരുമുണ്ടായിരുന്നില്ല

ഇതൊക്കെ നമ്മുടെ പരിമിതികളാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങളെ തടയാനുള്ള കാരണങ്ങളല്ല. ഒരു അത്ലറ്റ് ലോക റെക്കോർഡ് തകർക്കുമ്പോൾ ആ റെക്കോർഡ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് അവന്റെ ജന്മനാടോ അവന്റെ പശ്ചാത്തലമോ അല്ല, മറിച്ച് അവൻ കുറച്ച് സമയമാണ്, അവനോടിയ ദൂരമാണ്. ആളുകൾ ഒരു വിജയിയെ നോക്കുമ്പോൾ അവരുടെ കണ്ണുകൾ ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന ഉയരത്തിലേക്കാണ് പോകുന്നത്, അല്ലാതെ അവന്റെ പഴയ വീടിന്റെ പഴക്കത്തിലേക്കല്ല. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ലോകം കാണുന്നത്. സ്വന്തം കുറവുകളെക്കുറിച്ച് സംസാരിക്കുന്നത് താൽക്കാലിക ആശ്വാസം നൽകിയേക്കാം. എന്നാൽ വിജയികൾ അവരുടെ ആരംഭത്തിലെ കുറവുകളെ അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ധനമായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓരോ വലിയ വിജയത്തിന് പിന്നിലും കഷ്ടപ്പാടുകളുടെ ഒരു കഥയുണ്ടാകും. എന്നാൽ ആ കഥയുടെ ദുരിതപൂർണമായ തുടക്കത്തേക്കാൾ അതിലെ വിജയകരമായ ക്ലൈമാക്സ് ആണ് ലോകം ഓർമ്മിക്കുക. നിങ്ങളുടെ യാത്രയുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾക്കുള്ള പ്രചോദനമാണ്, അല്ലാതെ ലോകത്തിനു മുന്നിൽ പറയാനുള്ള ഒഴിവു കഴിവല്ല. എത്ര ദൂരം പോയി എന്നതാണ് ചരിത്രം പറയുന്നത് എന്നതിന് ലോകം കണ്ട നിരവധി ഉദാഹരണങ്ങളുണ്ട്. അവരുടെ എല്ലാം ആരംഭം പലപ്പോഴും ദുരിതപൂർണമായിരുന്നു. എന്നാൽ അവരുടെ യാത്രയുടെ പൂർത്തീകരണമാണ് അവരെ അനശ്വരരാക്കിയത്. എബ്രഹാം ലിങ്കൺ ദാരിദ്ര്യത്തിൽ ജനിച്ച് ഔപചാരിക വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ സ്വന്തമായി പുസ്തകങ്ങൾ വായിച്ച് അറിവു നേടി. ലോകമോർക്കുന്നത് അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലത്തെക്കുറിച്ചല്ല, മറിച്ച് അമേരിക്കയിലെ അടിമത്തം അവസാനിപ്പിച്ച് ഐക്യരാഷ്ട്രങ്ങളെ സംരക്ഷിച്ച മഹാനായ പ്രസിഡന്റ് എന്ന നിലയിലാണ്. അദ്ദേഹം പിന്നിട്ട ദൂരമാണ് ചരിത്രമായത്. കഠിനമായ ദുരിതങ്ങളിലൂടെ കടന്നുപോയ കുട്ടിക്കാലമായിരുന്നു ഓപ്ര വിൻഫ്രീയുടേത്. എന്നാൽ ഇന്ന് ലോകം ഓപ്രയെ ഓർക്കുന്നത് മാധ്യമരംഗത്തെ അതികായയും പ്രചോദനത്തിന്റെ സ്രോതസ്സുമായാണ്. അവരുടെ ആരംഭത്തിലെ മുറിവുകളല്ല, മറിച്ച് അവർ സൃഷ്ടിച്ച സാമ്രാജ്യമാണ് ചരിത്രത്തിന്റെ താളുകളിൽ ഇടം നേടിയത്. ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരുപാട് വിവേചനങ്ങൾ നേരിട്ടാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹത്തിന്റെ തുടക്കം വേദന നിറഞ്ഞതായിരുന്നു. എന്നാൽ ലോകം അദ്ദേഹത്തെ ഓർക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന നിലയിലും ദളിത് മുന്നേറ്റങ്ങളുടെ നായകൻ എന്ന നിലയിലുമാണ്. അദ്ദേഹത്തിന്റെ യാത്ര ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. ഈ വ്യക്തിത്വങ്ങളെല്ലാം തെളിയിക്കുന്നത് ഒന്നു മാത്രം: നമ്മുടെ തുടക്കത്തിലെ അവസ്ഥ നമ്മുടെ അന്തിമ ലക്ഷ്യത്തെ നിർണയിക്കുന്നില്ല. നമുക്ക് ലഭിച്ച സാഹചര്യങ്ങളെക്കാൾ നമ്മൾ നടത്തിയ ശ്രമങ്ങളാണ് നമ്മുടെ മൂല്യം. നമ്മുടെ തുടക്കം ഒരു കറുത്ത പാടായി കാണാതെ അതിനെ നമ്മുടെ യാത്രയിലെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സായി മാറ്റാൻ നമുക്ക് കഴിയും. കഷ്ടപ്പാടുകളിൽ നിന്ന് തുടങ്ങുന്നവർക്ക് സാധാരണ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ കൂടുതൽ മാനസിക ശക്തിയുണ്ടാവും. പ്രതിരോധിക്കാനുള്ള കഴിവ് അവർക്ക് ജന്മനാ കിട്ടിയ വരമാണ്. എവിടെ നിന്നാണ് വന്നത് എന്നതിനെക്കുറിച്ചുള്ള ഓർമ്മ വിജയത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും നമ്മെ വിനയമുള്ളവരാക്കി നിലനിർത്തും. ഈ വിനയം കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ നമ്മെ സഹായിക്കും. ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞവർക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തേണ്ടതിന്റെ പ്രാധാന്യം മറ്റാരെക്കാളും വലുതായിരിക്കും. നിങ്ങൾ എത്ര ദൂരം പോയി എന്നതാണ് ചരിത്രം പറയുന്നതെങ്കിൽ ആ യാത്രയുടെ ഓരോ ചുവടിലും നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമമുണ്ടാകണം. യാത്രയുടെ ഗതി തിരുത്താനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. മോശം തുടക്കത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിന് പകരം നല്ലൊരവസാനം എങ്ങനെയുണ്ടാക്കാം എന്ന് ചിന്തിക്കുക. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ പരിശ്രമങ്ങൾ, മാറ്റിവെക്കുന്ന സമയം, പഠിക്കുന്ന അറിവ്, ഇതെല്ലാമാണ് നിങ്ങളുടെ ദൂരം അളക്കുന്ന അളവുകോലുകൾ. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നിടം പ്രധാനമല്ല, ഇനി നിങ്ങൾ എവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് പ്രധാനം.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
2: വാട്സാപ്പ് ഗാനത്തിൽ ശ്രോതാക്കൾക്ക് ഇന്ന് കേൾക്കാം കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് അപ്സര ആലപിച്ച ഗാനം.

അന്നപ്പുഴയുടെ പൈതല അന്നൊഴുകി കിട്ടിയ കർണന നാടിനെ മുഴുവൻ സ്വന്തമാ ഇൻ ജീവനെ വളരുന്നു.

ശ്രോതാക്കൾ ഇതുവരെ വാട്സാപ്പ് ഗാനത്തിൽ കേട്ടത് കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് അപ്സര ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891881912. നമ്പർ ഒരിക്കൽ കൂടി 8891717392 എന്ന നമ്പറിലേക്ക്.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: എക്സൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കുഞ്ചാക്കോ കഥ എഴുതി നിർമ്മിച്ച ചിത്രമായിരുന്നു അവൻ വരുന്നു. എം ആർ എസ് മണി സംവിധാനം ചെയ്ത ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ പ്രേംനസീറും കൊട്ടാരക്കര ശ്രീധരൻ നായരുമായിരുന്നു. നവവത്സര മങ്കയ്ക്കൊരു നക്ഷത്ര ചിത്രഹാരം എന്ന തലക്കെട്ടോടെയായിരുന്നു ചിത്രത്തിന്റെ നോട്ടീസും പോസ്റ്ററും പുറത്തിറങ്ങിയത്. മുതുകുളം രാഘവൻപിള്ള സംഭാഷണം രചിച്ച ചിത്രത്തിൽ പ്രേംനസീറിനെ കൂടാതെ എസ് പി പിള്ള, ബി എസ് സരോജ, കുമാരി തങ്കം, മുതുകുളം രാഘവൻപിള്ള, വാണക്കുറ്റി, മാത്തപ്പൻ, അടൂർ പങ്കജം, അമ്പലപ്പുഴ രാജമ്മ, ബോബൻ കുഞ്ചാക്കോ, രാജകുമാരി, ബേബി ഗിരിജ, കാലായിക്കൽ കുമാരൻ, സുബ്രഹ്മണി എന്നിവരും വേഷമിട്ടു. അഭിദേവ് രചിച്ച 12 പാട്ടുകൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്നു. എ എം രാജ, പീലീല, കവിയൂർ രേവമ്മ, സ്റ്റെല്ല, ദക്ഷിണാമൂർത്തി, ജോസ് പ്രകാശ്, എൽ പി ആർ വർമ്മ എന്നിവരായിരുന്നു അവൻ വരുന്നു എന്ന ചിത്രത്തിലെ ഗായകർ. ഇപ്പോൾ കേൾക്കാം തിരശീലയിൽ അവൻ വരുന്നു എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ട് കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: രക്ഷിതാക്കളറിയാൻ എന്ന പരിപാടിയിൽ ഇന്ന് കുട്ടികളിലെ വിഷാദത്തെക്കുറിച്ച് കേൾക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. കുട്ടികൾക്ക് എന്ത് വിഷമം, അവരെപ്പോഴും സന്തോഷമായിരിക്കില്ലേ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സത്യമതല്ല. മുതിർന്നവരെ പോലെ കുട്ടികൾക്കും വിഷാദമുണ്ടാകാം. ഈ അവസ്ഥ തിരിച്ചറിയാനും അവർക്ക് ശരിയായ പിന്തുണ നൽകാനും നമ്മൾ രക്ഷിതാക്കൾക്ക് സാധിക്കണം. എന്താണ് കുട്ടികളിലെ വിഷാദം? എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നിവയെക്കുറിച്ച് കേൾക്കാം. എന്താണ് കുട്ടികളിലെ വിഷാദം? കുട്ടികളിലെ വിഷാദം എന്നത് വെറും സങ്കടമല്ല, അത് ഒരാഴ്ചയിലോ രണ്ടാഴ്ചയിലോ തീരുന്ന ഒരു മാനസികാവസ്ഥയുമല്ല. ഇത് കുട്ടിയുടെ ചിന്തയെയും വികാരങ്ങളെയും പെരുമാറ്റത്തെയും ശാരീരിക ആരോഗ്യത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ മാനസിക രോഗമാണ്. ഇത് അവരുടെ പഠനത്തെയും സാമൂഹിക ബന്ധങ്ങളെയും ബാധിക്കും. കുട്ടികളിലെ വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. വിഷാദമുണ്ടാകാനുള്ള കാരണങ്ങൾ. കുട്ടികളിൽ വിഷാദമുണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ ഇവയാണ്. പാരമ്പര്യം. കുടുംബത്തിൽ ആർക്കെങ്കിലും വിഷാദ രോഗമുണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പാരിസ്ഥിതിക ഘടകങ്ങൾ. കുടുംബത്തിൽ നടക്കുന്ന വഴക്കുകൾ, കലഹങ്ങൾ, മാതാപിതാക്കളുടെ വേർപിരിയൽ, വളർത്തുമൃഗങ്ങളുടെയോ പ്രിയപ്പെട്ടവരുടെയോ മരണം, സ്കൂളിൽ നേരിടുന്ന ഒറ്റപ്പെടൽ, കളിയാക്കലുകൾ അഥവാ ബുള്ളിംഗ്, പരീക്ഷയിലെ തോൽവി, പഠനത്തിൽ പിന്നോട്ടു പോവുക, ജൈവപരമായ കാരണങ്ങൾ, തലച്ചോറിലെ രാസവസ്തുക്കളായ ഡോപ്പമൈൻ, സെറട്ടോണിൻ എന്നിവയുടെ അളവിലുള്ള വ്യതിയാനങ്ങൾ വിഷാദത്തിന് കാരണമാവാം. ശാരീരിക രോഗങ്ങൾ. കുട്ടികളിലുണ്ടാകുന്ന മറ്റു ചില അസുഖങ്ങളും വിഷാദ രോഗത്തിന് കാരണമാകാം. ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഒരു കുട്ടി വിഷാദത്തിലാണോ എന്ന് മനസ്സിലാക്കാൻ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാം. സ്ഥിരമായ സങ്കടം, ദേഷ്യം, വാശി. കുട്ടികൾക്ക് സാധാരണയായി സങ്കടവും ദേഷ്യവും ഉണ്ടാകാം. എന്നാൽ ഇത് സ്ഥിരമായി നീണ്ട കാലയളവിലേക്ക് നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. സന്തോഷകരമായ കാര്യങ്ങളിൽ പോലും അവർക്ക് താൽപര്യക്കുറവ് കാണിക്കാം. വിനോദങ്ങളിൽ താൽപര്യമില്ലായ്മ. മുമ്പ് കളിക്കാനും കൂട്ടുകാരുമായി സമയം ചെലവഴിക്കാനും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിക്ക് അതിൽ താൽപര്യമില്ലാതാകുക. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുക. ഭക്ഷണത്തിലും ഉറക്കത്തിലും മാറ്റങ്ങൾ. സാധാരണയിൽ നിന്ന് കൂടുതലായി ഭക്ഷണം കഴിക്കുകയോ തീരെ കഴിക്കാതിരിക്കുകയോ ചെയ്യാം. അതുപോലെ രാത്രിയിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ പകൽ സമയത്ത് അമിതമായി ഉറങ്ങുകയോ ചെയ്യാം. ശാരീരിക ബുദ്ധിമുട്ടുകൾ. തലവേദന, വയറുവേദന പോലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാകില്ല. ആത്മവിശ്വാസക്കുറവ്. പഠനത്തിലോ കളികളിലോ ആത്മവിശ്വാസമില്ലായ്മ കാണിക്കുക. താൻ ഒന്നിനും കൊള്ളില്ല എന്ന് സ്വയം വിശ്വസിക്കുക. ആത്മഹത്യാ ചിന്തകൾ. ചില കുട്ടികളിൽ ആത്മഹത്യാപരമായ ചിന്തകൾ ഉണ്ടാവാം. ഞാനില്ലായിരുന്നെങ്കിൽ എന്ന രീതിയിലുള്ള സംസാരങ്ങൾ ശ്രദ്ധിക്കണം. ഈ ലക്ഷണങ്ങൾ സ്ഥിരമായി രണ്ടാഴ്ചയിൽ കൂടുതലായി കണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. എങ്ങനെ പരിഹരിക്കാം? രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു കുട്ടിക്ക് വിഷാദരോഗമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അത് ഭയപ്പെടേണ്ട കാര്യമല്ല. കൃത്യമായ ചികിത്സയിലൂടെയും പിന്തുണയിലൂടെയും ഈ അവസ്ഥയെ മറികടക്കാൻ കഴിയും. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക. കുട്ടിയുടെ വിഷാദം തിരിച്ചറിഞ്ഞാൽ ഒരു മനഃശാസ്ത്രജ്ഞനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഉടൻ സമീപിക്കുക. ശരിയായ ചികിത്സയും കൌൺസിലിംഗും ഈ അവസ്ഥയെ മാറ്റാൻ സഹായിക്കും. തുറന്ന് സംസാരിക്കാനുള്ള അവസരം നൽകുക. കുട്ടിയുമായി സംസാരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുക. അവർക്ക് വിഷമങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടാക്കുക. കുട്ടിയെ ചേർത്ത് പിടിക്കുക. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അവരുടെ വിഷമങ്ങളെ നിസാരവൽക്കരിക്കരുത്. അവർക്കൊപ്പം നിൽക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പു നൽകുക. ചിട്ടയായ ദിനചര്യ. കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാക്കുക. കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനും ഭക്ഷണം കഴിക്കാനും കളിക്കാനും ശ്രദ്ധിക്കുക. ആരോഗ്യകരമായ ഭക്ഷണം. പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകുക. കൃത്രിമ ഭക്ഷണങ്ങളും മധുര പലഹാരങ്ങളും കുറയ്ക്കുക. വ്യായാമം പ്രോത്സാഹിപ്പിക്കുക. കളികളിലും മറ്റ് ശാരീരിക വ്യായാമങ്ങളിലും ഏർപ്പെടാൻ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. ഇത് അവരുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും. പ്രിയ രക്ഷിതാക്കളെ, കുട്ടികളിലെ വിഷാദം ഒരു സാധാരണ സങ്കടമല്ല, അതൊരു രോഗമാണ്. അതിന് ചികിത്സയുണ്ട്. ഈ അവസ്ഥയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ നമ്മുടെ കുട്ടികൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ഓർക്കുക, നിങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും മികച്ച ഡോക്ടർ നിങ്ങളാണ്.
1: രക്ഷിതാക്കളറിയാൻ അവതരണം ഗായത്രി ദേവി.

0: സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് കർണാടകയിലെ തുംഗഭദ്ര നദിയുടെ തീരത്തുള്ള കാലം ഒളിപ്പിച്ചുവച്ച ഒരു രഹസ്യം പോലെ കിടക്കുന്ന ഹംപിയിലെ സ്മാരകങ്ങളിലേക്കാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഈ സ്ഥലം ഇന്ന് കല്ലിലും മണ്ണിലും കൊത്തിയെടുത്ത ഒരു ചരിത്ര പുസ്തകമാണ്. വിജയനഗരത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി. 14 നൂറ്റാണ്ടുകൾക്കിടയിൽ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന വിജയനഗര സാമ്രാജ്യത്തിന്റെ ശക്തിയുടെയും സമ്പത്തിന്റെയും കേന്ദ്രമായിരുന്നു ഹംപി. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ 1565 തളിക്കോട്ട യുദ്ധത്തിൽ മുസ്ലിം സുൽത്താനേറ്റ് സൈന്യങ്ങളാൽ ആക്രമിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ടതോടെ ഹംപി ഒരു ചരിത്ര അവശിഷ്ടമായി മാറി. ഇവിടുത്തെ സ്മാരകങ്ങൾ വിജയനഗര സാമ്രാജ്യത്തിന്റെ വാസ്തുവിദ്യയുടെയും കലാവൈദഗ്ധ്യത്തിന്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ്. പാറക്കൂട്ടങ്ങളും നദികളും താഴ്വരകളും നിറഞ്ഞ ഈ പ്രകൃതിദത്തമായ ഭൂപ്രദേശത്തിന്റെ സൌന്ദര്യത്തെ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ശില്പകലയുടെ വിസ്മയമാണ് ഇവിടെ. ഹംപിയിലെ സ്മാരകങ്ങളെ പ്രധാനമായും 3 ഗ്രൂപ്പുകളായി തിരിക്കാം. വിജയനഗര സാമ്രാജ്യത്തിന്റെ കേന്ദ്രത്തിലാണ് രാജകൊട്ടാരങ്ങളും ഭരണകേന്ദ്രങ്ങളും വിശാലമായ മൈതാനങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ലോട്ടസ് മഹൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മുഗൾ ഇന്ത്യൻ വാസ്തുവിദ്യകളുടെ ഒരു സങ്കലനമാണ്. തുംഗഭദ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിരൂപാക്ഷ ക്ഷേത്രം ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ്. ഇപ്പോഴും സജീവമായൊരു ആരാധനാലയമാണ് ഇത്. ക്ഷേത്രത്തിന്റെ ഗോപുരം, അതിമനോഹരമായ കൊത്തുപണികൾ, ക്ഷേത്രക്കുളം എന്നിവ ശ്രദ്ധേയമാണ്. ഹംപിയിലെ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് വിഠല ക്ഷേത്രം. ഇതിലെ കരിങ്കൽ രഥം ഒരു പ്രത്യേക ആകർഷണമാണ്. കൂടാതെ ഇതിലെ സംഗീത തൂണുകൾ ആരെയും അത്ഭുതപ്പെടുത്തും. ഈ തൂണുകളിൽ തട്ടുമ്പോൾ സംഗീതമുണ്ടാകുന്നു. ഹംപിയിലെ സ്മാരകങ്ങളുടെ ചരിത്രപരവും കലാപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് 1986 യുനെസ്കോ ഇതിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഓരോ കല്ലും ഓരോ കൊത്തുപണിയും വിജയനഗരത്തിന്റെ ചരിത്രത്തെയും കലയെയും സംസ്കാരത്തെയും ഓർമ്മിപ്പിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഒരു കാലത്ത് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഹംപിയെക്കുറിച്ചും അതിന്റെ മഹത്തായ ചരിത്രത്തെക്കുറിച്ചും ഈ പരിപാടി നിങ്ങളെ ചിന്തിപ്പിക്കും എന്ന് കരുതുന്നു.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരും. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നതുപോലെ ഗന്ധർവ സംഗീതമുയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ പ്രണയമോ അതോ ഭ്രമമോ അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗചൈതന്യത്തിന്റെ മഴവിൽക്കൊടികൾ, ഈ ഗാനചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം തമ്മിൽ തമ്മിൽ. ഗാനരചന പൂജൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ. ഗാനം ആവശ്യപ്പെട്ടത് കുഞ്ചിറവിള നിന്നും രാധു, മനോഹർ എന്നിവർ.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്ന് തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ. ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം വെള്ളം എന്ന ചിത്രത്തിലെ ഗാനം. മുല്ലനേഴിയുടെ രചനയ്ക്ക് ദേവരാജന്റെ ഈണം. ഗാനം ആലപിച്ചത് KJ യേശുദാസ്. ഹൃദ്യമായ ഈ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് ഉദിപ്പെട്ടിയിൽ നിന്നും രാകേഷ്, ജൈജ, സുരഭി എന്നിവർ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നേർത്തു ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. ഇഷ്ടഗാനങ്ങളിൽ ഇനി കൊഞ്ചർ നിന്നും ഹരി, ഗീതു, രവി, ലക്ഷ്മി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ചിത്രം നോക്കെത്താ ദൂരത്ത് കണ്ണുന്നട്ട്. രചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്, ആലാപനം കെ എസ് ചിത്രയും സംഘവും.

നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എന്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. വെള്ളിനല്ലൂരിൽ നിന്നും വിജയം, സരോജം എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി. രചന ഒ എൻ വി കുറുപ്പ്. ആലാപനം എം ജി ശ്രീകുമാർ. സംഗീതം കണ്ണൂർ രാജൻ.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു. ഇഷ്ടഗീതങ്ങൾ ഇന്നും പ്രിയതരം. ഇഷ്ടഗാനങ്ങളിൽ എനിക്ക് ഒഴിവുകാലം എന്ന ചിത്രത്തിലെ ഗാനം കേൾപ്പിച്ചു തരണമെന്ന് കടക്കാവൂരിൽ നിന്നും രാജേന്ദ്രൻ, സുപ്രിയ എന്നിവർ എഴുതുന്നു. കേൾപ്പിക്കാതിരിക്കാനാവില്ല എനിക്ക്. പാട്ടുമാത്രം കൂട്ടായ ആ ദമ്പതികൾക്ക് ഹൃദയപൂർവ്വം കെ ജയകുമാർ രചന നിർവഹിച്ച്, ജോൺസൺ സംഗീതം പകർന്ന്, ആശാലതയും സംഘവും ആലപിച്ച ഗാനം കേൾപ്പിക്കുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: വാക്കുകൾക്കെത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇന്നലെ എന്നെ തേടി വന്ന കത്തിലെ പുറകിൽ പച്ച മഷി കൊണ്ട് ഒപ്പിട്ട് തങ്കപ്പൻ എന്ന് പേരെഴുതിയിരിക്കുന്നു. മാമന് സുഖമോ ദേവി എന്ന ചിത്രത്തിലെ പാട്ട് കേൾപ്പിക്കുന്നു. രചന ONV, സംഗീതം രവീന്ദ്രൻ, ആലാപനം KJ യേശുദാസ്.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇന്ന് നീ എനിക്കായി നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ പാട്ട് വെച്ചു തരണമെന്ന് എഴുതുന്നത് മുളന്തല്ലൂരിൽ നിന്നും പത്മാവതി. രചന ONB, സംഗീതം ജോൺസൺ, ആലാപനം KJ യേശുദാസ്.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര. വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്. വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി ബിജു തിരുമല രചന നിർവഹിച്ച് ശ്യാം ഈണമിട്ട ഗാനം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഭഗവതിപുരത്തു നിന്നും ചിത്ര കെ എസ്.

0: മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകിക്കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു.
1: ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം കെ എസ് ചിത്ര ആലപിച്ച ഗാനം. രചന ഭരതൻ, സംഗീതം ഔസേ പച്ചൻ, ചിത്രം പ്രണാമം. ഗാനം ആവശ്യപ്പെട്ടത് കല്ലടിമുക്കിൽ നിന്നും കനക, തങ്കമണി എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് എം ഡിയുടെ തിരക്കഥകളിലൂടെയുള്ള സഞ്ചാരമാണ്. ഭാരതപ്പുഴയും വളവനാടൻ ഗ്രാമങ്ങളും ഭാഷയും വേഷവും നാലുകെട്ടും അമ്മാവനും മരുമക്കളും മുറപ്പെണ്ണും ഭാവുകത്ത പരിണാമങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് അദ്വിതീയമായ ഒരു ചലച്ചിത്ര പ്രപഞ്ചം സൃഷ്ടിച്ച എം ഡി എന്ന എം ഡി വാസുദേവൻ നായർ. തിരശീലയിൽ പുഴയും മണൽപ്പുറവും നിലാവും കവിതകളോ കഥകളോ ആയി പരിണമിപ്പിച്ച ആൾ. മലയാള ചലച്ചിത്രത്തിൽ സാഹിത്യത്തെ ചാലിച്ചു ചേർത്ത എഴുത്തുകാരൻ. സാമൂഹിക പരിഷ്കാരത്തിന്റെ ശീലുകളെ ചലച്ചിത്രത്തിന്റെ വ്യാകരണങ്ങളോട് ചേർത്തുവച്ച സംവിധായകൻ. ഓരോ തിരക്കഥയും ഓരോ പാഠപുസ്തകങ്ങളാണെന്ന് നമ്മളെ സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കഥാകൃത്ത്. എം ഡിയുടെ കഥ വായിക്കുമ്പോൾ നമ്മൾ നമ്മളെ മറന്നുപോകും. തിരക്കഥകൾ വായിക്കുമ്പോൾ ഈ ലോകം തന്നെ നമ്മൾ മറന്നുപോകും. മറ്റു തിരക്കഥകൾക്കൊന്നുമില്ലാത്ത വല്ലാത്തൊരു റീഡബിലിറ്റി എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്റെ തിരക്കഥകൾ സ്വന്തമാക്കിയിരിക്കുന്നത്? അത്രയേറെ പ്രതിഭാവിലാസത്തിന്റെ വെളിച്ചം ഉൾച്ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെയാണ്.

മുറപ്പെണ്ണ് എന്ന ചിത്രം പിറന്നത് എം ടി സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന കഥ തിരക്കഥയാക്കിയതിലൂടെയാണ്. മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്ക് ജീവിതം മാറി, ബന്ധങ്ങൾ പിരിയേണ്ടതായി വന്നു. എല്ലാത്തിനും മോഹസാക്ഷിയായി പുഴ. മരുമക്കത്തായത്തിന്റെ പ്രതീകമാണ് മുറപ്പെണ്ണ്. മുറപ്പെണ്ണിന്റെ ആത്മഹത്യയിലാണ് ചിത്രം അവസാനിക്കുന്നത്. പുതിയ കാലത്തിന് ദരിദ്രയായ അവളെ വേണ്ട. പുതിയ ശീലുകൾക്ക് ചേർന്നതല്ല അവളുടെ തനിനാടൻ രീതികൾ. നഗരത്തിലെ ആരവങ്ങളിൽ അലിഞ്ഞുചേരാൻ അവൾക്കാവില്ല. അവൾ ഈ ലോകത്ത് അപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ലോകം ഉപേക്ഷിക്കേണ്ടതായി വരുന്നു. എന്നാലാകട്ടെ, മുറപ്പെണ്ണെന്ന ചലച്ചിത്രം സ്ത്രീ സാഹോദര്യത്തിന്റെ പര്യായമാകുന്നതും നമുക്ക് കാണാം. നാത്തൂന്മാരായ ലക്ഷ്മിയമ്മയും മാധവിയമ്മയും തമ്മിൽ പിരിയാൻ വിഷമിക്കുന്നു. അവർക്ക് പരസ്പരം നന്നായി അറിയാം. ഭാഗം വെച്ച് വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ മാധവിയമ്മ ഇടനെഞ്ച് പൊട്ടിക്കരയുന്നു. മുതല് പങ്കിട്ടുവെങ്കിലും സ്നേഹം പങ്കിടാൻ ആരെക്കൊണ്ടും ആവില്ലല്ലോ എന്ന് പറഞ്ഞാണ് ലക്ഷ്മിയമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത്.

പെരുന്തച്ഛൻ പല രീതിയിൽ മലയാളത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും നിർണായകമായത് ജി ശങ്കരക്കുറുപ്പിന്റെ പെരുന്തച്ഛൻ എന്ന കവിതയാണ്. തച്ഛനായാലും ഞാനൊരച്ഛനല്ലാതായി പോമോ എന്ന് പെരുന്തച്ഛൻ ആത്മഗതപ്പെടുന്ന കാവ്യം. വയലോപ്പിള്ളിയും തച്ഛന്റെ മകനെ അവതരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അത്രയും പരിചിതമായിരിക്കെയാണ് എം ടി പെരുന്തച്ഛന്റെ തിരക്കഥയൊരുക്കുന്നത്. കലാവിദ്യയിലെ അസൂയയേക്കാൾ എം ടിയുടെ പെരുന്തച്ഛനിൽ മേഴ്ച്ചു നിൽക്കുന്നത് വിശ്വാസ പ്രമാണങ്ങളുടെ നേരെ ഉയർത്തിയ വെല്ലുവിളികളാണ്. അവമതികൾ ഏറെ അനുഭവിക്കേണ്ടി വരുന്ന കഥാപാത്രമാണ് എം ടിയുടെ പെരുന്തച്ഛൻ. നവരാത്രി കാലത്തേക്ക് ഇയാൾ പണി തീർത്തു തരും എന്നുറപ്പാണോ? പണി പകുതിക്ക് വച്ച് പിണങ്ങിപ്പോയ കഥകളാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. നമ്പൂരിക്ക് പറച്ചിയിലുണ്ടായ കുട്ടിയെ ഉപേക്ഷിച്ച് ആശാരിമാർ വളർത്തി. അത് മനസ്സിലാക്കി തരാൻ ഇപ്പോൾ ഒരു ആശാരി പറയേണ്ടി വന്നുല്ലോ. സ്വന്തം ജന്മത്തിന്റെ പേരിൽ നായികയാൽ പെരുന്തച്ഛൻ അതിശയിപ്പിക്കപ്പെടുകയാണ്. മാമ്പറ്റ ഉണ്ണി നമ്പൂതിരിയുടെ സുഹൃത്താണ് പെരുന്തച്ഛൻ. ചിത്രത്തിന്റെ ആദ്യം കൽനാട്ടിക്കാറ്റ് തടഞ്ഞു എന്ന് കേട്ടപ്പോഴേ തോന്നി വെറും തച്ഛനല്ല പെരുന്തച്ഛനാണെന്ന് എന്ന് പുകഴ്ത്തുന്ന ഉണ്ണി നമ്പൂതിരി ചിത്രത്തിന്റെ ഒടുവിൽ കലശം തുടങ്ങി ആശാരി മാറി നിൽക്ക് തൊട്ടശുദ്ധമാക്കല്ലേ എന്ന് പറഞ്ഞ് അപമാനിക്കുന്നു. പ്രതിഫലം വാങ്ങാൻ പോലും നിൽക്കാതെ പെരുന്തച്ഛൻ ഇറങ്ങിപ്പോകുന്നു. അവഗണിക്കപ്പെടുന്നതിന്റെ വേദന, അവമതിക്കപ്പെടുന്നതിന്റെ നൊമ്പരം, അതൊക്കെ പെരുന്തച്ഛൻ എന്ന ചലച്ചിത്രം വല്ലാതെ സംവദിക്കുന്നുണ്ട്.

വരുത്തുവിൻ ഉപായത്താൽ ഋഷ്യശൃംഗർഷിപുത്രനെ മയക്കി വിശ്വസിപ്പിച്ച നാട്ടിൽ ശോഭനമാർഗളെ. ബ്രാഹ്മണൻ എന്തുകൊണ്ട് അംഗരാജ്യം വിയർത്തു, വിളറി, കരിഞ്ഞുണങ്ങി, മഴയില്ലാത്ത ദേശമായി. മഹാഭാരതം വനപർവം തീർത്ഥയാത്രാപർവത്തിലെ വെറും നാലു ഖണ്ഡങ്ങൾ. മുത്തിപ്പെണ്ണാണ് ലോമപാദനോട് മറുപടി പറഞ്ഞത്, അത്തപോധരനെ കൊണ്ടുപോരാൻ യത്നിച്ചിടാം, എനിക്കിഷ്ടകാമങ്ങൾ അങ്ങ് കൽപ്പിച്ചിടണം. അവൾ അതിസമർത്ഥമായി ഋഷ്യശൃംഗനെ അംഗരാജ്യത്തിൽ കൊണ്ടുവന്നു. മാൻപേടെ പെറ്റ തേജസ്വിയെ ഭയന്ന ഇന്ദ്രൻ അംഗരാജ്യത്തിന് മഴ കോരിച്ചൊരിഞ്ഞുകൊടുത്തു. ഈ കഥാതന്തുവിനെയാണ് MD വൈശാലിയാക്കിയത്. ഈ കഥാതന്തു ആദ്യം മലയാളത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് വൈലോപ്പിള്ളിയുടെ ഋഷ്യശൃംഗൻ എന്ന നാടകത്തിലാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് MDയിൽ നിന്ന് വൈശാലി പിറന്നത്. അതിലും അവഗണനയുണ്ടാക്കുന്ന വേദന, ആരിലും നൊമ്പരമുണ്ടാക്കുന്ന വിധം MD അവതരിപ്പിച്ചു. രാജഗുരുവിന്റെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ വൈശാലിയും അമ്മയും ചവിട്ടി മെതിക്കപ്പെടുന്ന കാഴ്ചയിലൂടെയാണ് ചിത്രം അവസാനിക്കുന്നത്. അച്ഛനെ തൊടാൻ അവകാശമില്ലാത്ത നിന്ദ്യസന്തതികളെ ദാസിപ്പെണ്ണിന് ദാനം ചെയ്യണമായിരിക്കും. അച്ഛനാരാണെന്നറിയാത്ത മക്കളെ വളർത്തേണ്ടി വരുന്ന ചമ്പാപുരിയിലെ 1000 വേശ്യകളുടെ കൂട്ടത്തിൽ ഒരുത്തി, അമ്മയെപ്പറ്റി നീ ധരിച്ചതാണോ? MDN ഭാഷയുടെ തീക്ഷ്ണത മുഴുവൻ വൈശാലി എന്ന തിരക്കഥയിലുണ്ട്. അതുകൊണ്ടാണ് അത് തിരശീലയിൽ അത്രയേറെ പ്രകാശമാനമായി നിൽക്കുന്നത്.

ഒരു വടക്കൻ വീരഗാഥ, ഒരു ചരിത്ര പുസ്തകം പോലെ കരുതി വയ്ക്കാവുന്ന തിരക്കഥ. കുമരംപുഴ നീന്തി വരുന്ന ചന്തു ഏറ്റവും കാവ്യാത്മകമായി അവതരിപ്പിക്കപ്പെടുന്ന രംഗമെന്ന വിശേഷണം. ഇന്ദുലേഖ കൺതുറന്നു ഇന്ന് രാവും സാന്ദ്രമായി എന്ന പശ്ചാത്തല ഗാനം ഇതുകൂടിയാകുമ്പോൾ അതിൻ്റെ മിഴിവ് വല്ലാതെ കൂടുന്നു. ഉണ്ണിയാർച്ചയുടെ ക്ഷണമനുസരിച്ചുള്ള വരവാണ്. ആ കുതിപ്പിനെ ഒരു നരകത്തിനും തടുക്കാനാവില്ല. തലേന്ന് കാത്തു കാലൊച്ച കേട്ടറിഞ്ഞു എന്നൊക്കെയാണെങ്കിലും സ്വന്തം മാനത്തിനു വേണ്ടി ഉണ്ണിയാർച്ച ചന്തുവിനെ തള്ളിപ്പറയുന്നു. അപമാനിതനായി തലകുനിച്ചു മടങ്ങുന്ന ചന്തുവിലാണ് ഈ രംഗം അവസാനിക്കുന്നത്. അവഗണിക്കുന്നതിന്റെ വേദനയും അവമതിക്കുന്നതിന്റെ നൊമ്പരവും ചന്തുവിലൂടെയും എം ടി പ്രകടിപ്പിക്കുന്നുണ്ട്.

ഗ്രാമത്തിന്റെ വിശുദ്ധി അതിന്റെ നന്മയായും നൈർമല്യമായും കണ്ട എഴുത്തുകാരൻ എന്ന നിലയിൽ എം ഡിയുടെ തിരക്കഥകളെല്ലാം തന്നെ മനഃപൂർവ്വമല്ലാതെ ക്യാമറയെ പുഴകളുടെയും മലകളുടെയും മണൽപ്പരപ്പുകളുടെയും അന്യാദൃശ്യമായ ആംഗിളുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നു. അങ്ങനെയല്ലാതെ സഞ്ചരിക്കാനോ സംഭവിക്കാനോ എം ഡിയുടെ തിരക്കഥകൾക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്ന ഒരാൾക്ക് കഴിയുമായിരുന്നില്ല. ശ്രീരമണയുടെ കഥയുടെ വിവർത്തനമാണ് മിഥുനം. അതിന് തിരക്കഥ തീർത്തത് എം ഡിയാണ്. ഒരു ചെറു പുഞ്ചിരി എന്ന പേരിൽ അത് ചലച്ചിത്രമായപ്പോൾ ശ്രീരമണ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവും. തീർത്തും മലയാള കഥ. അതിന്റെ പശ്ചാത്തലം, സണ്ണി ജോസഫിന്റെ ക്യാമറ പകർത്തിയത് കൃഷ്ണക്കുറുപ്പിന്റെയും അമ്മാളുവിന്റെയും പാരസ്പര്യത്തിൽ അലിഞ്ഞ സ്നേഹത്തെ മാത്രമായിരുന്നില്ല. മാവിൽ ആരോ കല്ലെടുത്തെറിയുന്നതും കല്ലുവീഴുന്ന ശബ്ദവുമായിട്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. വീട്ടുവളപ്പ്, വീട്, വീടിന്റെ തളം, കിടപ്പുമുറി, പുഴയിൽ കുളി കഴിഞ്ഞ് കൃഷ്ണക്കുറുപ്പും ഗോവിന്ദനും കയറി വരുന്നത്, വരാന്ത, ജാനുവിന്റെ വീട്, രാധയുടെ വീട്, വഴി, ഇത്രയും സീനുകളിലൂടെയാണ് ചലച്ചിത്രം സഞ്ചരിക്കുന്നത്. ആകെ 55 സീനുകളിലൂടെയാണ് ഒരു ചെറു പുഞ്ചിരി പൂർണ്ണമാകുന്നത്.

ഒരു ചെറുപുഞ്ചിരി എന്ന ചലച്ചിത്രത്തെക്കുറിച്ച് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനാവില്ല. എന്തുകൊണ്ടോ ആ ചലച്ചിത്രം അത്രയേറെ ഇഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ സീൻ, അത് തിരക്കഥയിലുള്ളതുപോലെ അങ്ങ് വായിക്കുന്നത് തന്നെയാണ് നല്ലത്. സീൻ 55. പകൽ, കുറുപ്പിൻ്റെ വീട്. മക്കൾ മടങ്ങിപ്പോയിരിക്കുന്നു. വീട്ടിൽ അമ്മ തനിയെ. മാലതിയും ഭാസ്കരനും കൂടി വരുന്നു. അമ്മാളു കോലായിൽ തൂണിനടുത്തായി നിൽക്കുന്നു. യാത്രയ്ക്കുള്ള വേഷത്തിലാണ് മാലതിയും ഭാസ്കരനും. ഭാസ്കരൻ: ഞങ്ങൾ പോവാ, രണ്ടാഴ്ച കഴിഞ്ഞാലൊന്ന് വരും. ബന്ധുവീടുകളിലൊക്കെ കയറി കഴിഞ്ഞില്ല. അമ്മാളു മന്ദഹസിച്ച് ശരിവെക്കുന്നു. ഭാസ്കരൻ പുറത്തേക്ക്. മാലതി പിന്നെയും വലിയമ്മയുടെ സമീപം നിൽക്കുന്നു. അവൾക്കും വല്ലാത്തൊരു വിഷാദമുണ്ട്. ചോറ്റുപാത്രം കൊണ്ട് കണ്ണൻ അകത്തേക്ക്. അമ്മാളു ശാന്തഭാവത്തിൽ: ബുദ്ധിമുട്ടാതെ പോയി വലിയച്ഛൻ, എന്റെ ആഗ്രഹം പോലെ തന്നെ. മാലതി: അമ്മയോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാര്യം നോക്കാൻ. അമ്മാളു അത് ശ്രദ്ധിക്കാതെ: എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹം ഭർത്താവിരിക്കുമ്പോൾ മരിച്ചു പോണേ എന്നാണ്. മാംഗല്യത്തോടെ മരിക്ക, എന്റെ അമ്മയൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അതറിയേ മാലതിക്ക്? കണ്ണൻ വന്ന് അമ്മാളുവിന്റെ സമീപം നിൽക്കുന്നു. എന്റെ പ്രാർത്ഥന മറിച്ചായിരുന്നു. ഞാനുള്ളപ്പോ കഷ്ടപ്പെടാതെ വല്യച്ഛൻ പോണേന്ന് അത് ഈശ്വരൻ കേട്ടു. കുട്ടിക്കത് മനസ്സിലാവില്ല. രാത്രി പാതിരയ്ക്കാവും, വയറ്റിൽ കാളല്, അപ്പം മോര് വേണം. രാസ്നാദി പൊടിയിട്ടില്ലെങ്കിൽ കുളിച്ചാൽ നീരിളക്കം. തണുപ്പ് വിട്ട വെള്ളത്തിലേ കുളിക്കാവൂ. ആഹാരം ചെലുതൊക്കെ വയറ്റിന് തീരെ പിടിക്കില്ല. ഞാനില്ലാത്തപ്പോൾ ഇതൊക്കെ ആരാ അറിഞ്ഞു ചെയ്യാ? ശീലങ്ങളൊക്കെ എനിക്കറിയണ മാതിരി വേറെ ആർക്കെങ്കിലും നിശ്ചയണ്ടാവോ? ഒട്ടും കഷ്ടപ്പെടാതെ പോയത് എന്നെ ഭാഗ്യം. മാലതി നടക്കുന്നു. കുറച്ചടികൾ നടന്ന് മാലതി തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ വലിയമ്മ തൂണ് പിടിച്ചു നിന്ന് തേങ്ങി കരയുകയാണ്. പുറത്തേക്കിറങ്ങുന്ന മാലതിയോട് കണ്ണൻ: നേരത്തെ മരിച്ചത് ഭാഗ്യായി എന്നല്ലേ വല്യമ്മ പറഞ്ഞത്? പിന്നെ എന്തിനാ വല്യമ്മ കരയണേ? മാലതി: അത് നിനക്ക് മനസ്സിലാവില്ല കണ്ണാ.

വാർദ്ധക്യം ആഹ്ലാദകരമായ ഒരനുഭവമാക്കി മാറ്റിയ വൃദ്ധദമ്പതികളുടെ കഥയായിരുന്നു ശ്രീരമണ എഴുതിയ മിഥുനം. അത് അഗ്രഹാരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഒരു ചെറുപുഞ്ചിരി ഗ്രാമത്തിലും. കല്യാണം കഴിഞ്ഞ് ബസ്സിലെ പോകുമ്പോൾ അയാൾ ചെറുനാരങ്ങി നീട്ടിയപ്പോൾ ഭയപ്പാടോടെ നോക്കി. ആ മുഖത്ത് നേരിയ ഒരു പുഞ്ചിരി കണ്ടപ്പോൾ ആശ്വാസമായി. പേടിക്കണ്ട, ഒരാളല്ല, ഒരു ചങ്ങാതിയാണെന്ന് തോന്നിയത് അപ്പോഴാണെന്ന് അമ്മാള് പറയുന്നുണ്ട്. ബസ് യാത്രയിൽ ഛർദി വരുന്നതും ചെറുനാരങ്ങ കൊടുക്കുന്നതുമൊക്കെ കേരളീയ അന്തരീക്ഷത്തിൻ്റെത് തന്നെയാണ്. ആശ്വസിപ്പിക്കുന്ന ഒരു ചിരി, ഒരു ചെറു പുഞ്ചിരി.

ഇരുട്ടിൻ്റെ ആത്മാവെന്ന ചലച്ചിത്രത്തിൽ ഏറനാടൻ ഭാഷ പൂർണ്ണമായും സാഹിത്യ ഭംഗിയിലേക്ക് വിലയം കൊള്ളുന്നത് കാണാം. കേവലമായ ഒരു ഭാഷണമല്ല അതെന്ന് വരുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ എത്രത്തോളം എം ടിയുടെ ചലച്ചിത്രത്തിലൂടെ കടന്നുപോകുന്നുവോ അത്ര തന്നെ ഏറനാടൻ ഭാഷയും പരമ്പരാഗതമായ കാര്യങ്ങളും ഉടനീളം സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം ചെന്നു നിൽക്കുന്നത് സാമൂഹിക പരിഷ്കരണത്തിനാവശ്യമായ വാതിലുകൾ തുറന്നുകൊടുത്തുകൊണ്ടാണ്. ഭ്രാന്തൻ വേലായുധന്റെ ഒറ്റപ്പെടലുകളും വൈശാലി അനുഭവിക്കുന്ന അവമതിക്കലുകളും ചന്തുവിന് നേരിടേണ്ടി വരുന്ന അപമാനങ്ങളും പ്രേക്ഷകന്റെ കണ്ണു തുറപ്പിക്കാൻ പോന്നവയാണെന്നതിൽ സംശയമില്ല. കഥയും നോവലും നൽകുന്ന സ്വാധീനത്തെക്കാൾ ചലച്ചിത്ര ഭാഷ്യത്തിന് അസ്ത്രങ്ങളാകാൻ കഴിയുമെന്ന നിശ്ചയദാർഢ്യം, അതാണ് എം ടിയുടെ തിരക്കഥകളുടെ കരുത്ത്. ചലച്ചിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചും എം ടിയുടെ തിരക്കഥ പാഠപുസ്തകങ്ങളാണ്.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു ഗ്രാമത്തിൽ ഒരു റോഡുണ്ടായിരുന്നു. റോഡിന്റെ ഇരുവശത്തും മരങ്ങളുണ്ടായിരുന്നു. വർഷങ്ങളായി അവിടെ നിന്നിരുന്ന മരങ്ങൾ, ചിലത് ആരുടെയോ മുത്തച്ഛന്റെ കാലം കണ്ടവ, ചിലത് കുട്ടികളുടെ ബാല്യം കണ്ടവ, ചിലതിന്റെ ചുവട്ടിൽ ഉച്ചവെയിലിൽ കർഷകർ വിശ്രമിച്ചവ, ചിലതിന്റെ കൊമ്പുകളിൽ പക്ഷികൾ കൂടുകൂട്ടിയവ, ചിലതിന്റെ തണലിൽ ബസ് കാത്തുനിന്നവ, മഴക്കാലത്ത് മണ്ണിനെ പിടിച്ചു നിർത്തിയവ, വേനലിൽ വഴിയാത്രക്കാരന് ഒരു നിമിഷം ശ്വാസം നൽകിയവ. ഒരു ദിവസം പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്നു. റോഡ് വികസിപ്പിക്കണം, അളവെടുത്തു, വരയിട്ടു. വരയുടെ അപ്പുറത്തുണ്ടായിരുന്ന മരങ്ങളെ നോക്കി പ്രസിഡന്റ് കൽപ്പിച്ചു, ഇവയെല്ലാം മുറിക്കേണ്ടി വരും. അത്രമാത്രം. ഒരു മരത്തിന്റെ 100 വർഷത്തെ ചരിത്രം ഒരു ഫയലിൽ ഒരു വരിയായി ചുരുങ്ങി. മരങ്ങൾ മുറിച്ച് റോഡ് വികസിപ്പിക്കുക. നമ്മുടെ വികസനത്തിന്റെ കഥ ചിലപ്പോൾ ഇത്രേ ഉള്ളൂ. റോഡ് വീതിയാകുന്നു, പക്ഷേ തണൽ കുറയുന്നു. വാഹനങ്ങൾ വേഗത്തിലാകുന്നു, പക്ഷേ പക്ഷികൾക്കിരിക്കാനുള്ള ഇടം കുറയുന്നു. യാത്ര എളുപ്പമാകുന്നു, പക്ഷേ പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധം കൂടുതൽ ദുഷ്കരമാകുന്നു. അവിടെയാണ് നമുക്കൊരു വിചിത്രമായ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. റോഡ് വികസിപ്പിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സും വികസിക്കേണ്ടതില്ലേ? ഒരു മരം വെട്ടാൻ വലിയൊരു വാൾ ആവശ്യമില്ല. ആദ്യം വേണ്ടത് അതിനെ ഒരു മരമായി കാണാതിരിക്കുകയാണ്. തടസ്സം, റോഡിന്റെ വീതിക്ക് പ്രശ്നം, ലൈൻ പോകുന്നില്ല, വികസനത്തിന് തടസ്സം, വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്നിങ്ങനെ അതിനെ വിളിച്ചു തുടങ്ങിയാൽ മതി. പിന്നെ ആ മരം ഒരു ജീവിയല്ല, ഒരു പ്രശ്നമാണ്, ഒരു ഒബ്സ്റ്റക്കിളാണ്, ഒരു ഫയൽ ക്ലിയറൻസിന്റെ ഭാഗമാണ്, ഒരു പ്രോജക്ട് ഡ്രോയിങ്ങിന്റെ അൺവാണ്ടഡ് ഓബ്ജക്റ്റാണ്. അതിനുശേഷം വെട്ടുക എളുപ്പമാണ്. ഇതാണ് മനുഷ്യന്റെ മനസ്സിലെ ഒരു പ്രധാന മനഃശാസ്ത്ര പ്രക്രിയ. നമ്മളൊരു ജീവിയെ ഒരു വസ്തുവായി കാണാൻ തുടങ്ങുമ്പോൾ അതിനോടുള്ള നമ്മുടെ നൈതിക ഉത്തരവാദിത്വം

പറയുന്നു. ഒരു മരം ഇനിയൊരു മരമല്ല, അത് മാത്രമാണ്. അവിടെ നിന്നാണ് നശീകരണം എളുപ്പമാകുന്നത്. ഒരു സാമൂഹിക പരിഹാസത്തിന് വേണ്ടി നമുക്കൊരു സാങ്കൽപ്പിക പദം ഉപയോഗിക്കാം, ഡെൻഡ്രോക്ലാസം. ഡെൻഡ്രോൺ എന്നുവെച്ചാൽ മരം, ക്ലാസം എന്നുവെച്ചാൽ തകർക്കൽ അല്ലെങ്കിൽ പൊളിക്കൽ. ഈ ഡെൻഡ്രോക്ലാസം ഉള്ളവർക്ക് ഒരു മരം കണ്ടാൽ ആദ്യം മനസ്സിൽ വരുന്നത് ഇതെങ്ങനെ സംരക്ഷിക്കാം എന്നല്ല, പകരം ഇതെങ്ങനെ മുറിക്കാം എന്നാണ്. ഈ ഡെൻഡ്രോക്ലാസിക് മനോഭാവം അസ്വസ്ഥകരമായൊരു മാനസിക പ്രശ്നമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ചില മനുഷ്യർക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഒന്നായി കാണുന്നതിനേക്കാൾ നിയന്ത്രിക്കേണ്ട ഒന്നായി കാണാനാണ് കൂടുതൽ താൽപര്യം. മരം വളരുന്നത് നമ്മുടെ അനുമതിയോടെ അല്ല. കൊമ്പുകൾ എവിടേക്ക് നീളണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നില്ല. വേരുകൾ എവിടെ പോകണമെന്ന് നമ്മൾ നിർദ്ദേശിക്കുന്നില്ല. ഇലകൾ എപ്പോൾ വീഴണമെന്നും മരത്തോട് ചോദിക്കുന്നില്ല. പ്രകൃതി നമ്മുടെ ഉത്തരവുകൾ കേൾക്കുന്നില്ല. ഒരുപക്ഷെ അത് തന്നെയാണ് ചില അധികാരബോധമുള്ള മനുഷ്യരെ അസ്വസ്ഥരാക്കുന്നത്. പ്രകൃതിയെ നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യൻ പ്രകൃതിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ? റോഡ് വികസനം ആവശ്യമില്ല എന്ന് പറയാനാവില്ല. ഗ്രാമങ്ങൾ വളരുന്നു, ജനസംഖ്യ കൂടുന്നു, ഗതാഗതം വർദ്ധിക്കുന്നു. സുരക്ഷിതമായ റോഡുകൾ വേണം, നല്ല ഗതാഗത സൗകര്യം വേണം, വികസനം വേണം. പക്ഷെ വികസനം എന്ന വാക്കിന്റെ അർത്ഥം മുന്നിലുള്ളതെല്ലാം നീക്കം ചെയ്യുക എന്നാകരുത്. ഒരു റോഡ് നിർമ്മിക്കാൻ മരം മുറിക്കേണ്ട സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാം, അത് നിഷേധിക്കാനാവില്ല. പക്ഷെ ചോദ്യം, എത്ര മരങ്ങൾ, എന്തുകൊണ്ട്? മറ്റൊരു രൂപകൽപ്പന സാധ്യമാണോ? റോഡിന്റെ അലൈൻമെന്റ് മാറ്റാനാകുമോ? മരം സംരക്ഷിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ കണ്ടെത്താനാകുമോ? മുറിച്ചു മാറ്റുന്ന ഓരോ മരത്തിനും പകരം എന്ത് ചെയ്യുന്നു? ഇവ ചോദിക്കേണ്ടതുണ്ട്. വികസനത്തിന്റെ യഥാർത്ഥ പരീക്ഷണം മരം വെട്ടാനുള്ള കഴിവിലല്ല, മരം സംരക്ഷിച്ചുകൊണ്ട് വികസിപ്പിക്കാനുള്ള ബുദ്ധിയിലാണ്. നഗരത്തിൽ ഒരു മരം പലപ്പോഴും ലാൻഡ്സ്കേപ്പിംഗിന്റെ ഭാഗമായിരിക്കാം. ഗ്രാമത്തിൽ അത് അതിനേക്കാൾ കൂടുതലാണ്. ഒരു സാമൂഹിക ഓർമ്മയാണ്, ഒരു കാലാവസ്ഥാ സംവിധാനമാണ്, ഒരു പക്ഷിക്കൂടാണ്, ഒരു ചെറിയ എക്കോസിസ്റ്റമാണ്, ഒരു തണൽ സ്ഥലമാണ്, ഒരു വഴിയാത്രക്കാരന്റെ വിശ്രമമാണ്, ഒരു കുട്ടിയുടെ കളിസ്ഥലത്തിന്റെ അതിരാണ്, ഒരു കർഷകന്റെ ഉച്ചവിശ്രമമാണ്, ഒരു വീട്ടമ്മയുടെ കാത്തിരിപ്പിന്റെ ഇടമാണ്, ഒരു പ്രണയത്തിന്റെ പഴയ സാക്ഷിയാകാം, ഒരു തലമുറയുടെ ഓർമ്മയായിരിക്കാം. നമ്മൾ മരം മുറിക്കുമ്പോൾ അതിന്റെ തടി മാത്രം മുറിക്കുന്നില്ല, ചിലപ്പോൾ ആ ഗ്രാമത്തിന്റെ ഓർമ്മയുടെ ഒരു ഭാഗം കൂടിയാണ് മുറിച്ചു മാറ്റുന്നത്. വികസനം എന്ന വാക്കിന് നമ്മുടെ കാലത്ത് ഒരു വിചിത്രമായ ശക്തിയുണ്ട്. അതിന്റെ പേരിൽ എന്തും ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണം എന്നൊരു സാമൂഹിക മനോഭാവം വളർന്നിട്ടുണ്ട്. വികസനം, പദ്ധതി, റോഡ്, പാലം, വാണിജ്യ കേന്ദ്രം, വിപുലീകരണം, ഇവ കേൾക്കുമ്പോൾ എതിർപ്പ് പറയുന്നവൻ ഉടൻ തന്നെ വികസന വിരോധിയാകുന്നു. പക്ഷെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചോദ്യം ചോദിക്കുന്നത് വികസന വിരോധമല്ല, എങ്ങനെയുള്ള വികസനം, എത്ര ചെലവിൽ, ആർക്കു വേണ്ടി, എന്ത് നഷ്ടപ്പെടുത്തി, പരിസ്ഥിതിക്ക് എന്ത് സംഭവിക്കും, പകരം എന്ത് ചെയ്യാം എന്നൊക്കെ ചോദിക്കുകയാണ് ഉത്തരവാദിത്വമുള്ള പൗരത്വം. ഒരു പദ്ധതി ചോദ്യം ചെയ്യാനാവാത്തതാണെങ്കിൽ അത് വികസനമല്ല, അത് അധികാരത്തിന്റെ നിർദ്ദേശം മാത്രമാണ്. ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു റോഡിന്റെ അരികിൽ നിൽക്കുന്ന ഒരു മരം ചിലപ്പോൾ വലിയ രാഷ്ട്രീയ മനഃശാസ്ത്ര ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇതെന്റെ തീരുമാനമാണ്, ഇവിടെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും, റോഡ് വേണം, മരം പോകണം. ഇതിലൊരു കൺട്രോൾ ഓറിയന്റേഷൻ പ്രവർത്തിച്ചേക്കാം. മനുഷ്യർക്ക് ചുറ്റുപാടിനെ നിയന്ത്രിക്കാനുള്ള ആഗ്രഹം സ്വാഭാവികമാണ്. വീടും നഗരവും റോഡും കെട്ടിടങ്ങളും എല്ലാം മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കുന്നു. പക്ഷേ ഈ നിയന്ത്രണ ബോധം പരിധി കടക്കുമ്പോൾ പ്രകൃതിയെ സഹജീവിതത്തിന്റെ ഭാഗമെന്നതിലുപരി മാറ്റിസ്ഥാപിക്കാവുന്ന വസ്തുവായി കാണാൻ തുടങ്ങാം. ഒരു മരത്തിന് നമ്മോട് വാദിക്കാൻ കഴിയില്ല, അത് പരാതി നൽകില്ല, വോട്ട് ചെയ്യില്ല, ടെൻഡർ തടയില്ല, പ്രസ് മീറ്റ് നടത്തില്ല. അതിനാൽ അധികാരത്തിന് മുന്നിൽ അത് ഏറ്റവും ദുർബലമായ ജീവിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടുതൽ വലുതാണ്. ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും ദുർബലമായ ശബ്ദം
പലപ്പോഴും കേൾക്കപ്പെടാത്ത ശബ്ദമാണ്. കുട്ടികൾക്ക് ചിലപ്പോൾ അധികാരം കുറവാണ്. മുതിർന്നവരുടെ അഭിപ്രായമാണ് തീരുമാനമാകുന്നത്. മൃഗങ്ങൾക്ക് വോട്ട് ചെയ്യാനാവില്ല, പക്ഷികൾക്ക് പരാതി നൽകാനാവില്ല, മരങ്ങൾക്ക് കോടതിയിൽ സ്വയം ഹാജരാകാനാവില്ല, നദികൾക്ക് പെറ്റീഷൻ എഴുതാനാവില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരുന്നു. പ്രകൃതിയുടെ ശബ്ദമാകുക എന്നത് പരിസ്ഥിതി പ്രവർത്തകരുടെ മാത്രം ജോലിയല്ല, ഒരു റോഡ് പദ്ധതിക്ക് ഒപ്പിടുന്ന ഉദ്യോഗസ്ഥന്റെയും ഉത്തരവാദിത്വമാണ്, ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്യുന്ന എഞ്ചിനീയറുടെയും, ഒരു തീരുമാനമെടുക്കുന്ന ജനപ്രതിനിധിയുടെയും, ഒരു കരാർ ഏറ്റെടുക്കുന്ന സ്ഥാപനത്തിന്റെയും, ഒരു പൌരന്റെയും. ആധുനിക മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് പതിയെ അകന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് മരത്തിൽ കയറിയിരുന്ന മനുഷ്യൻ പിന്നീട് അതിന്റെ ചുവട്ടിൽ കാർ പാർക്ക് ചെയ്യുന്നു. മഴയിൽ ഓടിയിരുന്ന മനുഷ്യൻ പിന്നീട് മഴയെ ഗതാഗത തടസ്സമായി കാണുന്നു. മണ്ണിൽ കളിച്ചിരുന്ന കുട്ടി വളർന്നപ്പോ മണ്ണിനെ അഴുക്ക് എന്ന് വിളിക്കുന്നു. ഇലകൾ വീഴുന്നത് പ്രകൃതിയുടെ സ്വാഭാവിക ചക്രമായി കാണാതെ വൃത്തിയാക്കേണ്ട പ്രശ്നം ആക്കുന്നു. പക്ഷിയുടെ ശബ്ദം സംഗീതമല്ലാതാകുന്നു. കൊതുകിന്റെ ഭയം മാത്രം ഓർമ്മയാകുന്നു. മരത്തിന്റെ തണൽ ഇനി പ്രകൃതിയല്ല, പാർക്കിംഗ് സ്പേസിന്റെ നഷ്ടപ്പെട്ട സ്ഥലം. ഇതുതന്നെയാണ് പ്രകൃതിയിൽ നിന്നുള്ള മനുഷ്യന്റെ മാനസികാകലം.

റിച്ചാർഡ് ലോവ് ജനപ്രിയമാക്കിയ നേച്ചർ ഡിഫക്ട് ഡിസോർഡർ എന്ന ആശയം ഈ പ്രകൃതി വിമുഖതയെക്കുറിച്ച് ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു രൂപകമാണ്. അത് ഔദ്യോഗിക മാനസിക രോഗനിർണയമല്ല. പക്ഷെ ആശയം നമ്മോട് ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. പ്രകൃതിയിൽ നിന്നകന്ന മനുഷ്യൻ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള മാനസിക ബന്ധം എങ്ങനെ വളർത്തും? നമ്മുടെ വികസന സങ്കല്പത്തിൽ ചിലപ്പോൾ ഒരു വിചിത്രമായ സമവാക്യം കാണാം. മരം സമം തടസ്സം, കോൺക്രീറ്റ് സമം വികസനം, തണൽ സമം ഉപയോഗിക്കാത്ത സ്ഥലം, ശൂന്യമായ സ്ഥലം സമം സാധ്യത, പച്ചപ്പ് സമം മെയിൻ്റനൻസ്. ഇത് മാറ്റേണ്ട സമയമാണ്. ഒരു മരം ഒരു ഇൻഫ്രാസ്ട്രക്ചർ അസറ്റ് കൂടിയാണ്. അത് തണൽ നൽകുന്നു, വായുവിന്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്നു, ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നു, മണ്ണിനെ സംരക്ഷിക്കുന്നു, ജൈവ വൈവിധ്യത്തിന് ആവാസം നൽകുന്നു, മഴവെള്ളത്തിന്റെ ചലനത്തിലും മണ്ണിന്റെ സ്ഥിരതയിലും പങ്കുവഹിക്കുന്നു, മനുഷ്യർക്ക് പ്രകൃതിയുമായി ബന്ധപ്പെടാനുള്ള അവസരം നൽകുന്നു. അതുകൊണ്ട് ഒരു മരം വെട്ടിയ ശേഷം പകരം 100 തൈകൾ നട്ടു എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മതിയായ മറുപടിയല്ല. ഒരു 100 വർഷം പ്രായമുള്ള വൃക്ഷത്തിനും 100 ചെറിയ തൈകൾക്കും ഇക്കോളജിക്കൽ ഫംഗ്ഷൻ ഒരുപോലെയല്ല. ഒരു മുതിർന്ന വൃക്ഷത്തെ നഷ്ടപ്പെടുത്തുന്നത് ഒരു തൈ നട്ടതുകൊണ്ട് ഉടൻ പരിഹരിക്കാനാവില്ല. ഇവിടെയാണ് നമ്മുടെ പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ മറ്റൊരു തമാശ. ആദ്യം വലിയ മരങ്ങൾ വെട്ടുന്നു, പിന്നെ ഒരു ദിവസം ചടങ്ങ് നടത്തുന്നു, 10 തൈകൾ നടുന്നു, റിബൺ മുറിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വാർത്ത വരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നട്ടു. അടുത്ത മഴയിൽ 2 പോയി, വേനലിൽ 4 ഉണങ്ങി, 3 ആടുകൾ തിന്നു, 1 മാത്രം ബാക്കി. അതിനുശേഷം അടുത്ത പദ്ധതി. ഇത് വൃക്ഷ സംരക്ഷണമല്ല, ചിലപ്പോൾ അത് ഫോട്ടോഗ്രാഫിക് പരിസ്ഥിതി സ്നേഹം മാത്രമാണ്. മരം നടുന്നത് നല്ലതാണ്, പക്ഷെ നട്ട മരം വളരുന്നതുവരെ സംരക്ഷിക്കുക അതിനേക്കാൾ പ്രധാനമാണ്. അതിലും പ്രധാനമായി കഴിയുന്നിടത്തോളം നിലവിലുള്ള വലിയ മരത്തെ സംരക്ഷിക്കുക എന്നതാണ്. ഒരു നല്ല പദ്ധതിയുടെ ദൃഷ്ടി റോഡിന്റെ അടുത്ത 5 മാത്രം നിൽക്കരുത്. 50 കഴിഞ്ഞാൽ, 100 കഴിഞ്ഞാൽ, ഇന്ന് മുറിച്ചു മാറ്റുന്ന മരത്തിന്റെ തണൽ അടുത്ത തലമുറയ്ക്ക് ഉണ്ടായിരിക്കില്ല. ഇന്ന് കോൺക്രീറ്റിൽ മൂടുന്ന മണ്ണ് നാളെ ചൂടിന്റെ സ്വഭാവം മാറ്റാം. ഇന്ന് ഇല്ലാതാകുന്ന പക്ഷിക്കൂട് മറ്റൊരു ആവാസ വ്യവസ്ഥ കണ്ടെത്തണമെന്നില്ല. വികസനത്തിന്റെ ബ്ലൂ പ്രിന്റിൽ ഇവ പലപ്പോഴും കാണാനാവില്ല. കാരണം ബ്ലൂ പ്രിന്റിന് ഓർമ്മയില്ല, പ്രകൃതിക്കുണ്ട്. പ്രിയ ജനപ്രതിനിധിയെ, നിങ്ങൾക്ക് റോഡ് വികസിപ്പിക്കാം, വികസനം വേണം, ജനങ്ങൾക്ക് നല്ല യാത്രാ സൗകര്യം വേണം, അതിലാരും എതിർക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങളുടെ കാലാവധി 5 ഒരു റോഡിന്റെ കരാർ ചില വർഷങ്ങൾക്കുള്ളതായിരിക്കാം, ഒരു പദ്ധതിയുടെ ഇനാഗുറേഷൻ 1 പക്ഷെ നിങ്ങൾ വെട്ടാൻ തീരുമാനിക്കുന്ന മരം ഒരുപക്ഷെ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തെക്കാൾ പഴക്കമുള്ളതാണ്. നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് അത് അവിടെ ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങളുടെ മാതാപിതാക്കൾ അതിന്റെ തണലിലൂടെ നടന്നിരിക്കാം. നിങ്ങളുടെ കുട്ടികൾ അതിന്റെ കൊമ്പുകളിൽ പക്ഷികളെ കണ്ടിരിക്കാം. നിങ്ങളുടെ പേരും പദവിയും മറന്നുപോയ ശേഷവും ആ മരം അവിടെ നിന്നേക്കാം. അതിനാൽ ഒരു ഫയലിൽ ഒപ്പിടുന്നതിന് മുൻപ് 1 ആ മരത്തെ നോക്കുക. ഇത് ശരിക്കും വെട്ടേണ്ടതുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഇതെങ്ങനെ വെട്ടാം എന്ന ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ഇവിടെ മറ്റൊരു തെറ്റിദ്ധാരണ ഒഴിവാക്കണം. പരിസ്ഥിതി സംരക്ഷണം എന്നത് എഞ്ചിനീയറിംഗിനെതിരല്ല, മറിച്ച് മികച്ച എഞ്ചിനീയറിംഗ് എന്നത് പലപ്പോഴും പ്രകൃതിയുമായി സംഘർഷിക്കാതെ രൂപകൽപ്പന ചെയ്യാനുള്ള കഴിവാണ്. റോഡ് അലൈൻമെന്റിൽ ചെറിയ മാറ്റം, വേഗപരിധിയിലെ മാറ്റം, വാഹന ഗതാഗതത്തിന്റെ ശാസ്ത്രീയ പഠനം, ഡ്രെയിനേജ് പ്ലാനിംഗ്, പെഡസ്ട്രിയൻ സേഫ്റ്റി, ജംഗ്ഷൻ റീഡിസൈൻ, സെലക്റ്റീവ് വൈഡനിങ്, റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ്, ട്രീ സെൻസിറ്റീവ് പ്ലാനിംഗ്, ഇങ്ങനെ പല സാങ്കേതിക പരിഹാരങ്ങളും സാഹചര്യാനുസരണം പരിഗണിക്കാം. അതിനാൽ മരം സംരക്ഷിക്കണമെങ്കിൽ വികസനം നിർത്തണം എന്നത് ഒരു തെറ്റായ ബൈനറിയാണ്. ചോദ്യം വികസനമോ മരമോ എന്നല്ല, വികസനവും മരവും എങ്ങനെ ഒരുമിച്ച് നിലനിർത്താം എന്നതാണ്. ഗ്രാമീണ റോഡുകളുടെ ഒരു പ്രത്യേക സൗന്ദര്യം അവയുടെ ഇരുവശത്തുമുള്ള പച്ചപ്പാണ്. ഒരു വളവ്, ഒരു കുളം, ഒരു പഴയ മരം, ഒരു ചെറിയ ചായക്കട,
വഴിയിലൂടെ നടക്കുന്ന മനുഷ്യർ, സൈക്കിളിൽ പോകുന്ന കുട്ടികൾ, മഴയിൽ തിളങ്ങുന്ന ഇലകൾ, ഇവയെല്ലാം ചേർന്നാണ് ഒരു ഗ്രാമത്തിന്റെ ലാൻഡ്സ്കേപ്പ് രൂപപ്പെടുന്നത്. എല്ലാ റോഡുകളും നഗരത്തിലെ എക്സ്പ്രസ് വേ പോലെ ആയിരിക്കണമെന്നില്ല. ഓരോ സ്ഥലത്തിനും അതിന്റേതായ ഭൂമിശാസ്ത്രവും സംസ്കാരവും ജീവിത രീതിയുമുണ്ട്. ഗ്രാമത്തെ നഗരമാക്കുക എന്നതല്ല വികസനം. ഗ്രാമത്തിന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അതിന്റെ സ്വഭാവം സംരക്ഷിച്ചുകൊണ്ട് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് വികസനം. പ്രകൃതിയെ ജയിക്കണം എന്ന മനുഷ്യന്റെ ആഗ്രഹം വളരെ പഴയതാണ്. പർവ്വതം മുറിച്ചു, നദി തിരിച്ചു, കാട് വെട്ടി, കടൽ നീക്കി, മണ്ണ് കോൺക്രീറ്റാക്കി, ഇതെല്ലാം മനുഷ്യന്റെ സാങ്കേതിക കഴിവിന്റെ തെളിവുകളാണ്. പക്ഷെ എല്ലാ കാര്യവും ചെയ്യാൻ കഴിയുന്നു എന്നതുകൊണ്ട് എല്ലാം ചെയ്യണമെന്നില്ല. ചെയ്യാൻ കഴിയുന്നതും ചെയ്യേണ്ടതും ഒരേ കാര്യമല്ല. ഒരു മരം വെട്ടാൻ നമുക്ക് കഴിയും, പക്ഷെ അത് വെട്ടണമോ എന്നതാണ് നൈതിക ചോദ്യം. ഒരു നദി മാറ്റാൻ കഴിയും, പക്ഷെ മാറ്റണമോ എന്നതാണ് പരിസ്ഥിതി ചോദ്യം. ഒരു മല പൊളിക്കാൻ കഴിയും, പക്ഷെ അതിന്റെ വില എന്താണ് എന്നതാണ് മനുഷ്യന്റെ ചോദ്യം. പുരോഗതി ചിലപ്പോൾ പ്രകൃതിയെ തോൽപ്പിക്കുന്നതിലല്ല, പ്രകൃതിയോട് തോൽക്കാൻ തയ്യാറാകുന്നതിലാണ്. ഒരു ദിവസം ഒരു കുട്ടി ചോദിച്ചാൽ, അച്ഛാ, ഇവിടെ മുമ്പ് വലിയ മരം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പിന്നെ എവിടെ പോയി? റോഡ് വികസിപ്പിക്കാൻ മുറിച്ചു. റോഡ് വികസിപ്പിക്കാൻ മരം മുറിക്കേണ്ടതുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് മറുപടി നൽകും? അന്നങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറയാം. പക്ഷേ കുട്ടി അടുത്ത ചോദ്യം ചോദിക്കും, മറ്റൊരു വഴി നോക്കിയില്ലേ? അവിടെ നമ്മുടെ വികസനത്തിന്റെ യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നു. അടുത്ത തലമുറ നമ്മോട് ചോദിക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ എന്നായിരിക്കണം. നിങ്ങൾക്കറിയില്ലായിരുന്നോ എന്നല്ല. കാരണം ഇന്ന് നമുക്കറിയാം, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചറിയാം, ജൈവ വൈവിധ്യത്തെക്കുറിച്ചറിയാം, നഗര ചൂടിനെക്കുറിച്ചറിയാം, വനനശീകരണത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചറിയാം, പ്രകൃതിയുമായുള്ള മനുഷ്യബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചറിയാം. അറിവില്ലായ്മ ഇനിയൊരു വലിയ ന്യായീകരണമല്ല. റോഡ് മുന്നോട്ടാണ് പോകുന്നത്, പക്ഷെ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? കൂടുതൽ വേഗത്തിലേക്കോ, കൂടുതൽ കോൺക്രീറ്റിലേക്കോ, കൂടുതൽ വാഹനങ്ങളിലേക്കോ, അതോ കൂടുതൽ മനുഷ്യ സൗഹൃദമായ ഒരു ഭാവിയിലേക്കോ? ഒരു റോഡ് വീതിയാകുമ്പോൾ അതിലൂടെ കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കും, പക്ഷെ അതിന്റെ ഇരുവശത്ത് നിൽക്കുന്ന മരങ്ങളില്ലാതാകുമ്പോൾ ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യന് നഷ്ടപ്പെടുന്നത് തണൽ മാത്രമല്ല, ഒരു ജീവിത പരിസരമാണ്. ഒരു മരം വെട്ടുന്നത് ചിലപ്പോൾ വളരെ എളുപ്പമാണ്. ഒരു ചെയിൻ സോയുടെ ശബ്ദം, ചില മിനിറ്റുകൾ, ഒരു വലിയ ശരീരം നിലത്തേക്ക് വീഴും. പക്ഷേ ആ മരമാകാൻ അതിനെടുത്ത വർഷങ്ങൾ, അത് നൽകിയ തണൽ, അത് അഭയം നൽകിയ പക്ഷികൾ, അത് പിടിച്ചു നിർത്തിയ മണ്ണ്, അത് ശുദ്ധീകരിക്കാൻ സഹായിച്ച വായു, അതിന്റെ ചുവട്ടിലിരുന്ന മനുഷ്യരുടെ ഓർമ്മകൾ, അവയെല്ലാം ഒരു യന്ത്രത്തിന്റെ ശബ്ദത്തിൽ തിരിച്ചുവരില്ല. അതുകൊണ്ട് വികസനത്തിന്റെ പേരിൽ മരങ്ങളെ വെട്ടിമാറ്റുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള വേണം. ഒരു ഫയൽ അടയ്ക്കുന്നതിന് മുൻപ്, ഒരു ടെൻഡർ അനുവദിക്കുന്നതിന് മുൻപ്, ഒരു റോഡിന്റെ അലൈൻമെന്റ് അന്തിമമാക്കുന്നതിന് മുൻപ്, ഒരു വാളിന്റെ പല്ലുകൾ മരത്തിന്റെ തൊലിയിൽ പതിക്കുന്നതിന് മുൻപ് ഒന്ന് നിശബ്ദമായി ചോദിക്കണം, ഈ മരം ശരിക്കും തടസ്സമാണോ, അതോ നമ്മുടെ ചിന്തയാണോ തടസ്സം? ഒരു നല്ല റോഡ് മനുഷ്യരെ ലക്ഷ്യത്തിലെത്തിക്കും. ഒരു നല്ല ഭരണകൂടം അതിനൊപ്പം പ്രകൃതിയെയും ഭാവിയെയും ലക്ഷ്യത്തിലെത്തിക്കും. റോഡുകൾ വികസിക്കട്ടെ, ഗ്രാമങ്ങൾ വളരട്ടെ, വാഹനങ്ങൾ സഞ്ചരിക്കട്ടെ, പുതിയ പാലങ്ങൾ വരട്ടെ, പുതിയ പദ്ധതികൾ ഉണ്ടാകട്ടെ, പക്ഷെ അതിനിടയിൽ മരങ്ങൾക്കും ജീവിക്കാനുള്ള ഇടമുണ്ടാകട്ടെ. കാരണം റോഡ് വീതിയാകുന്നത് വികസനമായേക്കാം, പക്ഷേ മരങ്ങൾക്കിടയിലൂടെ മനുഷ്യന് ശ്വാസമെടുക്കാൻ കഴിയുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥ പുരോഗതി. അവസാനം ഒരു മരത്തെ വെട്ടാൻ ഉത്തരവിടുന്ന കയ്യേക്കാൾ വലിയതാണ് അതിനെ സംരക്ഷിക്കാൻ ചിന്തിക്കുന്ന ഒരു മനസ്സ്. നമുക്ക് വേണ്ടത് മരങ്ങൾ വെട്ടാൻ കഴിയുന്ന ഭരണാധികാരികളല്ല, മരം വെട്ടാതെ വഴി കണ്ടെത്താൻ കഴിയുന്ന ഭരണാധികാരികളാണ്. അവിടെയാണ് വികസനം ബുദ്ധിയാകുന്നത്, അവിടെയാണ് അധികാരം ഉത്തരവാദിത്വമാകുന്നത്, അവിടെയാണ് മനുഷ്യൻ പ്രകൃതിയുടെ ഉടമയല്ലെന്ന് തിരിച്ചറിയുന്നത്, അതിന്റെ ഭാഗമാണെന്നോർക്കുന്നത്. നമ്മുടെ ഒരു ഭരണാധികാരിയും ഡെൻഡ്രോക്ലാസം എന്ന മാനസിക പ്രശ്നമുള്ളവർ ആകാതിരിക്കട്ടെ. പരിഷ്കൃത ലോകത്ത് മരങ്ങളെ സ്നേഹിക്കുന്ന ഭരണാധികാരികളെ

ചെയ്യാനാണ് പൊതുജനം ആഗ്രഹിക്കുന്നത്. തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സ്നേഹിക്കപ്പെടും, ബഹുമാനിക്കപ്പെടും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: അടുക്കള അവതരണം ഗായത്രി ദേവി.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPCയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്ന്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വെരീവിന്. ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടു ദിവസം നീണ്ടുനിന്ന ഉച്ചകോടിയിലെ പ്രധാന നിമിഷങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ, അബുദാബി കിരീടാവകാശി മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇന്നലെ വൈകിട്ട് കോഴിക്കോട്ടെത്തിയ അദ്ദേഹം മർക്കസിലും മടവൂർ മഖാമിലും സന്ദർശനം നടത്തിയിരുന്നു. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. തിരുവനന്തപുരത്ത് വൈകുന്നേരം 3 മണിക്കാണ് യോഗം. ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം ചേരുന്നത്. ജീവനക്കാർ, കരാർ കമ്പനി, തൊഴിലാളി യൂണിയൻ തുടങ്ങിയവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. വിവിധ തൊഴിലാളി സംഘടനകളുമായും ഈ മാസം 9 ലേബർ കമ്മീഷണർ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ NTPCയുമായി ചർച്ച നടത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ആര്യാടൻ മുഹമ്മദിന്റെ റദ്ദാക്കപ്പെട്ട വൈദ്യുതി കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: എത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ വേണ്ടിയാണ് എപ്പോഴും പരിശ്രമിക്കുന്നത്. ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് NTPC ആയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റദ്ദാക്കപ്പെട്ട 4/29 വൈദ്യുതി കിട്ടുന്ന ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയ കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിയമ നടപടികളുമായിട്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാലോ 4/29 കിട്ടുമായിരുന്നത് 30 രൂപയ്ക്ക് മേടിക്കുമ്പോൾ അതിൻ്റെ അധിക ബാധ്യതയുണ്ട്. അതിനാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി എല്ലാവരും പങ്കെടുത്ത യോഗം തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. അത് അത്യാവശ്യമായതുകൊണ്ടാണ്.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ഈ മാസം 28 വോട്ടെടുപ്പ് നടക്കും. 29 ഫലപ്രഖ്യാപനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ നിർവഹിക്കും. 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം ചടങ്ങിൽ സമ്മാനിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി ഹിന്ദി പ്രചാര സഭ മികച്ച പ്രവർത്തനമാണ് സംസ്ഥാനത്ത് നടത്തുന്നത്. ഹിന്ദി ദിവസിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രിൻസിപ്പലും കേരള ഹിന്ദി പ്രചാരക സഭയുടെ കേരള ജ്യോതി മാസിക എഡിറ്ററുമായ MS വിനയചന്ദ്രൻ ആകാശവാണി വാർത്തകളോട്.
3: സമ്പർക്ക ഭാഷയെന്ന നിലയിൽ, ലിങ്ക് ലാംഗ്വേജ് എന്ന നിലയിൽ ഭാരതത്തിന് അകത്തും ലോകരാജ്യങ്ങളിലും ഹിന്ദിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ഹിന്ദി പഠനത്തിന്റെ സാധ്യതകളെ വിപുലപ്പെടുത്തുന്നു. ഹിന്ദി ദ്വൈവാരാഘോഷങ്ങളുടെ ഭാഗമായി കവിസമ്മേളനം, രാജഭാഷാ സെമിനാറുകൾ, പ്രദർശനങ്ങൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഉപന്യാസരചന, പ്രസംഗ മത്സരം, ഹിന്ദി സിനിമ ഗാനാലാപന മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചിരിക്കുന്നു.
1: ഹിന്ദി ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിപാടികൾ നടക്കും. വൈകുന്നേരം 4 നടക്കുന്ന ദിനാചരണ പരിപാടി ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ ഭരണസമിതി മെമ്പർ ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തിക തട്ടിപ്പു കേസിൽ മുംബൈ ബോറിവലി മജിസ്ട്രേറ്റ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച പാലാ MLA മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. ഇത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാണി സി കാപ്പനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. മാണി സി കാപ്പിനെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ദിവസങ്ങൾ നീളുന്ന ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ വിഗ്രഹങ്ങളിൽ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. സംസ്ഥാനത്തെ ഗണപതി ക്ഷേത്രങ്ങളിൽ വിനായക ചതുർത്ഥി പൂജകളിൽ പങ്കെടുക്കാൻ വൻ ഭക്തജനത്തിരക്ക്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
5: തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, പാളയം ഗണപതി ക്ഷേത്രം ഉൾപ്പെടെ നഗര ഗ്രാമീണ പ്രദേശങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ തന്നെ പ്രത്യേക പൂജകൾ നടക്കുകയാണ്. വിശേഷാൽ ഗണപതി ഹോമം, അഷ്ടദ്രവ്യ ഹോമം തുടങ്ങിയവയാണ് പ്രധാന ചടങ്ങുകൾ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജകൾക്കും ആരാധനകൾക്കും ശേഷം ഈ മാസം 16 ശംഖുമുഖം ആറാട്ടുകടവിൽ വിഗ്രഹ നിമജ്ജനവും നടക്കും.
1: US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വെരേവ് സ്വന്തമാക്കി. ന്യൂയോർക്കിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 6-3, 7-6, 5-7, 6-2 പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 113,000 രൂപയും ഗ്രാമിന് 14,125 രൂപയുമാണ് ഇന്നത്തെ വില. അന്തരിച്ച മുതിർന്ന CPIM നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം ഇന്ന് നടക്കും. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. വയനാട് ബത്തേരി പോലീസ് സ്റ്റേഷനിലെ ഹാൻസ് മോഷണ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗ്രേഡ് സബിത് ആണ് പ്രതി. തൊണ്ടി മുതലായി സൂക്ഷിച്ച 7 ചാക്ക് ഹാൻസ് ആണ് ഇയാൾ മോഷ്ടിച്ചത്. മോഷണശേഷം August 22 അവധിയിൽ പ്രവേശിച്ച ഇയാൾ വിവരം പുറത്തറിഞ്ഞതു മുതൽ ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആധാർ എടുക്കുന്നതിനും വിവരങ്ങൾ പുതുക്കുന്നതിനുമായുള്ള തിരക്ക് പരിഹരിക്കാനും പരാതി പരിഹാരം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നേരിട്ട് ലഭ്യമാക്കാനും ആധാർ സേവാ കേന്ദ്രത്തിലൂടെ സാധിക്കും. രാജ്യവ്യാപകമായി സേവാ സങ്കൽപ് അഭിയാൻ പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവന സ്മരണയിലും 2047 ജനപങ്കാളിത്തത്തിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനുമായാണ് October 17 നീളുന്ന പ്രചാരണ പരിപാടിക്ക് തുടക്കമിട്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് തലങ്ങളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. മെക്സിക്കോയിൽ നടന്ന ലോകകപ്പ് അമ്പെയ്ത്തിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവര. ഫൈനലിൽ ജപ്പാന്റെ നഗാനിഷി ജുനിയയെ 6-5 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ റീകർവ് ആർച്ചറായി ധീരജ് ബൊമ്മദേവര മാറി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് 8-ാം തവണയും ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. കിരീട ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. കൊല്ലം ജില്ലയിൽ നടന്ന സംസ്ഥാന ജൂനിയർ ഫാസ്റ്റ് 5 നെറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളവും ജേതാക്കളായി. ജൂനിയർ മിക്സഡ് നെറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിലും എറണാകുളം കിരീടം നേടി. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPCയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്ന്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വെരേവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. നെടുമങ്ങാട് വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 17 സൌജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ 9446911451 എന്ന ഫോൺ നമ്പറിൽ 16 മുമ്പ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും JSW ഫൌണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും സെപ്റ്റംബർ 15 നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് 044-2254129 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 15 പശുക്കളെ സെപ്റ്റംബർ 15 പകൽ 11 മണിക്ക് ഫാം പരിസരത്തുവച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേലസമയത്തിനു മുൻപായി പശുവിന് 10,000 രൂപ നിരത ദ്രവ്യമായി ഓഫീസിൽ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിലും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04-1-273-2962 എന്ന ഫാം ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് സൌജന്യ പരിശീലന പരിപാടിയായ പന്നി വളർത്തൽ സെപ്റ്റംബർ 16 സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04-829-234323 എന്ന ഫോൺ നമ്പറിലോ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം കളർകോട് നൽകുന്ന അറിയിപ്പ്. കുട്ടനാട്ടിലെ 2 കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ ബാക്ടീരിയൽ ഇലകരിച്ചിൽ രോഗം വ്യാപകമായി കാണുന്നു. ഇലകളിലുള്ള സ്വാഭാവിക സുഷിരങ്ങൾ വഴിയും കീടബാധ മൂലമോ അല്ലാതെയോ ഉണ്ടാകുന്ന മുറിവുകളിലൂടെയുമാണ് ബാക്ടീരിയ ചെടിക്കകമേ പ്രവേശിക്കുന്നത്. വേരിലൂടെയും ബാക്ടീരിയ രോഗബാധ ഉണ്ടാകാം. ചെടിയുടെ അകമേ ബാക്ടീരിയൽ കോശങ്ങൾ പെരുകി ജലസംവഹനം തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് പുറമേ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ചെടിക്കുള്ളിൽ ബാക്ടീരിയൽ കോശങ്ങൾ അതിവേഗത്തിൽ വളർന്നു പെരുകുന്നതിനാലും വൈകി മാത്രം രോഗലക്ഷണങ്ങൾ പുറമേ പ്രത്യക്ഷപ്പെടുന്നതിനാലും രോഗനിയന്ത്രണം വളരെ ശ്രമകരമാണ്. മഴ, കാറ്റ്, പാടശേഖരത്തിലെ ജലസേചനത്തിനുള്ള വെള്ളം, ഇലത്തുമ്പുകൾ തമ്മിൽ ഉരസുന്നത് എന്നിവയിലൂടെയെല്ലാം രോഗവ്യാപനം വളരെ വേഗത്തിൽ നടക്കുന്നു. പ്രാരംഭദശയിൽ തന്നെ പാടശേഖര അടിസ്ഥാനത്തിൽ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ രോഗം ഫലപ്രദമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയൂ. പച്ചചാണകം കിഴികെട്ടി തുമ്പ് ഭാഗത്തിടുകയോ ചാണക സ്ലറി കണ്ടത്തിൽ ഒഴിച്ചുകൊടുക്കുകയോ ചെയ്യാം. അല്ലാത്ത പക്ഷം ബ്ലീച്ചിംഗ് പൗഡർ ഏക്കറിന് 2 കിലോഗ്രാം 33 തോതിൽ ചെറിയ മസ്ലിൻ കിഴികളിലാക്കി വെള്ളം കയറ്റുന്ന സ്ഥലങ്ങളിൽ വയ്ക്കാം. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ബ്രോണോപോൾ 100% ബയോനോൾ 5 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി ഫിൽവെറ്റ് അല്ലെങ്കിൽ ടീപ്പോൾ കൂടി ചേർത്ത് തളിച്ചുകൊടുക്കാം. മുകളിലകൾ നന്നായി നനയത്തക്ക വിധമാണ് തളിക്കേണ്ടത്. കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോസൈക്ലിൻ 2 ഗ്രാം, കോപ്പർ ഓക്സിക്ലോറൈഡ് 3 ഗ്രാം എന്നിവ ഓരോന്നും 10 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി ടാങ്കിൽ മിക്സ് ചെയ്ത് 10 ലിറ്ററിന് 3 മില്ലി ഫിൽവെറ്റ് ടീപ്പോൾ കൂടി ചേർത്ത് തളിച്ചുകൊടുക്കാം. ജൈവമാർഗങ്ങൾ അവലംബിക്കുന്ന കർഷകർക്ക് 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ്, ബാസിലസ് സബ്റ്റിലിസ് എന്നിവ ഓരോന്നും 20 ഗ്രാം വീതം 1 ലിറ്റർ വെള്ളത്തിൽ മേൽ സൂചിപ്പിച്ച അളവിൽ പശ കൂടി ചേർത്ത് തളിക്കുന്നത് വളരെ ഫലപ്രദമാണ്. പൊട്ടാസ്യം, സിലിക്ക എന്നീ മൂലകങ്ങൾ രോഗപ്രതിരോധത്തിന് ഫലപ്രദമാണ്. 13:0:45 തളിവളം 10 ലിറ്ററിന് 100 ഗ്രാം, 25 മില്ലിലിറ്റർ സിലിക്ക, 4 മില്ലി ഫിൽവെറ്റ് എന്നിവ ചേർത്ത് തളിക്കുന്നതും രോഗപ്രതിരോധത്തിന് സഹായിക്കും. തുടർച്ചയായി വെള്ളം കെട്ടിനിൽക്കാതെ ഇടയ്ക്കിടെ വറ്റിക്കുന്നത് രോഗവ്യാപനത്തിന്റെ തോത് കുറയ്ക്കും. എന്നാൽ അമ്ലത കൂടുതലുള്ള നിലങ്ങൾ അധികം ഉണങ്ങാതെ ശ്രദ്ധിക്കുകയും വേണം. കാർഷിക മേഖലാ വാർത്തകൾ അവസാനിച്ചു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് സെപ്റ്റംബർ 14 സമതല ഭൂമികയിലാണ്. 1812 സെപ്റ്റംബർ 14 നെപ്പോളിയൻ മോസ്കോ കീഴടക്കുന്നു. 1901 സെപ്റ്റംബർ 14 അമേരിക്കൻ പ്രസിഡന്റ് വില്യം മക്കിൻലെ വെടിയേറ്റു മരിച്ചു. 1901 സെപ്റ്റംബർ 14 അമേരിക്കയുടെ 25th പ്രസിഡന്റായി തിയോഡോർ റൂസ്വെൽറ്റ് ഭരണം ഏറ്റിരിക്കുന്നു. 1927 സെപ്റ്റംബർ 14 പാശ്ചാത്യ നൃത്തകലയെ യാഥാസ്ഥിതിക നൃത്തനാടക രൂപങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ച് ആധുനിക സർഗാത്മക കലാരൂപമായി വികസിപ്പിക്കുന്നതിന് അനുപമമായ സംഭാവനകൾ നൽകി ലോക നൃത്ത കലാചരിത്രത്തിൽ തന്നെ സ്ഥാനമുറപ്പിച്ച അമേരിക്കൻ നർത്തകിയും നൃത്ത അധ്യാപികയുമായ ഇസഡോറ ഡങ്കന്റെ ജീവിതം ഒരു വാഹന അപകടത്തിൽപ്പെട്ട് ദാരുണാന്ത്യം വരിച്ചിരിക്കുന്നു. സാൻഫ്രാൻസിസ്കോ നഗരത്തിൽ ഒരു സംഗീത അധ്യാപികയുടെ 4 ഒരാളായി ജനിച്ച് കടുത്ത ദാരിദ്ര്യത്തോട് നിരന്തരം പോരാടുന്ന കുടുംബത്തിൽ വളർന്ന് ചെറുപ്രായത്തിൽ തന്നെ തന്നിൽ അങ്കുരിച്ച നൃത്ത കലാ ആഭിമുഖ്യത്തെ സ്വന്തം അധ്വാനം കൊണ്ട് പരിപോഷിപ്പിച്ച് വിശ്വപ്രസിദ്ധയായി തീർന്ന കലാകാരിയായിരുന്നു ഇസഡോറ ഡങ്കൻ. 1960 സെപ്റ്റംബർ 14 പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന ലോകരാഷ്ട്രങ്ങളുടെ സംഘടനയായ ഒപെക് നിലവിൽ വന്നിരിക്കുന്നു.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടന്ന 18th ബ്രിക്സ് ഉച്ചകോടി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി ഇന്ത്യ. ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അംഗരാജ്യങ്ങൾ. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ബഹുഭാഷാ സാന്നിധ്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരള സന്ദർശനത്തിനെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. കേരളത്തിലും ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉച്ചകോടിയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഒപ്പുവച്ച ചരിത്രപ്രസിദ്ധമായ ന്യൂഡൽഹി പ്രഖ്യാപനം കേവലം ഒരു രേഖ മാത്രമല്ലെന്നും ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉച്ചകോടിയുടെ വിജയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം ചടങ്ങിൽ സമ്മാനിക്കും. 1949 സെപ്റ്റംബർ 14 ഔദ്യോഗിക ഭാഷയായി ഭരണഘടനാ നിർമ്മാണ സഭ ഹിന്ദി അംഗീകരിച്ചത്. ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളിൽ ഒന്നായ ഹിന്ദി 52 കോടിയിലധികം ജനങ്ങളുടെ മാതൃഭാഷ കൂടിയാണ്. ബഹുഭാഷാ സാന്നിധ്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദി ദിനാചരണത്തോടനുബന്ധിച്ച് പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹിന്ദി ഭാഷ മറ്റ് പ്രാദേശിക ഭാഷകൾക്ക് ഒരു എതിരാളിയല്ലെന്നും ദേശീയ ഐക്യത്തിന്റെ സുപ്രധാനമായ കണ്ണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊളോണിയൽ മനോഭാവത്തിൽ നിന്ന് മുക്തി നേടുന്നതിൽ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
3: भाषा केवल संवाद का साधन नहीं होती, वह किसी भी समाज की स्मृति होती है, उसका आत्मबोध होती है. हिंदी ने इस विविधता के बीच संवाद, संपर्क और समन्वय की भाषा के रूप में देश के विभिन्न वर्गों और समुदायों को जोड़ने में महत्वपूर्ण भूमिका निभाई है। हिंदी का विकास भी तभी सार्थक है जब वह सभी भारतीय भाषाओं के सम्मान, संरक्षण और संवर्धन के साथ आगे बढ़े।
2: ബഹുരാഷ്ട്ര വേദികളിലൂടെയല്ലാതെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഇന്ത്യയുമായി പുതിയൊരു ബന്ധം കെട്ടിപ്പടുക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ, ഉഭയകക്ഷി കരാറുകൾ എന്നിവ പാലിച്ചുകൊണ്ട് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ധാക്കയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കോഴിക്കോടെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്ക്, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ ഉൽപാദന നഷ്ടമാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
0: സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ വ്യവസായ മേഖലയാണ് കഞ്ചിക്കോട്. മുൻകൂട്ടി അറിയിപ്പില്ലാതെ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നത് പ്രദേശത്തെ വൻകിട ചെറുകിട കമ്പനികളെ ബാധിച്ചു തുടങ്ങിയതായാണ് സംരംഭകർ പരാതിപ്പെടുന്നത്. പ്രൊഡക്ഷൻ ലൈനുകൾ പെട്ടെന്ന് നിലയ്ക്കുന്നതും അസംസ്കൃത വസ്തുക്കൾ പാഴാകുന്നതുമാണ് കമ്പനികൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നത്. കൃത്യസമയത്ത് ഉൽപാദനം പൂർത്തിയാക്കാൻ കഴിയാത്തത് ആഭ്യന്തര കയറ്റുമതി ഓർഡറുകളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കിയില്ലെങ്കിൽ പല യൂണിറ്റുകളും പൂട്ടേണ്ടി വരുമെന്നാണ് കഞ്ചിക്കോട് ഇൻഡസ്ട്രി ഫോറം മുന്നറിയിപ്പ് നൽകുന്നത്.
2: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ NTPCയുമായി ചർച്ച നടത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ആര്യാടൻ മുഹമ്മദിന്റെ റദ്ദാക്കപ്പെട്ട വൈദ്യുതി കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായും ചർച്ച നടത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: കേരളത്തിലെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ഈ മാസം 28-നാണ് വോട്ടെടുപ്പ്. 29-ന് ഫലപ്രഖ്യാപനം നടക്കും. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നത്. ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
5: വിനായക ചതുർത്ഥി ദിനമായ ഇന്ന് പുലർച്ചെ 5:30 മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 10,008 നാളികേരം ഹോമിച്ചുകൊണ്ടുള്ള മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഗജപൂജയും ആനയൊട്ടും ക്ഷേത്രസന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ട്. നാളെ നടക്കുന്ന ആറാട്ടോടെയാണ് ഈ വർഷത്തെ വിനായക ചതുർത്ഥി ഉത്സവത്തിന് സമാപനമാകുന്നത്. അതേസമയം കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ സൂര്യകാലടിമനയിലും വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നടന്നു.
2: ശക്തമായ ആരോഗ്യ സഹകരണം, നവീകരണം, പ്രതിരോധശേഷി, സുസ്ഥിര ധനസഹായം എന്നിവയ്ക്ക് ആഹ്വാനം ചെയ്ത് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ 4 പ്രധാന പ്രമേയങ്ങൾ ആഗോള ആരോഗ്യമേഖലയുമായി നേരിട്ട് ബന്ധമുള്ളതാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രാഥമിക ആരോഗ്യ സംരക്ഷണം, രോഗനിരീക്ഷണം, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലായ NDEL ഗായിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും ഇതുവരെ 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ഒമാനിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഒമാൻ അധികൃതരുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ പുരോഗമിക്കുന്നതായും എംബസി അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തുന്നതിൽ ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി അറിയിക്കുകയും ചെയ്തു. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗുജറാത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഇന്ന് മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. യുഎസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ന്യൂയോർക്കിൽ നടന്ന ഫൈനലിൽ മത്സരത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 6-3, 7-6, 5-7, 6-2 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. വനിതകളുടെ നേട്ടം രാജ്യത്തിന് മുഴുവൻ അഭിമാനമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ബംഗ്ലാദേശിൽ അഞ്ചാം പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1022 ഉയർന്നു. ഡെങ്കിപ്പനി ബാധിച്ച് ഈ വർഷം ഇതുവരെ 149 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സയൻസസിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അഞ്ചാം പനി ലക്ഷണങ്ങളോടെ 7 കുട്ടികൾ മരിച്ചു. ഹോക്കിയിൽ ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3rd തവണയും കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടന്ന 18th ബ്രിക്സ് ഉച്ചകോടി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി ഇന്ത്യ. ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അംഗരാജ്യങ്ങൾ. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ബഹുഭാഷാ

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അമ്മ, അമൂല്യ സ്നേഹത്തിന്റെ അവസാന വാക്ക്.
2: അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നാട്ടിൻപുറത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമായ തങ്കമ്മ ചേച്ചി പറഞ്ഞത് മക്കളെ നല്ല ആളാക്കി വളർത്തണം എന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്നതാണ്. ഇതേ ചോദ്യം സരസ്വതി വിലാസം സ്കൂളിലെ മരിയയോട് ചോദിച്ചപ്പോഴും മക്കളെ നല്ല ആളുകളാക്കി വളർത്തണം എന്നു തന്നെയായിരുന്നു പറഞ്ഞത്. സെക്രട്ടേറിയറ്റിൽ നിന്ന് വിരമിച്ച ടെസി മാത്യുവിനോടും ചോദിച്ചു, എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? അവർ പറഞ്ഞു, എന്റെ മോനെ ഒരു വലിയ ആളാക്കി വളർത്തണം എന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിക്കുകയും ചെയ്തു. ഒരു സ്ത്രീ അമ്മയായി മാറിക്കഴിഞ്ഞാൽ അവരുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യവും ജാഗ്രതയുമെല്ലാം മക്കളാണെന്ന കാഴ്ചപ്പാടാണ് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ആഗ്രഹങ്ങളെയെല്ലാം അവർ മാറ്റിവെക്കുന്നു. ചില അമ്മമാരെങ്കിലും മക്കൾക്ക് വേണ്ടി പലതും ത്യജിക്കുകയും ത്യാഗികളായി മാറുകയും ചെയ്യുന്നു. മക്കൾക്കു വേണ്ടി മാത്രമായ ഒരു ജന്മം എന്നത് എത്ര കണ്ട് ന്യായീകരിക്കാനാവും? വ്യക്തി എന്ന നിലയിൽ സ്വന്തം അവകാശങ്ങളെ പോലും നിരസിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരമ്മ സാമൂഹിക നീതികളെ സ്വയം ലംഘിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയേണ്ടതായി വരും. പഠിച്ചതും അഭ്യസിച്ചതും അറിയാവുന്ന ജോലിയും കലയും അഭിരുചികളുമെല്ലാം ത്യജിച്ചിട്ട് മക്കൾക്കു വേണ്ടി ജീവിക്കുന്നു എന്നു ഒരമ്മ പറയുമ്പോൾ പൊതുസമൂഹത്തിലെ സദാചാര ധാർമ്മിക പക്ഷം കൈയടിച്ചേക്കാം. പക്ഷേ അതിലൊരു നീതി നിരാകരണമുണ്ട് എന്നതിൽ സംശയമില്ല. സർവം സഹായമായിരിക്കണം അമ്മ എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്നത് പരോക്ഷമായി അടിമത്തം തന്നെയാണ്. എല്ലാം സഹിച്ചുകൊള്ളണം എന്ന് ഒരു എഗ്രിമെന്റ് ആ പ്രയോഗത്തിലുണ്ട്. നാളിതുവരെ നമുക്ക് ചുറ്റുമുള്ള സ്ത്രീകളിൽ ഭൂരിപക്ഷവും ജീവിച്ചത് അങ്ങനെ തന്നെയാണ്. തക്കതായും തുണയായും ഇണയായും കാൽ ചുവട്ടിൽ കഴിഞ്ഞുകൊള്ളണമെന്ന ആജ്ഞ അതിലുണ്ട്. അടിമയാക്കപ്പെട്ട സ്ത്രീയുടെ ഒരു പരിവേഷം മാത്രമാണ് ത്യാഗിയായ അമ്മ എന്നത്. ഓരോ വ്യക്തിയും, അത് ഭാര്യയായാലും അമ്മയായാലും, അവരുടെ അവകാശങ്ങളും അഭിപ്രായങ്ങളും ഉന്നയിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ്, ത്യാഗിനികളാവേണ്ടവരല്ല. എന്നാലാകട്ടെ, അമ്മ മക്കൾക്കു വേണ്ടി സർവവും ത്യജിക്കേണ്ടവരാണെന്നും അങ്ങനെ വരുമ്പോഴാണ് ഉദാത്ത മാതൃത്വങ്ങളാവുന്നതെന്നുമുള്ള ഒരു പൊതുബോധം നമ്മൾക്കുണ്ട്. ഈ പൊതുബോധമാകട്ടെ സ്ത്രീകളുടെ അടിമത്തത്തിന്റെ ചങ്ങലകളെ കൂടുതൽ ദൃഢമാക്കാനേ ഉപകരിക്കുകയുള്ളൂ. സ്നേഹം, വാത്സല്യം, കരുതൽ, ലാളന ഇത്യാദികളൊന്നും വേണ്ടെന്നോ പാടില്ലെന്നോ അല്ല ഈ പറഞ്ഞു വരുന്നത്. ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടാതെ, അഭിരുചികൾ അവഗണിക്കപ്പെടാതെ, അത്തരം ത്യാഗങ്ങളൊന്നും കൂടാതെ പ്രതിബദ്ധതയോടെയുള്ള മാതൃത്വത്തെ മാത്രമേ ഭൗതിക മാതൃത്വം എന്ന് പറയാനാവൂ. അല്ലെങ്കിൽ തന്നെ ഈ ത്യാഗം എന്നത് ഒരനാവശ്യ ഘടകമാണ്.
3: അമ്മ അവതരണം കരുണ ആർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം

0: സിദ്ധാർത്ഥ് ലാൽ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ക്ലാബ് ബോർഡ്, മലയാള സിനിമയിലെ അവിസ്മരണീയർ.

ജീവിത നൗകയ്ക്ക് ശേഷം കെ വേമ്പു സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അമ്മ. അസോസിയേറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി വാസുദേവനായിരുന്നു ചിത്രം നിർമ്മിച്ചത്. നിർമ്മാതാവിന്റെ കഥയ്ക്ക് നാഗവള്ളി ആർ എസ് കുറുപ്പ് സംഭാഷണം എഴുതി. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ ഈണം. പി ലീല, ജാനമ്മ ഡേവിഡ്, ഖണ്ഡശാല എന്നിവരായിരുന്നു ഗായകർ. ബി എസ് സരോജയും തിക്കുറിശിയും ആറന്മുള പൊന്നമ്മയും പ്രധാന വേഷങ്ങൾ ചെയ്തു. 16 പാട്ടുകളായിരുന്നു ഈ ചിത്രത്തിലുണ്ടായിരുന്നത്. സഹകരണാടിസ്ഥാനത്തിൽ നിർമ്മിച്ച ആദ്യത്തെ മലയാള ചിത്രമായിരുന്നു സുഹൃത്ത്. കോഓപ്പറേറ്റീവ് സിനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ 1952 ജനുവരി 18 ചിത്രം പ്രദർശനത്തിനെത്തി. കഥ, സംഭാഷണം, സംവിധാനം ജോസഫ് പള്ളിപ്പാടായിരുന്നു. പി ജെ ആന്റണിയും ആറെ കൊല്ലംകൂടും രചിച്ച ഗാനങ്ങൾക്ക് ജി വിശ്വനാഥൻ ഈണം പകർന്നു. സെബാസ്റ്റ്യൻ ജോസഫ്, സേതുരാമൻ, എഫ് ബാവ, എം തങ്കം എന്നിവരായിരുന്നു ഗായകർ. എം എസ് നമ്പൂതിരി, പി കെ ശങ്കർ, വി അലക്സ്, ശാന്താദേവി, റെനില ബി വി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി. 9 പാട്ടുകൾ ചിത്രത്തിന് പുതുജീവൻ പകർന്നു. എൻ ബി ചെല്ലപ്പൻ നായരുടെ കഥ, ജോസഫ് തളിയത്തിന്റെ സംവിധാനം, അഭയദേവിന്റെ ഗാനങ്ങൾക്ക് പാപ്പ ടിആറിന്റെ ഈണം. 1952 മാർച്ച് 6 ആത്മശാന്തി എന്ന ചിത്രം പ്രദർശനത്തിനെത്തി. കൊട്ടാരക്കരയും ആറന്മുള പൊന്നമ്മയും മിസ് കുമാരിയും നെയ്യാറ്റിങ്കര കോമളവും അഭിനേതാക്കളായി. 15 ഗാനങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു. ചിറയും കീഴ് അബ്ദുൽ ഖാദർ എന്ന പ്രേം നസീർ നടനായി ചലച്ചിത്ര ലോകത്തെത്തിയ ആദ്യ ചിത്രം മരുമകൾ 1952 ജൂൺ 9 പ്രദർശനത്തിനെത്തി. കെടാമംഗലം സദാനന്ദനായിരുന്നു സംഭാഷണം എഴുതിയത്. ചിത്രം സംവിധാനം ചെയ്തത് എസ് കെ ചാരിയും. അഭയദേവായിരുന്നു ഗാനങ്ങൾ രചിച്ചത്. പി എസ് ദിവാകരന്റെ ഈണം. പ്രേം നസീറിനെ കൂടാതെ മുത്തയ്യ, രേവതി, നെയ്യാറ്റിങ്കര കോമളം, കെടാമംഗലം സദാനന്ദൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തി. 1952 ജൂലൈ 25 പ്രദർശനത്തിനെത്തിയ പ്രേമലേഖ സംവിധാനം ചെയ്തത് എം കെ മണിയായിരുന്നു. കഥയും സംഭാഷണവും വാണക്കുറ്റി എന്ന മാങ്ങാനം രാമൻപിള്ളയുടേത്. ജോസ് പ്രകാശ്, ടി ആർ ഓമന, അടൂർ പങ്കജം എന്നിവരുടെ ആദ്യ ചിത്രമായിരുന്നു പ്രേമലേഖ. 1952 ജൂൺ പുറത്തിറങ്ങിയ മരുമകളിലായിരുന്നു പ്രേം നസീർ സിനിമയിലെത്തിയതെങ്കിൽ അതേ വർഷം തന്നെയാണ് ഓഗസ്റ്റ് 17 സത്യനും രംഗത്തെത്തുന്നത് ആത്മസഖി എന്ന ചിത്രത്തിലൂടെ. തിരുനയനാർക്കുറിച്ച് മാധവൻ നായർ ആദ്യമായി ഗാനരചന നിർവഹിച്ച ചിത്രമായിരുന്നു ആത്മസഖി. ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെരിലാൻഡ് സ്റ്റുഡിയോയിൽ നിർമ്മിച്ച ആദ്യ ചിത്രം കൂടിയായിരുന്നു ഇത്. സത്യനോടൊപ്പം കെ പി കൊട്ടാരക്കര, മുത്തയ്യ, ബി എസ് സരോജ, മുതുകുളം, മിസ് കുമാരി തുടങ്ങിയവരും പ്രധാന വേഷങ്ങൾ ചെയ്തു. ബ്രദർ ലക്ഷ്മണായിരുന്നു സംഗീത സംവിധാനം. ഖണ്ഡശാലയും പി ലീലയും ജിക്കിയും ഗാനസരസ്വതിയും ഗാനങ്ങൾ ആലപിച്ചു. 14 പാട്ടുകൾ കൊണ്ട് സമ്മോഹനമായിരുന്നു ആത്മസഖി എന്ന ചിത്രം. 73 പ്രാവശ്യം കണ്ട കുടുംബം എന്ന തലക്കെട്ടോടെ നാലംഗ കുടുംബത്തിന്റെ ചിത്രസഹിതം പോസ്റ്റർ പുറത്തിറക്കിയ ചിത്രമായിരുന്നു വിശപ്പിന്റെ വിളി. പ്രേം നസീറിന്റെ രണ്ടാമത്തെ ചിത്രം കൂടിയായിരുന്നു. കെ ആൻഡ് കെ പ്രൊഡക്ഷൻസ് ആയിരുന്നു ചിത്രം നിർമ്മിച്ചത്. മോഹൻ റാവുവിന്റെ സംവിധാനം. ജി വി പുത്തനങ്ങാടിയാണ് സംഭാഷണം എഴുതിയത്. ഗാനരചന അഭയദേവ്, വി എസ് ദിവാകരന്റെ ഈണം. കവിയൂർ രേവമ്മ, പി ലീല, കമുകറ പുരുഷോത്തമൻ എന്നിവരായിരുന്നു ഗായകർ. പ്രേം നസീറിനെ കൂടാതെ

0: തിക്കുറിശി, കുമാരിതങ്കം, എസ് പി പിള്ള എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തി. ഒ ജോസ് തോട്ടാൻ രചനയും സംവിധാനവും നിർവഹിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് അൽഫോൻസ. അഭയദേവാണ് ഗാനങ്ങൾ രചിച്ചത്. ടി ആർ പാപ്പയുടെ ഈണം. ജോസ് പ്രകാശും നാഗയെയും മോത്തിയും പീലീലയും എ സി കോമളയും ജാനമ്മയും ചേർന്നാണ് ഗാനങ്ങൾ ആലപിച്ചത്. 1952 December 5 ചിത്രം പ്രദർശനത്തിനെത്തി. ജോസ് പ്രകാശും മിസ് കുമാരിയും ആർ സുരേന്ദ്രനാഥും പി കെ മോഹനനും പ്രധാന വേഷങ്ങൾ ചെയ്തു. 11 ഗാനങ്ങളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. പ്രസന്ന എന്ന ചിത്രത്തിന് ശേഷം ശ്രീരാമലു നായിഡു സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കാഞ്ചന. മുൻഷി പരമപിള്ളയുടെ തിരക്കഥയും സംഭാഷണവും അഭയദേവിന്റെ ഗാനരചന. 11 പാട്ടുകൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചത് എം എസ് സുബ്ബയ്യായിരുന്നു. രാമസ്വാമി പി എ പെരിയനായകി, എം എൽ വസന്തകുമാരി, ജയലക്ഷ്മി തുടങ്ങിയവരായിരുന്നു ഗായകർ. 1952 December 24 ചിത്രം പ്രദർശനത്തിനെത്തിയത്. തിക്കുറിശി, പ്രേം നസീർ, കെ ആർ രാമസ്വാമി, ലളിത, പത്മിനി, ആറമ്മുള പൊന്നമ്മ, മിസ് കുമാരി എന്നിവർ മുഖ്യവേഷങ്ങളിലെത്തി. എക്സൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കുഞ്ചാക്കോ നിർമ്മിച്ച ചിത്രമായിരുന്നു അച്ഛൻ. തിക്കുറിശി സുകുമാരൻ നായരായിരുന്നു സംഭാഷണം നിർവഹിച്ചത്. എം ആർ എസ് മണിയുടെ സംവിധാനത്തിൽ പിറന്ന ചിത്രത്തിൽ പ്രേം നസീറും തിക്കുറിശിയും ബി എസ് സരോജയും എസ് പി പിള്ളയും വാണക്കുറ്റിയും അടൂർ പങ്കജവും മുഖ്യവേഷങ്ങളിലെത്തി. 1952 December 24 തന്നെയായിരുന്നു അച്ഛൻ എന്ന ചിത്രവും പ്രദർശനത്തിനെത്തിയത്. 20 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. ചലച്ചിത്ര കലാമണ്ഡലത്തിലും മലയാളക്കര മറുനാടിനെ ജയിക്കുന്നു എന്നായിരുന്നു പോസ്റ്ററിലെ തലക്കെട്ട്.
1: ക്ലാപ് ബോർഡ് അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
2: അഭിമാനം ഈ ചിത്രത്തിലെ ഗാനമിതാ.

ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ കെ ജെ യേശുദാസും പി സുശീലയും പാടിയ ഗാനം നമുക്കിനെ കേൾക്കാം. ചിത്രം വീണ്ടും പ്രഭാതം. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയത് പി ഭാസ്കരൻ.

ആറടി മണ്ണിന്റെ ജന്മി ഈ ചിത്രത്തിലെ ഗാനമാണ്. ഇനി ആർ കെ ശേഖറിന്റെ വരികൾ. കെ ജെ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. മാനവികതയുടെയും ലിംഗസമത്വത്തിന്റെയും ചർച്ചകളിൽ പലപ്പോഴും കേൾക്കാറുള്ള ഒരു പദമാണ് മിസാൻഡ്രി. സ്ത്രീ വിദ്വേഷത്തെ സൂചിപ്പിക്കാൻ മിസോജിനി എന്ന പദം ഉപയോഗിക്കുന്നത് പോലെ പുരുഷന്മാരോടുള്ള വിദ്വേഷത്തെ, അവജ്ഞയെ ആണ് മിസാൻഡ്രി എന്ന് വിളിക്കുന്നത്. ഗ്രീക്ക് പദങ്ങളായ മിസോ എന്ന് വെച്ചാൽ വിദ്വേഷം, ആൻഡ്രോസ് എന്ന് വെച്ചാൽ പുരുഷൻ എന്നിവയിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉദ്ഭവം. പുരുഷന്മാരുടെ സ്വഭാവം മോശമാണെന്ന മുൻവിധി, അവർക്കെതിരെയുള്ള പരിഹാസം, ലിംഗപരമായ വിവേചനം, പുരുഷന്മാരെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കാനുള്ള പ്രവണത എന്നിവയെല്ലാം മിസാൻഡ്രിയുടെ പരിധിയിൽ വരുന്നു. ഇത് കേവലം വ്യക്തിപരമായ വിദ്വേഷമല്ല, മറിച്ച് പലപ്പോഴും സാമൂഹികമായ മുൻവിധികളിലൂടെ രൂപപ്പെടുന്ന ഒരു മനോഭാവമാണ്. സമൂഹത്തിൽ വിവിധ രീതികളിൽ മിസാൻഡ്രി പ്രകടമാകാറുണ്ട്. ചില പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റായ പ്രവൃത്തികളെ മുൻനിർത്തി എല്ലാ പുരുഷന്മാരും അക്രമാസക്തരോ വിശ്വസിക്കാൻ കൊള്ളാത്തവരോ ആണെന്ന് വിധിയെഴുതുന്നത് മിസാൻഡ്രിയുടെ ഒരു രൂപമാണ്. സിനിമകളിലും പരസ്യങ്ങളിലും പുരുഷന്മാരെ വിഡ്ഢികളായോ ഉത്തരവാദിത്വമില്ലാത്തവരായോ ക്രൂരന്മാരായോ മാത്രം ചിത്രീകരിക്കുന്ന പ്രവണത ഇതിന്റെ ഭാഗമാണ്. ഗാർഹിക പീഡനം, വിവാഹമോചനം, കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ പുരുഷൻ എപ്പോഴും കുറ്റവാളിയായിരിക്കുമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്ന രീതി പലയിടങ്ങളിലും കണ്ടുവരാറുണ്ട്. മിസാൻഡ്രി രൂപപ്പെടുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം. പുരുഷന്മാരിൽ നിന്ന് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങൾ ചിലരിൽ ആഴത്തിലുള്ള പുരുഷ വിദ്വേഷം വളർത്താൻ കാരണമാകാറുണ്ട്. ലിംഗസമത്വത്തിനു പകരം ഒരു ലിംഗവിഭാഗം മറ്റൊന്നിനേക്കാൾ അധമമാണെന്ന് വിശ്വസിക്കുന്ന തീവ്രവാദപരമായ ചിന്താഗതികൾ, അതായത് റാഡിക്കൽ ചിന്താഗതികൾ, മിസാൻഡ്രിക്ക് വളമിടുന്നു. പുരുഷന്മാരെ പരിഹസിക്കുന്നത് ഒരു ഫാഷനായി കരുതുന്ന സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ യുവതലമുറയിൽ തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്നു. മിസോജിനി അഥവാ സ്ത്രീ വിദ്വേഷം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ ഒരു അടിച്ചമർത്തലായിരിക്കുമ്പോൾ മിസാൻഡ്രി പലപ്പോഴും ആധുനിക കാലത്തെ പ്രതികരണങ്ങളായോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മനോഭാവങ്ങളായോ ആണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും ഏത് തരത്തിലുള്ള ലിംഗവിദ്വേഷവും ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് ഗുണകരമല്ല. ലിംഗസമത്വം എന്നത് ഒരു വിഭാഗത്തെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടല്ല, മറിച്ച് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കിക്കൊണ്ടാണ് കൈവരിക്കേണ്ടത്. അനിയന്ത്രിതമായ പുരുഷ വിദ്വേഷം, പുരുഷന്മാരിൽ മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെടൽ, ആത്മഹത്യാ പ്രവണത എന്നിവ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഇത് ലിംഗവിഭാഗങ്ങൾക്കിടയിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കുകയും കുടുംബ ബന്ധങ്ങളിലും സാമൂഹിക ഐക്യത്തിലും വിള്ളലുകൾ വീഴ്ത്തുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയെ അയാളുടെ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത്. മിസാൻഡ്രി ആയാലും മിസോജിനി ആയാലും വിദ്വേഷം ഒരിക്കലും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. പരസ്പര ബഹുമാനത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ ഒരു ലോകമാണ് നമുക്കാവശ്യം.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് മൂഡ് ട്രാക്കിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി മൂഡ് ട്രാക്കിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ ശാരീരിക ആരോഗ്യം അളക്കാൻ തെർമോമീറ്ററോ ബി പി അപ്പാരറ്റസോ ഉള്ളതുപോലെ മാനസികാരോഗ്യം അളക്കാൻ സഹായിക്കുന്ന വിപ്ലവകരമായ ഒരു രീതിയാണ് മൂഡ് ട്രാക്കിംഗ്. മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വികാരങ്ങളെയും മനോനിലകളെയും കൃത്യമായി രേഖപ്പെടുത്തുകയും അവയെ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഈ രീതി ആധുനിക മനഃശാസ്ത്രത്തിൽ വലിയ പ്രാധാന്യമർഹിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, ഓരോ ദിവസവും നമുക്ക് അനുഭവപ്പെടുന്ന വികാരങ്ങളെ, അതായത് സന്തോഷം, സങ്കടം, ദേഷ്യം, ഉത്കണ്ഠ തുടങ്ങിയവ, ഒരു ഡയറിയിലോ മൊബൈൽ ആപ്പിലോ കൃത്യമായി അടയാളപ്പെടുത്തുന്ന രീതിയാണ് ഇത്. കേവലം വികാരം രേഖപ്പെടുത്തുക മാത്രമല്ല, ആ വികാരത്തിന് കാരണമായ സാഹചര്യം, സമയം, അന്നത്തെ ഉറക്കം, ഭക്ഷണം, ശാരീരിക അധ്വാനം എന്നിവയും ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. കാലക്രമേണ നമ്മുടെ മനസ്സിന്റെ ഒരു വലിയ ഡാറ്റാഷീറ്റ് ഇതിലൂടെ രൂപപ്പെടുന്നു.

0: നമ്മുടെ സന്തോഷവും സങ്കടവും തലച്ചോറിലെ സങ്കീർണമായ രാസപ്രവർത്തനങ്ങളുടെ ഫലമാണ്. സന്തോഷത്തിന്റെ ഇരിപ്പിടമായ ലിംബിക് സിസ്റ്റവും വികാരങ്ങളെ നിയന്ത്രിക്കുന്ന അമിഗ്ദലയും യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സും ചേർന്നാണ് നമ്മുടെ മനോനില നിശ്ചയിക്കുന്നത്. ഭയമോ ഉത്കണ്ഠയോ ഉണ്ടാകുമ്പോൾ അമിഗ്ദല അമിതമായി ഉത്തേജിക്കപ്പെടുന്നു. എന്നാൽ മൂഡ് ട്രാക്കിംഗിലൂടെ നമ്മുടെ വികാരങ്ങളെ നാം നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് കൂടുതൽ സജീവമാകുന്നു. അതായത് വികാരങ്ങൾക്ക് അടിമപ്പെടുന്നതിന് പകരം അവയെ യുക്തിപരമായി വിശകലനം ചെയ്യാൻ തലച്ചോറിനെ നാം പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തലച്ചോറിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാനും സെറോട്ടോണിൻ പോലുള്ള ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു. പലപ്പോഴും നാം എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നോ സങ്കടപ്പെടുന്നത് എന്നോ നമുക്ക് അറിയില്ല. മൂഡ് ട്രാക്കിംഗിലൂടെ നമ്മുടെ വികാരങ്ങളുടെ പാറ്റേണുകൾ തിരിച്ചറിയാൻ സാധിക്കും. ഉദാഹരണത്തിന്, എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് ഉത്കണ്ഠ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിലെ തൊഴിൽപരമായ കാരണങ്ങൾ കണ്ടെത്താൻ ഇത് സഹായിക്കും. നമ്മുടെ മനോനില പെട്ടെന്ന് മോശമാക്കുന്ന ഘടകങ്ങളെ കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കും. മോശം ഉറക്കം, ചില വ്യക്തികളുമായുള്ള സംഭാഷണം അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ പോലും നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു. കൌൺസിലിംഗിനോ സൈക്യാട്രിക് ചികിത്സയ്ക്കോ പോകുന്നവർക്ക് മൂഡ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ വലിയ സഹായമാണ്. ഡോക്ടർക്ക് നിങ്ങളുടെ മാനസികാവസ്ഥയുടെ കൃത്യമായ ചരിത്രം ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ബൈപോളാർ ഡിസോർഡർ, കടുത്ത വിഷാദം എന്നിവ ഉള്ളവരിൽ വലിയൊരു മാനസിക തകർച്ച ഉണ്ടാകുന്നതിന് മുൻപുള്ള ലക്ഷണങ്ങൾ മൂഡ് ട്രാക്കിംഗിലൂടെ നേരത്തെ തിരിച്ചറിയാനും മുൻകരുതൽ എടുക്കാനും സാധിക്കും. മൂഡ് ട്രാക്കിംഗ് ചെയ്യാൻ പ്രധാനമായി മൂന്ന് രീതികളാണ് ഉള്ളത്. ദിവസവും വൈകുന്നേരം അന്നത്തെ വികാരങ്ങളെക്കുറിച്ച് ഒരു ഡയറിയിൽ എഴുതുക, അതായത് മൂഡ് ഡയറി അഥവാ ജേണലിംഗ് ചെയ്യുക. മൂഡ് ചാർട്ട് തയ്യാറാക്കാം. ദേഷ്യത്തിന് ചുവപ്പ്, സങ്കടത്തിന് സന്തോഷത്തിന് പച്ച എന്നിങ്ങനെ നിറങ്ങൾ നൽകി ഓരോ ദിവസത്തെയും അടയാളപ്പെടുത്താം. ഇന്ന് ഡെയിലിയോ, മൂഡ് ഫിറ്റ് തുടങ്ങിയ നിരവധി ആപ്പുകൾ ലഭ്യമാണ്. ഇവ ലളിതമായ ഗ്രാഫുകളിലൂടെ നിങ്ങളുടെ മാനസികാരോഗ്യം വിശകലനം ചെയ്ത് നൽകും. നിങ്ങളുടെ വികാരങ്ങളോട് പൂർണ്ണമായും സത്യസന്ധത പുലർത്തുക. മോശമായ വികാരങ്ങൾ രേഖപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ദിവസവും ഒരു നിശ്ചിത സമയം ഇതിനായി മാറ്റിവെക്കുക. ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ നിങ്ങളുടെ ട്രാക്കർ പരിശോധിക്കുക. ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങൾ കൂടുതൽ സന്തോഷവാന്മാരായിരുന്നത്, അതിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കണ്ടെത്തുക. നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ പാതകൾ കൃത്യമായി ചലിക്കണമെങ്കിൽ നാം നമ്മുടെ വികാരങ്ങളെ അറിഞ്ഞിരിക്കണം. മൂഡ് ട്രാക്കിംഗ് എന്നത് വെറും ഒരു ശീലമല്ല, മറിച്ച് സ്വയം സ്നേഹിക്കുന്നതിന്റെയും കരുതുന്നതിന്റെയും അടയാളമാണ്. നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തുന്നതിന് പകരം അവയെ നിരീക്ഷിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങളുടെ മാറ്റം ആരംഭിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെയും കൊണ്ട് എഞ്ചിനീയർമാരായ അച്ഛനമ്മമാരാണ് എന്റെ അടുത്തേക്ക് വരുന്നത്. അവരുടെ ഏറ്റവും വലിയ പരാതി, മകൻ ഒൻപതാം ക്ലാസിന്റെ ക്രിസ്മസ് പരീക്ഷയുടെ റിസൾട്ടൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു, കണക്കിൽ തോറ്റുപോയിരിക്കുകയാണ്. തീരെ സഹിക്കാൻ വയ്യാത്തൊരു കാര്യമാണിത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. കാരണം അച്ഛനും അമ്മയും ഒക്കെ കണക്കിൽ വളരെ വിദഗ്ധരായിരുന്നു, വളരെ ഉന്നതമായ റാങ്കോടുകൂടി എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ പാസ്സായി മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിച്ച് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ഉന്നതമായിട്ടുള്ള ജോലികളൊക്കെ നേടിയ വ്യക്തികളാണ്. കുടുംബത്തിൽ മൊത്തത്തിൽ എല്ലാവരും തന്നെ കണക്കിൽ വളരെ വിദഗ്ധരാണ്. ഭൂരിപക്ഷം കുട്ടികളും എഞ്ചിനീയറിംഗ് മേഖലയിലാണ് പോകുന്നത്. കസിൻസ് എല്ലാം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുകയാണ് വളരെ നല്ല രീതിയിൽ തന്നെ. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇവൻ മാത്രം മന്ദബുദ്ധിയായി പോയല്ലോ എന്നുള്ളതാണ് ആ അച്ഛനമ്മമാരുടെ ഒരു വിഷമം. മന്ദബുദ്ധിയായി പോയി എന്നുള്ളതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് കണക്കിൽ ഇവന് തീരെ അങ്ങോട്ട് മാർക്ക് കിട്ടുന്നില്ല. എന്നാൽ ബാക്കി പല വിഷയങ്ങളിലും കുഴപ്പമില്ലാത്ത മാർക്ക് വാങ്ങുന്നുണ്ട്. ഭാഷാ വിഷയങ്ങളിലും സോഷ്യൽ സയൻസസിലും ഒക്കെ കുഴപ്പമില്ലാത്ത മാർക്ക് വാങ്ങുന്നുണ്ട്. കണക്ക് പലപ്പോഴും തോറ്റുപോകുന്നു. പിന്നെ കണക്കിന്റെ ആപ്ലിക്കേഷൻ വരുന്ന വിഷയങ്ങൾ ഫിസിക്സും ഒക്കെ കുറച്ച് പുറകോട്ട് നിൽക്കുകയാണ്. ഞാൻ വിശദമായിട്ട് ആ കുട്ടിയെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് മനസ്സിലാവുന്നത്. ഒന്ന്, ഈ കുട്ടിക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറയും. എന്നാൽ അമിത വികൃതിയോ ഹൈപ്പർ ആക്ടിവിറ്റിയോ ബഹളമോ ഒന്നുമില്ല, ശാന്ത സ്വഭാവമുള്ളൊരു കുട്ടിയാണ്. പക്ഷെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കണക്ക് പോലെയുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കി അത് കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ കണക്കിന്റെ ഒരു വിദ്യാഭ്യാസം വളരെ ഉയർന്ന ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ പറ്റിയെന്ന് വരത്തുള്ളൂ. ഇവന് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പല കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഇങ്ങനൊരു വിഷയമുണ്ട്. രണ്ടാമത്, നമ്മൾ പഠന വൈകല്യങ്ങൾ അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം അവസ്ഥകളുണ്ട്. ഇവിടെ ബുദ്ധിയൊക്കെ നോർമൽ ആയിരിക്കും, പക്ഷെ എഴുത്ത്, വായന, കണക്ക് ഇതിലേതെങ്കിലും ഒരു മേഖലയിൽ ബുദ്ധിക്ക് അനുയോജ്യമല്ലാത്തൊരു പിന്നാക്കാവസ്ഥ കാണും. നമ്മുടെ ഈ കുട്ടിക്ക് ഡിസ്കാൽക്കുലിയ അല്ലെങ്കിൽ ഗണിത വൈകല്യം എന്ന് പറയുന്ന ഒരു പഠന വൈകല്യമാണ്. എഴുതാനോ വായിക്കാനോ ഒന്നും പ്രയാസമില്ല, പക്ഷെ കണക്ക് വലിയ പ്രയാസമാണ്. ഒറ്റ അക്ക സംഖ്യകളൊക്കെ കൂട്ടാനും കുറയ്ക്കാനും ഒന്നും ബുദ്ധിമുട്ടില്ല, പക്ഷെ ഒരു രണ്ടക്ക സംഖ്യ കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ സമയമെടുക്കുന്നു, പലപ്പോഴും തെറ്റിപ്പോകുന്നു. ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ കുട്ടിക്ക് കണ്ടത്. പക്ഷേ മറ്റെല്ലാ കാര്യങ്ങൾ കൊണ്ടും ഒരു നല്ല കുട്ടിയാണെന്ന് പറയാം. കാരണം സൽസ്വഭാവിയാണ്, പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ട്, അവൻ അവനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പഠിക്കാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. ക്ലാസ്സിൽ അധ്യാപകർക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ്, അവനെ കൊണ്ട് ശല്യമൊന്നുമില്ല, കൂട്ടുകാർക്കെല്ലാം നല്ല പ്രിയമാണ്, നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ്, അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്തെന്ന് വെച്ചാൽ കണക്കിന് മാർക്ക് കുറയുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം വീട്ടുകാർക്കങ്ങ് തീരെ സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. ഇത് പറഞ്ഞ് നിരന്തരം ഈ കുട്ടിയെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു. ഈ ഒരവസ്ഥയാണുള്ളത്. നീ ഒരു മണ്ടനാണ്, നീ ഒരു മന്ദബുദ്ധിയാണ്, നീ എവിടെ ചെന്നാലും രക്ഷപ്പെടില്ല. ഇത്തരം പരാമർശങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് സ്ഥിരമായി വരികയാണ്. ഈ കുട്ടിക്ക് ഒരു മൂത്ത സഹോദരനുണ്ട്, അവനും എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാളുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ വരുന്നുണ്ടോ, നീയൊന്നും എവിടെ ചെന്നാലും രക്ഷപ്പെടില്ല, നീയൊക്കെ എങ്ങനെ ജീവിക്കവിടെ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ ചേട്ടൻ കണക്കിലൊക്കെ വളരെ മിടുക്കനായതുകൊണ്ട് അവന്റെ അനിയൻ തന്നെ നീ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അധ്യാപകരുടെ ഭാഗത്തൊന്നും കുറ്റപ്പെടുത്തൽ വരികയാണ്. ഇനി ഓണത്തിനോ വിഷുവിനോ ഒക്കെ കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ ഈ താരതമ്യത്തിന്റെ ഒരു ഒരു അവസ്ഥ അവിടെ വരികയാണ്. കാരണം ഓരോ കുട്ടികളുടെയും മാർക്കുകൾ പറയപ്പെടുന്നു. അപ്പൊ അവിടെയെല്ലാം കണക്കിന് വളരെ മാർക്ക് കുറഞ്ഞ നമ്മുടെ ഈ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കസിൻസിന്റെ ഭാഗത്തുനിന്നും മറ്റ് ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ഒക്കെ കുറ്റപ്പെടുത്തൽ വരികയാണ്. ഇവർക്കൊന്നും ഈ കുട്ടിക്ക് കണക്ക് വഴങ്ങുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാവുന്നില്ല. അവരെല്ലാം കരുതുന്നത് ഇത് മടി മൂലമാണ്. കാരണം കുടുംബത്തിൽ എല്ലാവരും കണക്കിൽ വിദഗ്ധരാണ്, പക്ഷേ ഇവൻ മാത്രം കണക്കിൽ മോശമാവേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവൻ ഉഴപ്പുന്നതുകൊണ്ടാണ്, ബോധപൂർവം ശ്രമിക്കാത്തതുകൊണ്ടാണ്, അവൻ മടിയാണ് എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് വഴക്ക് പറയുകയാണ്. ഇങ്ങനൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ആ കുട്ടിയെ നമ്മൾ കാണുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു മാതാപിതാക്കളോട്. കാരണം ഇവിടെ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, ആ ശ്രദ്ധയുടെ ഒരു പ്രശ്നമാണ്. ആ ശ്രദ്ധ മെച്ചപ്പെടുത്തി എടുക്കാനായിട്ടുള്ള ചികിത്സകൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. കാരണം തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ നെറ്റിയുടെ പുറകിലുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിൻ എന്ന രാസവസ്തു കുറയുമ്പോഴാണ് ശ്രദ്ധ കുറവ് വരുന്നത്. അപ്പൊ ആ ഡോപ്പമിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന മരുന്നുകളുണ്ട്, ശ്രദ്ധ മെച്ചപ്പെടുത്താനുള്ള ചില പരിശീലനങ്ങളുണ്ട്. ഇത് രണ്ടും കൂടെ ഉപയോഗിച്ചാൽ ശ്രദ്ധയിൽ നല്ല രീതിയിലുള്ളൊരു മെച്ചം വരും. ഈ പഠന വൈകല്യം അല്ലെങ്കിൽ ഡിസ്കാൽക്കുലിയ, ഗണിത വൈകല്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ അത് മാറ്റിയെടുക്കാൻ ഇനിയിപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കും. അടിസ്ഥാനപരമായ ഗണിത പാഠങ്ങളൊക്കെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കും. കണക്കുകൊണ്ട് ഉപജീവനം കഴിക്കാനുള്ള അടിസ്ഥാന കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയാക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ സങ്കീർണമായ ഗണിത അഭ്യാസങ്ങൾ ഇയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചും 10-ാം ക്ലാസ് വരെയുള്ള കണക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകും. ഹയർ സെക്കൻഡറി ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ കണക്കിൽ കാൽക്കുലസ് പോലെയുള്ള ചില സംഗതികൾ കടന്നു വരും. അത് ചിലപ്പോൾ ഈ കുട്ടിക്ക് വഴങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഘട്ടത്തിൽ ഇവന് പ്രയാസം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മാതാപിതാക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തു. എന്തായാലും അവര് ക്ഷമയോടുകൂടി അതൊക്കെ കേട്ടു. അവരത്ര സംതൃപ്തരായില്ല എങ്കിൽ പോലും അവര് ചികിത്സ എടുക്കാൻ സമ്മതിച്ചു. നമ്മൾ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്താനുള്ള മരുന്നുകൾ കൊടുത്തു തുടങ്ങി. രണ്ടൊരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പുരോഗതി കണ്ടു തുടങ്ങി. കാരണം കുട്ടിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്, ക്ലാസ്സിൽ കുറച്ചുകൂടെ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നു, അവന് തന്നെ ഒരു പുരോഗതി ഉള്ളതായിട്ട് അവൻ തന്നെ വെളിപ്പെടുത്തുകയാണ്. എന്തായാലും ആ വർഷത്തെ വർഷാവസാന പരീക്ഷയിൽ കണക്ക് ജയിച്ചു. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും സാധാരണ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ വീട്ടുകാർക്ക് പകുതി സമാധാനമായി. 10-ാം ക്ലാസ്സിന്റെ അവസാനം വരെ ചികിത്സ തുടർന്നു. 10-ാം ക്ലാസ്സിലും അത്യാവശ്യം നല്ല മാർക്കോടുകൂടി അവൻ പരീക്ഷ ജയിക്കുകയാണ്. കണക്കിനും സാമാന്യം തെറ്റില്ലാത്തൊരു മാർക്ക് കിട്ടി. അപ്പോൾ ഇനി 10-ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് എന്നൊരു ചോദ്യം വരികയാണ്. അപ്പൊ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമൊന്നുമില്ല. കമ്പ്യൂട്ടർ സയൻസും മാത്സും ഐച്ഛിക വിഷയങ്ങളായിട്ടെടുത്ത് ഹയർ സെക്കൻഡറിയിലേക്ക് പോവാന്നുള്ളതാണ് വീട്ടിലെ ട്രെൻഡ്. അത് തന്നെ ഇവരും ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ അവിടെ മാതാപിതാക്കളോട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഈ ഹയർ സെക്കൻഡറിയിലെ കണക്ക് ഈ കുട്ടിക്ക് വഴങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും. 10-ാം ക്ലാസ്സിൽ മാർക്ക് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി അങ്ങനെ ആകണമെന്നില്ല. അവന്റെ സ്കില്ല് അവന് കൂടുതലായിട്ട് ഉള്ളത് ഭാഷാ വിഷയങ്ങളിലാണ്, സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിലാണ്. അപ്പൊ അവന് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് അവൻ പഠിക്കട്ടെ എന്നുള്ളൊരു നിർദ്ദേശം വെച്ചു. മാതാപിതാക്കൾക്ക് ക്ഷമിക്കാനാകാത്ത വിധത്തിലുള്ളൊരു നിർദ്ദേശമായിരുന്നു അത്. ഹ്യൂമാനിറ്റീസ് എടുക്കുക എന്നൊക്കെ പറയുന്ന അവരുടെ കാഴ്ചപ്പാട് പ്രകാരം ഒട്ടും ബുദ്ധിയില്ലാത്ത കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു, ലോകരാഷ്ട്രങ്ങൾ ഭരിച്ചിട്ടുള്ള ഭരണാധികാരികളുടെ ഒരു ലിസ്റ്റ് എടുക്കുക, ഭൂരിപക്ഷം പേരും ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്ന പോലെ മോശപ്പെട്ടൊരു വിഷയമല്ല. ഒരുപക്ഷെ ലോകത്തെക്കുറിച്ചുള്ളൊരു വിശാലമായ ഒരു കാഴ്ചപ്പാട് തന്നെ നമുക്ക് തരുന്ന വിഷയങ്ങളാണ്. ഒരു കുട്ടിക്ക് ആ മേഖലയിൽ അഭിരുചി ഉണ്ടെങ്കിൽ അത് അനുവദിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. ഗത്യന്തരമില്ലാതെ അവരത് സമ്മതിച്ചു, ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചു. എന്തായാലും ആ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ തുടങ്ങി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും അവന് ആ വിഷയം നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. കണക്കൊന്നും പഠിക്കാനില്ലാത്തതുകൊണ്ട് അവനൊട്ടും സ്ട്രഗിളും വന്നില്ല. നമ്മൾ ചികിത്സ അവസാനിപ്പിക്കുകയാണ്. അവൻ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ചികിത്സ അവസാനിപ്പിക്കുന്നത്. പിന്നീടൊരു കുറച്ച് വർഷങ്ങൾ ഞാൻ അയാളെ കണ്ടിട്ടില്ല. ഒരു 6-7 വർഷം തന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്ന് പറയാം. കഴിഞ്ഞ വർഷമാണ് വീണ്ടും ഞാൻ ആ കുട്ടിയെ കാണുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 1-ാം തീയതി ഡോക്ടേഴ്സ് ഡേയുടെ അന്ന് ഈ കുട്ടി എന്നെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വരികയാണ്. അപ്പൊ ഞങ്ങള് ഒടുവിൽ ചികിത്സയൊക്കെ അവസാനിപ്പിച്ചിട്ട് 6-7 കൊല്ലമായി. എനിക്ക് ആ കുട്ടിയെ കണ്ടിട്ട് മനസ്സിലായുമില്ല. കാരണം ആള് വളർന്ന് വലുതായി ഒരു യുവാവായി മാറിയിട്ടാണ് വരുന്നത്. അപ്പൊ ആ കുട്ടി എന്നെ കാണാൻ വന്നത്, അവന് ജോലി കിട്ടിയിരിക്കുകയാണ്. അവൻ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചു, +2 കഴിഞ്ഞു. അത് കഴിഞ്ഞ് BBAക്ക് പോയി, MBA എടുത്തു. MBA കഴിഞ്ഞിട്ട് ക്യാമ്പസ് സെലക്ഷൻ വഴി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനിൽ, ഒരു വലിയൊരു സ്ഥാപനത്തിൽ വലിയ ശമ്പളത്തോടുകൂടി അവൻ ജോലിക്ക് കയറി. ആ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാനാണ് അവൻ എന്നെ കാണാൻ വന്നത്. അവൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന, എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിയിരുന്ന, കണക്കിനൊക്കെ എപ്പോഴും 100% മാർക്ക് വാങ്ങിയിരുന്ന അതിബുദ്ധിമാനായിരുന്ന ഒരു സഹപാഠി എനിക്കുണ്ടായിരുന്നു. അവൻ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് എഞ്ചിനീയറിംഗ് എടുത്തു പോയി. ഒരു പ്രധാനപ്പെട്ട IITയിലാണ് അവന് പ്രവേശനം കിട്ടിയത്. അത് കഴിഞ്ഞ് അവനും MBAക്ക് പോയി. അവനും ഇതേ ഓർഗനൈസേഷനിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരേ ശമ്പളം വാങ്ങിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം നമ്മളെല്ലാം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. കാരണം മണ്ടന്മാരായ കുട്ടികളൊന്നും തന്നെ ഇല്ല. എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവുണ്ട്, അഭിരുചിയുണ്ട്. അത് പൂർണ്ണമായി പ്രകടമാകുന്നതിന് തടസ്സം വരുന്ന ചില രോഗാവസ്ഥകൾ വരാം. ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ പോലെയുള്ളത് അത് കൃത്യസമയത്ത് കണ്ടെത്തി കൃത്യമായിട്ട് ചികിത്സിക്കുകയും അവന്റെ അഭിരുചിക്കനുസരിച്ചുള്ള ഉപരിപഠന മേഖലയിലേക്ക് അവനെ വിടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് ആ കുട്ടിക്ക് എത്താനായിട്ട് സാധിക്കും. ഇന്ന് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വളരെ അഭിമാനത്തോടെയാണ് അവനെ കുറിച്ച് പറയുന്നത്. അവൻ മന്ദബുദ്ധിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ മാതാപിതാക്കൾ തന്നെ അതേ നാവ് കൊണ്ട് തന്നെ അവനെ പുകഴ്ത്തുകയാണ്. അവനെ കുറ്റപ്പെടുത്തിയിരുന്ന കസിൻസ് എല്ലാം ഇപ്പൊ ആരാധനയോടെയാണ് അവനെ നോക്കുന്നത്. കാരണം വലിയൊരു സ്ഥാപനത്തിലാണ് അവനിപ്പോ ജോലി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കുക, കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവരെ കരിയർ ഗൈഡൻസ് നടത്തി കഴിഞ്ഞാൽ വളരെ ഉന്നതമായ നിലയിലേക്ക് നമ്മുടെ ഓരോ കുട്ടിക്കും എത്താൻ സാധിക്കും. നമസ്കാരം.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. June 2, 2012 ഞായറാഴ്ച. ഇന്ന് ക്ലിനിക്കിൽ നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടാവും കൂടുതലും കുട്ടികളാണ്. ആദ്യം കയറി വന്നത് 12 വയസ്സുള്ള അലീനയാണ്. അമ്മയും അച്ഛനും മാത്രമല്ല, അമ്മമ്മയും അപ്പപ്പനും കൂടെയുണ്ട്. ഞങ്ങൾ പുറത്തു നിൽക്കണോ എന്നവർ ചോദിച്ചു. അത് മര്യാദ. പക്ഷെ അലീനയുടെ മുഖം കണ്ടാൽ അറിയാം അവർ അകത്ത് തന്നെ വേണമെന്ന്. ശരി, അവരൊക്കെ നിൽക്കട്ടെ, അപ്പപ്പനും അമ്മമ്മയും അമ്മയും അച്ഛനും. ഞാൻ വെറുതെ ചോദിച്ചു, ഇനി വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും വരാനുണ്ടോ, എങ്കിൽ അവരെയും കയറ്റി നിർത്താം. അലീന ചിരിച്ചു. അപ്പോഴാണ് അവൾ ചിരിച്ച് കണ്ടത്. എന്താണ് അലീനയുടെ വിഷമം? ഞാൻ ചോദിച്ചു. അപ്പൊ അവളുടെ മുഖത്തൊരു നാണക്കേട്. അമ്മമ്മ പറഞ്ഞു തുടങ്ങി. അതേ സാറേ, ഞാൻ പറഞ്ഞു, ആ എന്താണ് അമ്മമ്മ എന്നെ പറയൂ. അലീനയോട് ഞാൻ ചോദിച്ചു, ഇനി അമ്മമ്മ പറഞ്ഞാൽ കൂടുതൽ നാണക്കേടാവോ? ഇല്ലെന്നോ ഉണ്ടെന്നോ അവളെങ്ങനെയോ തലകുലുക്കി. അമ്മമ്മ പറഞ്ഞു, അവൾക്ക് പാറ്റേ അമിതമായ പേടിയാണ് സാറേ. ഈ പേടി കാരണം അവളുടെ ജീവിതം വലിയ പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു, 12 വയസ്സുള്ള കുട്ടിക്ക് ജീവിതം എന്ത് പ്രശ്നം? അമ്മമ്മ എന്നോട് തിരിച്ചു ചോദിച്ചു, എന്ത് 12 വയസ്സുള്ള കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവൂലേ? ഞാൻ പറഞ്ഞു, ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു, തറുതല പറയാതിരിക്കേ. പക്ഷേ ഈ അമ്മമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ അങ്ങനെ പറയും? അത്ര സൗമ്യമായിട്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. പാറ്റയെ പേടിയുള്ള ചെറുമകളെയും കൊണ്ടാണ് വരവ്. അമ്മ ഇടയ്ക്ക് കയറി പറഞ്ഞു, കഴിഞ്ഞ 6 മാസമായി അലീനയ്ക്ക് ക്ലാസ്സിൽ പോകാൻ ഭയമാണ്. അയ്യോ, ഞാൻ ചോദിച്ചു, അപ്പൊ പോവാറില്ല? തള്ളി ഉന്തി വിടും സാറേ, അങ്ങനെ പറഞ്ഞ തപ്പുപ്പന. ക്ലാസ് റൂമിൽ പാറ്റ ഉണ്ടാവുമോ എന്ന ചിന്തയാണ് അവളെ അലട്ടുന്നത്. പാറ്റയെ കണ്ടാൽ അവൾ അലറി വിളിക്കും, ഓടും. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലേ തീരൂ എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കണം അച്ഛൻ ഇടക്കേറി പറഞ്ഞു. ഓടുക മാത്രമല്ല, ചിലപ്പോൾ ബോധരഹിതയാവും. അമ്മ നെറ്റി ചുളിക്കുന്നത് കണ്ട് എനിക്കൊരു സംശയം, അച്ഛൻ കൈയിന്നിട്ട് പറഞ്ഞതാണോ, ബിൽഡപ്പാണോ? അമ്മ പറഞ്ഞു, ഇല്ലില്ല, അവൾ ബോധം കെട്ട് വീണിട്ടുണ്ട്. അധ്യാപകർക്ക് പോലും അവളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണത്രേ. ഇത് കാരണം അവൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പൊപ്പ അതിനിടയിൽ കയറി പറഞ്ഞു, എന്നുവെച്ചാൽ അവൾ തോറ്റിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോ അതൊക്കെ എന്തിനാ പറയുന്നേ എന്ന മട്ടിൽ അമ്മുമ്മ അപ്പൂപ്പനെ തറപ്പിച്ചൊന്ന് നോക്കി. അതുകൊണ്ടായിരിക്കണം അപ്പൂപ്പ ഒരിക്കൽ കൂടെ പറഞ്ഞു, സത്യം, അവൾ ഒന്നിനും തോറ്റിട്ടില്ല. അമ്മുമ്മ അപ്പൂപ്പനെ ഒന്നുകൂടെ തറപ്പിച്ചു നോക്കി. സത്യം പറയാലോ, പിന്നെ പോകുന്നതുവരെ അപ്പൂപ്പൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അലീനയോട് സംസാരിച്ചു. അവളുടെ പേടി വളരെ വലുതാണ്. അവൾ പറഞ്ഞത്, എനിക്ക് പാറ്റയെ കാണുമ്പോൾ തല കറങ്ങും, നെഞ്ചിടിപ്പ് കൂടും, ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നും എന്നാണ്. ഈ ഭയം കാരണം അവൾ പുറത്ത് കളിക്കാൻ പോകുന്നത് നിർത്തി. പാറ്റയെക്കുറിച്ചുള്ളൊരു സംസാരം കേട്ടാൽ പോലും അവൾ അസ്വസ്ഥയാകും. അപ്പൂപ്പനും അമ്മുമ്മയും അച്ഛനും അമ്മയും പാറ്റ പാറ്റ പാറ്റ എന്ന് പറയുന്നത് കേട്ട് അവൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി അവളുടെ അസ്വസ്ഥത. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അപ്പൂപ്പനും അമ്മുമ്മയും അച്ഛനും അമ്മയും ഒക്കെ ഒന്ന് പുറത്ത് നിൽക്ക്, അവിടെ ഒരുപാട് കസേരകളുണ്ട്, നിങ്ങൾക്കൊക്കെ ഇരിക്കാനാണ് ആ കസേര ഇട്ടിരിക്കുന്നത്, പോയിരിക്കുക കേട്ടോ. അലീനയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് ഞായറാഴ്ചയെക്കുറിച്ചും രാവിലെ കഴിച്ച ദോശയും ചമ്മന്തിയെക്കുറിച്ചും ഒക്കെയാണ്. ദോശയും ചമ്മന്തിയേ ഉള്ളൂ എന്ന് ഞാൻ ചോദിച്ചപ്പോ കൊഞ്ചി കൊഞ്ചി അവൾ പറഞ്ഞു,

അമ്മ മുട്ട പൊരിച്ചു തന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ പൊരിച്ചു തരാൻ കഴിയുമോ? അപ്പൊ അവൾ നാണം പോലെ പറഞ്ഞു, അല്ല ഓംലെറ്റ് ഉണ്ടാക്കി തന്നു. അങ്ങനെയൊക്കെ സംസാരിച്ച് ഞങ്ങൾ കാര്യത്തിലേക്ക് കടന്നു. ഞാൻ പറഞ്ഞു, ഇത് വലിയ സംഭവമൊന്നുമല്ല, ഇത് പലർക്കുമുള്ള ഒരു കാര്യമാണ്. ചിലർക്ക് അലീനയെ പോലെ പാറ്റയെ പേടി, ചിലർക്ക് പാമ്പിനെ, മറ്റു ചിലർക്ക് ഉയരത്തെ. അവൾ തലയുയർത്തി ചോദിച്ചു, ഉയരത്തെ? ഉയരത്തെ പേടിക്കുന്നവരുണ്ടോ? ഞാൻ പറഞ്ഞു, പിന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ മോൾക്കാരെന്ന് പറഞ്ഞുതരട്ടെ. എന്നിട്ട് ഞാൻ കൈ എന്റെ നെഞ്ചിൽ തൊട്ട് പറഞ്ഞു, ഞാൻ തന്നെ, എനിക്ക് ഉയരത്തെ ഭയങ്കര പേടിയാണ്. അവൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അവൾ നെറ്റി ചുളിച്ചു. ഞാൻ പറഞ്ഞു, സത്യമാണ്, എനിക്ക് ഉയരത്തെ പേടിയാണ്. ഇനി വേറെ ചിലർക്ക് നായ്ക്കളെ വലിയ പേടിയാണ്. അലീന, ഈ അവസ്ഥയെ ഫോബിയ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിനോടോ സാഹചര്യത്തോടോ ഉണ്ടാകുന്ന അമിതവും അകാരണവുമായ പേടിയാണിത്. അലീനയുടെ കാര്യത്തിൽ ഇത് കോക്രോച്ച് ഫോബിയ. അതായത്, കോക്രോച്ച് എന്ന് പറഞ്ഞാൽ പാറ്റയല്ലേ, അപ്പൊ പാറ്റയെ പേടി, അതായത് കോക്രോച്ച് ഫോബിയ. ഇത് ഞങ്ങളുടെ ഭാഷയിൽ എന്തു പറയും എന്ന് അലീനയ്ക്ക് അറിയുമോ? ഞാൻ പറഞ്ഞാൽ മോള് പേടിച്ചൊന്നും പോകരുത്. കാറ്റ്സാരിഡ ഫോബിയ എന്നാണ് ഞങ്ങൾ ഇതിനെ പറയുന്നത്. അവൾ കൈയുയർത്തി പറഞ്ഞു, വേണ്ട, കേൾക്കണ്ട. ഞാൻ ഇടത് കൈയുയർത്തി പറഞ്ഞു, ഇല്ല, പറയുന്നില്ല. ഈ പേടി അലീനയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സാരമായി ബാധിക്കുന്നുണ്ടെന്ന് മാത്രം കരുതിയാൽ മതി. ഞാൻ അലീനയോടും അവളുടെ അമ്മയോടും സംസാരിച്ചു. ഇതൊരു മാനസികാവസ്ഥയാണെന്നും ചികിത്സിച്ചാൽ മാറ്റാൻ കഴിയുന്ന ഒന്നാണെന്നും അവരെ ബോധ്യപ്പെടുത്തി. ഞാനിത് കൂടുതലും അമ്മയോടാണ് പറഞ്ഞത്. ഇത് വളരെ നിസ്സാരമാണ് എന്നൊക്കെ ഞാൻ പറയുമ്പോ എന്തോ അലീനയുടെ മുഖം ആശ്വാസദായകമായി മാറുന്നത് ഞാൻ കണ്ടു. പ്രത്യേകിച്ച് കുട്ടികളിൽ ഫോബിയ സാധാരണമാണ് എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ആശ്വസിച്ചു നെടുവേർപ്പിട്ടു. പക്ഷേ പഠനത്തെയോ ജീവിതത്തെയോ ബാധിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അതിന് ചികിത്സ ചെയ്യണം. തലകുലിക്ക് സമ്മതിച്ചതുപോലെ അവൾ എന്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞു, എനിക്ക് ആ പേടി മാറണം. ഞാൻ പറഞ്ഞു, ഈ ചിന്ത തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അലീനയുടെ ചികിത്സയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, വലിയ വാക്കാണ് കേട്ടോ, ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി. അയ്യോ, അതെന്താ? ഞാൻ പറഞ്ഞ്, പേരിൽ മാത്രമേ ഉള്ളൂ, കാര്യത്തിൽ വളരെ ചെറിയ സംഗതിയാണ്. അതിലൂടെ പാറ്റയെക്കുറിച്ചുള്ള ചിന്തയെ പതിയെ പതിയെ മാറ്റിയെടുക്കാൻ കഴിയും. ഞാനേ, അലീനയ്ക്ക് അടുത്ത ആഴ്ച മുതൽ ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി ആരംഭിച്ചു. ആദ്യം പാറ്റയുടെ ചിത്രങ്ങൾ കാണിച്ചു, പിന്നീട് പാറ്റയുടെ വീഡിയോകൾ കാണിച്ചു. പാറ്റയുടെ ചിത്രം കണ്ടപ്പോ അലീനയുടെ മുഖം പോണത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അവൾ ഭയന്നു, വിറച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ചില കോമഡി ചിത്രങ്ങൾ കൂടെ ഞാൻ അതിന് ഉൾപ്പെടുത്തിയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് പാറ്റയുടെ ഭാര്യ, ഇത് പാറ്റയുടെ മക്കൾ, ഇത് പാറ്റയുടെ നാത്തൂനെന്ന് പറഞ്ഞപ്പോ അലീനയ്ക്ക് ചിരി അടക്കാൻ പറ്റാതെ. ഭയം പമ്പ കടന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നീട് ഞാൻ പാറ്റയുടെ വീഡിയോകൾ അവളെ കാണിച്ചു. അതെല്ലാം അതിനുവേണ്ടി തയ്യാറാക്കി വെച്ച അനിമേറ്റഡ് വീഡിയോ ആയിരുന്നു. അതിലും ഉണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും. അതിൽ പറഞ്ഞില്ല, ഞാൻ അവളെ അങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഇത് ഒരു പാറ്റയുടെ മച്ചമ്പിയാണെന്ന് പറഞ്ഞപ്പോ അവൾക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ പാറ്റയെ ദൂരെ നിന്ന് അവളെ കാണിച്ചു. അപ്പൊ നേരത്തെ പടം കാണിച്ചപ്പോഴുണ്ടായ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചുകൂടെ അടുത്തു പോയി നിൽക്കാൻ പറഞ്ഞു, ഞാനും കൂടെ പോയി നിന്നു. പിന്നെ പാറ്റയെ വളരെ അടുത്ത് നിന്ന് കണ്ടു. പിന്നെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഒരു പാറ്റയെ ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു. പിന്നെ പിന്നെ നിങ്ങൾക്കറിയുമോ, അലീന പാറ്റയെടുത്ത് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല. ഇതാണ് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി. ഇതുപോലുള്ള ഭയമുള്ള, ഫോബിയുള്ള ഏതൊരാളിലും നമുക്ക് ചികിത്സിക്കാൻ കഴിയുന്ന ഒരു തെറാപ്പിയാണിത്. എക്സ്പോഷർ തെറാപ്പി എന്നൊക്കെ പറയും. ഓരോ ഘട്ടത്തിലും അലീനയുടെ ഭയം കുറച്ചു കൊണ്ടുവന്നു. ഈ തെറാപ്പിക്ക് ഒരുപാട് ക്ഷമയും സമയവും ആവശ്യമാണ്. ഒരു ഫോബിയെ മാറ്റാൻ വളരെ ഫലപ്രദമായ രീതിയാണിത്. അലീനയ്ക്ക് അവളുടെ പഴയ ജീവിതം തിരികെ കിട്ടി എന്നെനിക്കുറപ്പായി. ഇതിനേക്കാൾ ഭീകരമായ ഭയങ്ങൾ ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. 3-4 മാസം കഴിഞ്ഞ് അലീന പിന്നെയും അച്ഛനോടും അമ്മയോടും അപ്പൂപ്പനോടും അമ്മൂമ്മയോടും എന്നെ കാണാൻ വന്നു. ചിരിച്ച് കിളിക്കാൻ പെട്ടി പോലെ ചിരിച്ച് അവൾ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു പാറ്റയെ എന്റെ മുറിയിൽ കരുതിയിരുന്നു. അത് അവളുടെ മുന്നിലൂടെ അവൾ അറിയാതെ തന്നെ ഞാൻ തുറന്നുവിട്ടു.
ഒരു ഭയവുമില്ലാതെ, ഒരു ഞെട്ടല് പോലുമില്ലാതെ അവളുടെ ശരീരത്തിലൂടെ അത് കയറിപ്പോയി. പക്ഷേ അവളുടെ അമ്മമ്മയുടെ അടുത്ത് വന്നപ്പോ അമ്മ അലമുറയിട്ട് കരഞ്ഞത് ഞാൻ മറക്കുകയേയില്ല. അവർക്ക് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി കൊടുക്കണോ വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചില്ല. വയസ്സായില്ലേ, പ്രായമായില്ലേ, കുറച്ചൊക്കെ പേടിച്ചോട്ടെ നീ, അല്ലാതെ പിന്നെ എന്ത് പറയാനാണ്. അതെ, ഇതിനേക്കാൾ ഭീകരമായ ഭയങ്ങൾ ഈ ഡയറിയിൽ അട്ടിയിട്ട് കിടപ്പുണ്ട് എന്നത് എനിക്കേ അറിയൂ. ചില പേജുകൾ തുറന്ന് ഞാൻ നിങ്ങളെയും കാണിക്കാം. അതിൽ ചില ഭയങ്ങളോ മറ്റു കാര്യങ്ങളോ അടുത്ത ആഴ്ച.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് വേണു, ഞാൻ കഴക്കൂട്ടത്ത് നിന്ന് വരുന്നു. എനിക്ക് ഹിസ്സൈനസ് അബ്ദുള്ള എന്ന ഫിലിമിലെ കെ ജെ യേശുദാസ് പാടിയ പ്രമദവനം വീണ്ടും എന്ന പാട്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് പത്മജ തോമസ്, നെടുമങ്ങാട് നിന്ന് വരുന്നു. എനിക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഗാനം മാനസമൈനെ ഒരു മധുര നൃത്തം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് സരളകുമാരി, നെടുമങ്ങാട് ചർച്ചിൽ നിന്നാണ് വന്നത്. ഇഷ്ടപ്പെട്ട പാട്ട് മാടപ്രാവേ വാ കൂടുകൂട്ടാൻ വാ.

എൻ്റെ പേര് സരിത എന്നാണ്. ഞാൻ വെഞ്ഞാറമൂടുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് കരുണാസായി റേഡിയോയിലൂടെ കേൾക്കേണ്ടത് ഉസ്താദ് എന്ന മൂവിയിലെ നാടോടി പൂത്തിങ്കൾ എന്ന ഗാനമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: എൻ്റെ പേര് ബാബുരാജ്, ഞാൻ നെടുമങ്ങാട് കരിപ്പൂരിൽ നിന്ന് വരുന്നു. ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പുരസ്കാര ഗീതങ്ങൾ.
2: 1984 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ഒ എൻ വിക്കായിരുന്നു. അക്ഷരങ്ങൾ, ഇത്തിരിപ്പൂവേ, ചുവന്ന പൂവേ എന്നീ ചിത്രങ്ങളിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. ശ്യാമിന്റെ സംഗീതം.

1984 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ഷാമിനായിരുന്നു. കാണാമറയത്ത് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് ബിച്ചു തിരുമലയായിരുന്നു. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

1984 മികച്ച ഗായകൻ കെ ജെ യേശുദാസും മികച്ച ഗായിക എസ് ജാനകിയുമായിരുന്നു. കാണാമറയത്ത് എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് ശ്യാം. കസ്തൂരി മാൻ കുരുന്നേ എന്ന പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വാട്സപ്പ് ഗാനം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
0: വാട്സാപ്പ് ഗാനത്തിൽ ശ്രോതാക്കൾക്ക് ഇന്ന് കേൾക്കാം കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് അപ്സര ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സാപ്പ് ഗാനത്തിൽ കേട്ടത് കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് അപ്സര ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891881912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

கிட்டத்தட்ட கிட்டத்தட்ட ஜோம்.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

വയ്യ എന്നൊരിക്കലും പറയാത്ത മനുഷ്യൻ, തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്തവൻ അപൂർവമായി മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: രക്ഷിതാക്കൾ അറിയാൻ എന്ന പരിപാടിയിൽ ഇന്ന് കുട്ടികളിലെ വിഷാദത്തെ കുറിച്ച് കേൾക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. കുട്ടികൾക്ക് എന്ത് വിഷമം, അവരെപ്പോഴും സന്തോഷമായിരിക്കില്ലേ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സത്യമതല്ല. മുതിർന്നവരെ പോലെ കുട്ടികൾക്കും വിഷാദമുണ്ടാകാം. ഈ അവസ്ഥ തിരിച്ചറിയാനും അവർക്ക് ശരിയായ പിന്തുണ നൽകാനും നമ്മൾ രക്ഷിതാക്കൾക്ക് സാധിക്കണം. എന്താണ് കുട്ടികളിലെ വിഷാദം? എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നിവയെക്കുറിച്ച് കേൾക്കാം. എന്താണ് കുട്ടികളിലെ വിഷാദം? കുട്ടികളിലെ വിഷാദം എന്നത് വെറും സങ്കടമല്ല, അത് ഒരാഴ്ചയിലോ രണ്ടാഴ്ചയിലോ തീരുന്ന ഒരു മാനസികാവസ്ഥയുമല്ല. ഇത് കുട്ടിയുടെ ചിന്തയെയും വികാരങ്ങളെയും പെരുമാറ്റത്തെയും ശാരീരിക ആരോഗ്യത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ മാനസിക രോഗമാണ്. ഇത് അവരുടെ പഠനത്തെയും സാമൂഹിക ബന്ധങ്ങളെയും ബാധിക്കും. കുട്ടികളിലെ വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. വിഷാദമുണ്ടാകാനുള്ള കാരണങ്ങൾ. കുട്ടികളിൽ വിഷാദമുണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ ഇവയാണ്. പാരമ്പര്യം. കുടുംബത്തിൽ ആർക്കെങ്കിലും വിഷാദ രോഗമുണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പാരിസ്ഥിതിക ഘടകങ്ങൾ. കുടുംബത്തിൽ നടക്കുന്ന വഴക്കുകൾ, കലഹങ്ങൾ, മാതാപിതാക്കളുടെ വേർപിരിയൽ, വളർത്തുമൃഗങ്ങളുടെയോ പ്രിയപ്പെട്ടവരുടെയോ മരണം, സ്കൂളിൽ നേരിടുന്ന ഒറ്റപ്പെടൽ, കളിയാക്കലുകൾ അഥവാ ബുള്ളിംഗ്, പരീക്ഷയിലെ തോൽവി, പഠനത്തിൽ പിന്നോട്ടു പോവുക, ജൈവപരമായ കാരണങ്ങൾ, തലച്ചോറിലെ രാസവസ്തുക്കളായ ഡോപ്പമൈൻ, സെറട്ടോണിൻ എന്നിവയുടെ അളവിലുള്ള വ്യതിയാനങ്ങൾ വിഷാദത്തിന് കാരണമാവാം. ശാരീരിക രോഗങ്ങൾ. കുട്ടികളിലുണ്ടാകുന്ന മറ്റു ചില അസുഖങ്ങളും വിഷാദ രോഗത്തിന് കാരണമാകാം. ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഒരു കുട്ടി വിഷാദത്തിലാണോ എന്ന് മനസ്സിലാക്കാൻ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാം. സ്ഥിരമായ സങ്കടം, ദേഷ്യം, വാശി. കുട്ടികൾക്ക് സാധാരണയായി സങ്കടവും ദേഷ്യവും ഉണ്ടാകാം. എന്നാൽ ഇത് സ്ഥിരമായി നീണ്ട കാലയളവിലേക്ക് നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. സന്തോഷകരമായ കാര്യങ്ങളിൽ പോലും അവർക്ക് താൽപ്പര്യക്കുറവ് കാണിക്കാം. വിനോദങ്ങളിൽ താൽപ്പര്യമില്ലായ്മ. മുമ്പ് കളിക്കാനും കൂട്ടുകാരുമായി സമയം ചെലവഴിക്കാനും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിക്ക് അതിൽ താൽപ്പര്യമില്ലാതാകുക. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുക. ഭക്ഷണത്തിലും ഉറക്കത്തിലും മാറ്റങ്ങൾ. സാധാരണയിൽ നിന്ന് കൂടുതലായി ഭക്ഷണം കഴിക്കുകയോ തീരെ കഴിക്കാതിരിക്കുകയോ ചെയ്യാം. അതുപോലെ രാത്രിയിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ പകൽ സമയത്ത് അമിതമായി ഉറങ്ങുകയോ ചെയ്യാം. ശാരീരിക ബുദ്ധിമുട്ടുകൾ. തലവേദന, വയറുവേദന പോലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാകില്ല. ആത്മവിശ്വാസക്കുറവ്. പഠനത്തിലോ കളികളിലോ ആത്മവിശ്വാസമില്ലായ്മ കാണിക്കുക. താൻ ഒന്നിനും കൊള്ളില്ല എന്ന് സ്വയം വിശ്വസിക്കുക. ആത്മഹത്യാ ചിന്തകൾ. ചില കുട്ടികളിൽ ആത്മഹത്യാപരമായ ചിന്തകൾ ഉണ്ടാവാം. ഞാനില്ലായിരുന്നെങ്കിൽ എന്ന രീതിയിലുള്ള സംസാരങ്ങൾ ശ്രദ്ധിക്കണം. ഈ ലക്ഷണങ്ങൾ സ്ഥിരമായി രണ്ടാഴ്ചയിൽ കൂടുതലായി കണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. എങ്ങനെ പരിഹരിക്കാം? രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു കുട്ടിക്ക് വിഷാദരോഗമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അത് ഭയപ്പെടേണ്ട കാര്യമല്ല. കൃത്യമായ ചികിത്സയിലൂടെയും പിന്തുണയിലൂടെയും ഈ അവസ്ഥയെ മറികടക്കാൻ കഴിയും. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക. കുട്ടിയുടെ വിഷാദം തിരിച്ചറിഞ്ഞാൽ ഒരു മനഃശാസ്ത്രജ്ഞനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഉടൻ സമീപിക്കുക. ശരിയായ ചികിത്സയും കൗൺസിലിംഗും ഈ അവസ്ഥയെ മാറ്റാൻ സഹായിക്കും. തുറന്ന് സംസാരിക്കാനുള്ള അവസരം നൽകുക. കുട്ടിയുമായി സംസാരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുക. അവർക്ക് വിഷമങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടാക്കുക. കുട്ടിയെ ചേർത്ത് പിടിക്കുക. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അവരുടെ വിഷമങ്ങളെ നിസാരവൽക്കരിക്കരുത്. അവർക്കൊപ്പം നിൽക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പു നൽകുക. ചിട്ടയായ ദിനചര്യ. കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാക്കുക. കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനും ഭക്ഷണം കഴിക്കാനും കളിക്കാനും ശ്രദ്ധിക്കുക. ആരോഗ്യകരമായ ഭക്ഷണം. പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുക. കൃത്രിമ ഭക്ഷണങ്ങളും മധുര പലഹാരങ്ങളും കുറയ്ക്കുക. വ്യായാമം പ്രോത്സാഹിപ്പിക്കുക. കളികളിലും മറ്റ് ശാരീരിക വ്യായാമങ്ങളിലും ഏർപ്പെടാൻ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. ഇത് അവരുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും. പ്രിയ രക്ഷിതാക്കളെ, കുട്ടികളിലെ വിഷാദം ഒരു സാധാരണ സങ്കടമല്ല, അതൊരു രോഗമാണ്. അതിന് ചികിത്സയുണ്ട്. ഈ അവസ്ഥയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ നമ്മുടെ കുട്ടികൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ഓർക്കുക, നിങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും മികച്ച ഡോക്ടർ നിങ്ങളാണ്.
1: രക്ഷിതാക്കൾ അറിയാൻ അവതരണം ഗായത്രി ദേവി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് കർണാടകയിലെ തുംഗഭദ്ര നദിയുടെ തീരത്തുള്ള കാലം ഒളിപ്പിച്ചു വച്ച ഒരു രഹസ്യം പോലെ കിടക്കുന്ന ഹംപിയിലെ സ്മാരകങ്ങളിലേക്കാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഈ സ്ഥലം ഇന്ന് കല്ലിലും മണ്ണിലും കൊത്തിയെടുത്ത ഒരു ചരിത്ര പുസ്തകമാണ്. വിജയനഗരത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി. 14ഉം 16ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന വിജയനഗര സാമ്രാജ്യത്തിന്റെ ശക്തിയുടെയും സമ്പത്തിന്റെയും കേന്ദ്രമായിരുന്നു ഹംപി. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ 1565 തളിക്കോട്ട യുദ്ധത്തിൽ മുസ്ലിം സുൽത്താനേറ്റ് സൈന്യങ്ങളാൽ ആക്രമിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ടതോടെ ഹംപി ഒരു ചരിത്ര അവശിഷ്ടമായി മാറി. ഇവിടുത്തെ സ്മാരകങ്ങൾ വിജയനഗര സാമ്രാജ്യത്തിന്റെ വാസ്തുവിദ്യയുടെയും കലാവൈദഗ്ധ്യത്തിന്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ്. പാറക്കൂട്ടങ്ങളും നദികളും താഴ്വരകളും നിറഞ്ഞ ഈ പ്രകൃതിദത്തമായ ഭൂപ്രദേശത്തിന്റെ സൌന്ദര്യത്തെ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ശില്പകലയുടെ വിസ്മയമാണ് ഇവിടെ. ഹംപിയിലെ സ്മാരകങ്ങളെ പ്രധാനമായും 3 ഗ്രൂപ്പുകളായി തിരിക്കാം. വിജയനഗര സാമ്രാജ്യത്തിന്റെ കേന്ദ്രത്തിലാണ് രാജകൊട്ടാരങ്ങളും ഭരണകേന്ദ്രങ്ങളും വിശാലമായ മൈതാനങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ലോട്ടസ് മഹൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മുഗൾ ഇന്ത്യൻ വാസ്തുവിദ്യകളുടെ ഒരു സങ്കലനമാണ്. തുംഗഭദ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിരൂപാക്ഷ ക്ഷേത്രം ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ്. ഇപ്പോഴും സജീവമായൊരു ആരാധനാലയമാണ് ഇത്. ക്ഷേത്രത്തിന്റെ ഗോപുരം, അതിമനോഹരമായ കൊത്തുപണികൾ, ക്ഷേത്രക്കുളം എന്നിവ ശ്രദ്ധേയമാണ്. ഹംപിയിലെ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് വിഠലക്ഷേത്രം. ഇതിലെ കരിങ്കൽ രഥം ഒരു പ്രത്യേക ആകർഷണമാണ്. കൂടാതെ ഇതിലെ സംഗീത തൂണുകൾ ആരെയും അത്ഭുതപ്പെടുത്തും. ഈ തൂണുകളിൽ തട്ടുമ്പോൾ സംഗീതമുണ്ടാകുന്നു. ഹംപിയിലെ സ്മാരകങ്ങളുടെ ചരിത്രപരവും കലാപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് 1986 യുനെസ്കോ ഇതിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഓരോ കല്ലും ഓരോ കൊത്തുപണിയും വിജയനഗരത്തിന്റെ ചരിത്രത്തെയും കലയെയും സംസ്കാരത്തെയും ഓർമ്മിപ്പിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഒരു കാലത്ത് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഹംപിയെക്കുറിച്ചും അതിന്റെ മഹത്തായ ചരിത്രത്തെക്കുറിച്ചും ഈ പരിപാടി നിങ്ങളെ ചിന്തിപ്പിക്കും എന്ന് കരുതുന്നു.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്താ.

വന്നു എന്നൊന്നും അറിയാത്തതുപോലെ, എല്ലാം വിധി പോലെ. സമ്പത്തിനുമേൽ ആധിപത്യവും അനുകൂല പ്രതികൂല സ്വാധീനവും ഒക്കെയുള്ളത് വ്യക്തിക്കല്ല, വിധിക്കു മാത്രം. പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരമസുഖം നൽകുന്ന ഉപാധികൾ കോടിക്കണക്കിന് സമ്പാദിച്ചു വച്ചിരുന്നാലും, അനുഭവയോഗ്യമായ ദ്രവ്യം ആവശ്യത്തിലുമേറെ സ്വരൂപിച്ചു കാത്തിരുന്നാലും, ദൈവം വിധിച്ചിട്ടുള്ളതെന്തോ അതുമാത്രമല്ലാതെ യാതൊന്നും അധികമായി അനുഭവിക്കാൻ ആർക്കും യോഗമുണ്ടാകില്ല. ചിലപ്പോൾ ഒരൽപ്പം പോലും അനുഭവിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. ആയിരം തെങ്ങുള്ള അമ്മാവന് പല്ലിട കുത്താൻ ഈർക്കിലില്ല. ഇല്ലായ്മ കാരണമായി ഒന്നും അനുഭവിക്കാൻ കഴിയാത്ത നിസ്വരുണ്ട്. അവർ കുടുംബജീവിതം ഉപേക്ഷിച്ച് സന്യാസവൃത്തി സ്വീകരിച്ചേക്കാം. വരാനിരിക്കുന്ന ദുഃഖാനുഭവങ്ങളിൽ നിന്നുള്ള ഒരു ഒഴിഞ്ഞുമാറലാണത്. പക്ഷേ വിധിയിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറൽ എത്രത്തോളം സാധിക്കും? നിസ്വരായ എല്ലാവർക്കും സന്യാസം സ്വീകരിക്കാനാവുമോ? ഇല്ല, അതും വിധി തന്നെ നിശ്ചയിക്കണം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് സെപ്റ്റംബർ 14 സമതല ഭൂമികയിലാണ്. 1812 സെപ്റ്റംബർ 14 നെപ്പോളിയൻ മോസ്കോ കീഴടക്കുന്നു. 1901 സെപ്റ്റംബർ 14 അമേരിക്കൻ പ്രസിഡന്റ് വില്യം മക്കിൻലേ വെടിയേറ്റു മരിച്ചു. 1901 സെപ്റ്റംബർ 14 അമേരിക്കയുടെ 25th പ്രസിഡന്റായി തിയോഡോർ റൂസ്വെൽറ്റ് ഭരണം ഏറ്റിരിക്കുന്നു. 1927 സെപ്റ്റംബർ 14 പാശ്ചാത്യ നൃത്തകലയെ യാഥാസ്ഥിതിക നൃത്തനാടക രൂപങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ച് ആധുനിക സർഗാത്മക കലാരൂപമായി വികസിപ്പിക്കുന്നതിന് അനുപമമായ സംഭാവനകൾ നൽകി ലോക നൃത്ത കലാചരിത്രത്തിൽ തന്നെ സ്ഥാനമുറപ്പിച്ച അമേരിക്കൻ നർത്തകിയും നൃത്ത അധ്യാപികയുമായ ഇസഡോറ ഡങ്കന്റെ ജീവിതം ഒരു വാഹന അപകടത്തിൽപ്പെട്ട് ദാരുണാന്ത്യം വരിച്ചിരിക്കുന്നു. സാൻ ഫ്രാൻസിസ്കോ നഗരത്തിൽ ഒരു സംഗീത അധ്യാപികയുടെ 4 ഒരാളായി ജനിച്ച് കടുത്ത ദാരിദ്ര്യത്തോട് നിരന്തരം പോരാടുന്ന കുടുംബത്തിൽ വളർന്ന് ചെറുപ്രായത്തിൽ തന്നെ തന്നിൽ അങ്കുരിച്ച നൃത്ത കലാ ആഭിമുഖ്യത്തെ സ്വന്തം അധ്വാനം കൊണ്ട് പരിപോഷിപ്പിച്ച് വിശ്വപ്രസിദ്ധയായി തീർന്ന കലാകാരിയായിരുന്നു ഇസഡോറ ഡങ്കൻ. 1960 സെപ്റ്റംബർ 14 പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന ലോകരാഷ്ട്രങ്ങളുടെ സംഘടനയായ ഒപെക് നിലവിൽ വന്നിരിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സാന്ദ്യരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു പാട്ട് കേൾക്കാം. ആലപിച്ചത് കാവാലം ശ്രീകുമാർ.

ശ്വസിക്കും കാറ്റ്, ദാഹത്തിൽ കുടിക്കും ജലം, അന്തിയിൽ കൊളുത്തുന്ന വെളിച്ചം,

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. വാർത്തകൾ വിശദമായി. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പുതുതായി വാങ്ങിയ 64 ഔദ്യോഗിക വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നതിൽ ജി എസ് ടി വകുപ്പ് നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 28 വോട്ടെടുപ്പ്. 29 ഫലം പ്രഖ്യാപിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി എൻ കെ പ്രേമചന്ദ്രൻ എം പി വിലയിരുത്തി. അടുത്ത വർഷം ഡിസംബറിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും എം പി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: രണ്ട് ടെർമിനലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയർ കോൺകോഴ്സിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനായി ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കേണ്ടി വരുന്നുണ്ട്. ഈ സമയം പരിമിതമായതിനാലാണ് നിർമ്മാണ പൂർത്തീകരണ തീയതി വൈകുന്നതെന്നും യോഗത്തിൽ വിലയിരുത്തി. പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂരകൾ ഏകീകൃത രീതിയിൽ പുനർനിർമ്മിക്കുന്നതും തറ ആധുനിക രീതിയിൽ നവീകരിക്കുന്നതും അധിക പണികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എം പി വ്യക്തമാക്കി. മൾട്ടിലെവൽ പാർക്കിംഗ് കോംപ്ലക്സിന്റെ ഉപയോഗം 300% ആവശ്യമെങ്കിൽ പാഴ്സൽ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ 60 കാറുകൾ പാർക്ക് ചെയ്യാൻ സൌകര്യമൊരുക്കാൻ റെയിൽവേ സന്നദ്ധമാണെന്നും അറിയിച്ചു.
0: അധ്യാപക നിയമന പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന അദാലത്ത് റിസോൾവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനം തടസ്സപ്പെട്ട അധ്യാപകരുടെ പ്രശ്നം പരിഹരിച്ച് ഉടൻ ഉത്തരവിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഴ മാറിയതോടെ കനത്ത ചൂടിൽ ഭാരതപ്പുഴയിൽ വെള്ളം അതിവേഗം വറ്റിത്തുടങ്ങി. കടുത്ത കുടിവെള്ളക്ഷാമമാണ് മേഖല ഇനി നേരിടേണ്ടി വരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: നിലവിൽ ചെറിയ ഒഴുക്ക് മാത്രമാണ് പുഴയിലുള്ളത്. നിർമ്മിച്ച ചെറുതുരുത്തി തടയണ ഇതുവരെ പൂർണ്ണമായും അടച്ചിട്ടില്ല. ഇതുമൂലം തടയണ പ്രദേശത്തെ വെള്ളവും വറ്റിത്തുടങ്ങി. പൈങ്കുളം വാഴാലിപ്പാടം തടയണ തകർന്നതിനാൽ അവിടെയും വെള്ളം സംഭരിക്കാൻ കഴിയാത്ത നിലയിൽ തന്നെയാണ്. നിലവിൽ പമ്പിംഗ് മേഖലകളിൽ കുറച്ച് വെള്ളമെങ്കിലും കെട്ടി നിൽക്കുന്നുണ്ട്. ഇതുകൂടെ വറ്റിയാൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്നുറപ്പാണ്. ഇത്തവണ മഴക്കുറവ് മൂലം ഒരു തവണ മാത്രമാണ് പുഴ പൂർണ്ണമായും നിറഞ്ഞൊഴുകിയത്. പുഴയുടെ തീരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ വരൾച്ചയെ നേരിടാൻ പദ്ധതികൾ മുൻകൂട്ടി തയ്യാറാക്കണമെന്ന ആവശ്യവും ശക്തമാണ്.
0: ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്താണ് പരിപാടി. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വിനായക ചതുർത്ഥിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കുകയാണ്. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ലക്ഷദ്വീപിലും നിരവധി ഭക്തർ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു. കവരത്തി ശ്രീ മഹാദേവ ക്ഷേത്ര അങ്കണത്തിൽ പ്രത്യേക പൂജകളോടെ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം. ജീവനക്കാർ, കരാർ കമ്പനി, തൊഴിലാളി യൂണിയൻ തുടങ്ങിയവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. എറണാകുളം ജില്ലയിൽ വിവിധ തിയേറ്ററുകളിൽ ജില്ലാ സപ്ലൈ ഓഫീസ്, ലീഗൽ മെട്രോളജി വകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തിയേറ്ററുകളിൽ പ്രവർത്തിക്കുന്ന കഫേകളിൽ അമിത വില ഈടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് സംയുക്ത സംഘം പരിശോധന നടത്തിയത്. 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. സംസ്ഥാനത്തെ 3-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട പ്രസ് ക്ലബിന് സമീപം അസനാലിയത്ത് നേഹ ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ ജനങ്ങൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. 4 ആധാർ കൌണ്ടറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 12 ജീവനക്കാർ കേന്ദ്രത്തിലുണ്ട്. പൊതു അവധി ദിനങ്ങൾ ഒഴികെ ഞായറാഴ്ച ഉൾപ്പെടെ മറ്റെല്ലാ ദിനങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെ ആധാർ സേവാ കേന്ദ്രത്തിൽ സേവനം ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പട്ടയ വിതരണത്തിൽ സംസ്ഥാനം വലിയ നേട്ടം കൈവരിച്ചതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഇതിനോടകം 10,000-ത്തിലധികം പേർക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞതായും ഭൂമിയുടെ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് 35,000 അപേക്ഷകളിൽ തീരുമാനമെടുത്തതായും മലപ്പുറം മഞ്ചേരിയിൽ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ സജ്ജമാക്കിയ ഔദ്യോഗിക വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ അവസര സമത്വം ഉറപ്പാക്കാൻ സൌജന്യ AI അധിഷ്ഠിത പരിശീലന പോർട്ടൽ സജ്ജമായി. കൈറ്റിന്റെ നേതൃത്വത്തിലാണ് മുകുളം പോർട്ടൽ സജ്ജമാക്കുന്നത്. പോർട്ടലിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന കുട്ടികൾക്ക് ദേശീയ, അന്തർദേശീയ പ്രവേശന പരീക്ഷകളിൽ സൌജന്യ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. പ്രളയത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന 18 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ്ജ മന്ത്രാലയം അനുമതി നൽകി. കഴിഞ്ഞയാഴ്ചയുണ്ടായ പ്രളയത്തിൽ നേപ്പാളിന്റെ ജലവൈദ്യുത പദ്ധതികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ആഭ്യന്തര ഉൽപ്പാദന ശേഷി കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഈ വർഷം December 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങും. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഞായറാഴ്ച വൈദ്യുതി ഉപഭോഗം ഉയർന്ന നിലയിലായിരുന്നുവെങ്കിലും വിതരണത്തിൽ തടസ്സമുണ്ടായിരുന്നില്ല. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി VD സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. നെടുമങ്ങാട് വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 17 സൌജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ 9446911451 എന്ന ഫോൺ നമ്പറിൽ 16 മുമ്പ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും JSW ഫൌണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും സെപ്റ്റംബർ 15 നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് 044-2254129 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 15 പശുക്കളെ സെപ്റ്റംബർ 15 പകൽ 11 മണിക്ക് ഫാം പരിസരത്തുവച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേലസമയത്തിനു മുൻപായി പശുവിന് 10,000 രൂപ നിരതദ്രവ്യമായി ഓഫീസിൽ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിലും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04-1-273-2962 എന്ന ഫാം ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് സൌജന്യ പരിശീലന പരിപാടിയായ പന്നി വളർത്തൽ സെപ്റ്റംബർ 16 സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04-829-234323 എന്ന ഫോൺ നമ്പറിലോ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം കളർകോഡ് നൽകുന്ന അറിയിപ്പ്. കുട്ടനാട്ടിലെ 2 കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ ബാക്ടീരിയൽ ഇലകരിച്ചൽ രോഗം വ്യാപകമായി കാണുന്നു. ഇലകളിലുള്ള സ്വാഭാവിക സുഷിരങ്ങൾ വഴിയും കീടബാധ മൂലമോ അല്ലാതെയോ ഉണ്ടാകുന്ന മുറിവുകളിലൂടെയുമാണ് ബാക്ടീരിയ ചെടിക്കകമേ പ്രവേശിക്കുന്നത്. വേരിലൂടെയും ബാക്ടീരിയ രോഗബാധ ഉണ്ടാകാം. ചെടിയുടെ അകമേ ബാക്ടീരിയൽ കോശങ്ങൾ പെരുകി ജലസംവഹനം തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് പുറമേ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ചെടിക്കുള്ളിൽ ബാക്ടീരിയൽ കോശങ്ങൾ അതിവേഗത്തിൽ വളർന്നു പെരുകുന്നതിനാലും വൈകി മാത്രം രോഗലക്ഷണങ്ങൾ പുറമേ പ്രത്യക്ഷപ്പെടുന്നതിനാലും രോഗനിയന്ത്രണം വളരെ ശ്രമകരമാണ്. മഴ, കാറ്റ്, പാടശേഖരത്തിലെ ജലസേചനത്തിനുള്ള വെള്ളം, ഇലത്തുമ്പുകൾ തമ്മിൽ ഉരസുന്നത് എന്നിവയിലൂടെയെല്ലാം രോഗവ്യാപനം വളരെ വേഗത്തിൽ നടക്കുന്നു. പ്രാരംഭദിശയിൽ തന്നെ പാടശേഖര അടിസ്ഥാനത്തിൽ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ രോഗം ഫലപ്രദമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയൂ. പച്ചചാണകം കിഴികെട്ടി തുമ്പ് ഭാഗത്തിടുകയോ ചാണക സ്ലറി കണ്ടത്തിലൊഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. അല്ലാത്ത പക്ഷം ബ്ലീച്ചിംഗ് പൗഡർ 2 kg 33 തോതിൽ ചെറിയ മസ്ലിൻ കിഴികളിലാക്കി വെള്ളം കയറ്റുന്ന സ്ഥലങ്ങളിൽ വയ്ക്കാം. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ബ്രോണോപോൾ 100% ബയോനോൾ 5 gram 10 L വെള്ളത്തിൽ 3 mL ഫിൽവെറ്റ് അല്ലെങ്കിൽ ടീപ്പോൾ കൂടി ചേർത്ത് തളിച്ചുകൊടുക്കാം. മുകളിലകൾ നന്നായി നനയത്തക്ക വിധമാണ് തളിക്കേണ്ടത്. കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോസൈക്ലിൻ 2 gram കോപ്പർ ഓക്സിക്ലോറൈഡ് 3 gram എന്നിവ ഓരോന്നും 10 L വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി ടാങ്കിൽ മിക്സ് ചെയ്ത് 10 L 3 mL ഫിൽവെറ്റ് ടീപ്പോൾ കൂടി ചേർത്ത് തളിച്ചുകൊടുക്കാം. ജൈവമാർഗങ്ങൾ അവലംബിക്കുന്ന കർഷകർക്ക് 20 g സ്യൂഡോമോണസ് ഫ്ലൂറസൻ 1 L വെള്ളത്തിൽ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ഫ്ലൂറസൻസ്, ബാസിലസ് സബ്റ്റിലിസ് എന്നിവ ഓരോന്നും 20 g വീതം 1 L വെള്ളത്തിൽ മേൽ സൂചിപ്പിച്ച അളവിൽ പശ കൂടി ചേർത്ത് തളിക്കുന്നത് വളരെ ഫലപ്രദമാണ്. പൊട്ടാസ്യം, സിലിക്ക എന്നീ മൂലകങ്ങൾ രോഗപ്രതിരോധത്തിന് ഫലപ്രദമാണ്. 13:0:45 തളിവളം 10 ലിറ്ററിന് 100 ഗ്രാം, 25 മില്ലിലിറ്റർ സിലിക്ക, 4 മില്ലി ഫിൽവെറ്റ് എന്നിവ ചേർത്ത് തളിക്കുന്നതും രോഗപ്രതിരോധത്തിന് സഹായിക്കും. തുടർച്ചയായി വെള്ളം കെട്ടിനിൽക്കാതെ ഇടയ്ക്കിടെ വറ്റിക്കുന്നത് രോഗവ്യാപനത്തിന്റെ തോത് കുറയ്ക്കും. എന്നാൽ അമ്ലത കൂടുതലുള്ള നിലങ്ങൾ അധികം ഉണങ്ങാതെ ശ്രദ്ധിക്കുകയും വേണം. കാർഷിക മേഖലാ വാർത്തകൾ അവസാനിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘടനാ ശേഷി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിലേകത്വം എന്ന ആശയത്തിന് കരുത്തു പകരുന്നതായി ഹിന്ദി ദിവസ് ആശംസകൾ നേർന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘാടന ശേഷി ലോകരാജ്യങ്ങൾക്ക് കാണാൻ സാധിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോകം സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന കാലയളവിലാണ് ഇക്കുറി ഉച്ചകോടി നടന്നത്. സമാധാനം, സുരക്ഷ, സുഗമ വ്യാപാരം, ഊർജം, പൌരസുരക്ഷ എന്നിവയിൽ സംയോജിത പ്രസ്താവനയ്ക്ക് രൂപം നൽകാൻ ബ്രിക്സ് രാജ്യങ്ങൾക്ക് സാധിച്ചതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾക്കിടെയാണ് ഇത്തരത്തിൽ സമവായത്തിലെത്താൻ സാധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കാനും ബ്രിക്സ് നേതാക്കൾ ആഹ്വാനം ചെയ്തിരുന്നു. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിരോധ മന്ത്രാലയത്തിന്റെ 2025-26 വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ നിയന്ത്രണരേഖയിലെ സാഹചര്യങ്ങളിൽ വലിയ തോതിൽ മാറ്റം വരുത്തി. ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലെ ഉഭയകക്ഷി ചർച്ചകൾ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി മേഖലയിൽ സുസ്ഥിരതയ്ക്ക് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ സേന സുസജ്ജമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിലേകത്വം എന്ന ആശയത്തിന് കരുത്തു പകരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭാഷാ വൈപുല്യം രാജ്യത്തിന്റെ ശക്തിയാണെന്നും ജനങ്ങൾക്ക് ഹിന്ദി ദിവസ ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്ഭാഷ ഗൌരവ്, രാജ്ഭാഷ കീർത്തി പുരസ്കാരങ്ങൾ നവി മുംബൈയിൽ നടന്ന 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിൽ അദ്ദേഹം സമ്മാനിച്ചു. ദേശീയ ഐക്യത ശക്തിപ്പെടുത്താൻ ഹിന്ദി ഭാഷയ്ക്ക് സാധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: ഭാഷ കിസീ ഭീ സമാജ് കീ സ്മൃതി ഹോതി ഹൈ, ഉസ്കാ ആത്മബോധ് ഹോതി ഹൈ. ഹിന്ദിനെ ഈസ് വിവിധത കേ ബീച്ച് സംവാദ്, സമ്പർക്ക് ഓർ സമന്വയ കീ ഭാഷ കേ രൂപ് മേ ദേശ് കേ വിഭിന്ന വർഗോ ഓർ സമുദായോ കോ ജോഡ്നേ മേ മഹത്വപൂർണ ഭൂമിക നിഭായി ഹൈ. ഹിന്ദി കാ വികാസ് ഭീ തഭി സാർത്ഥക് ഹൈ ജബ് സഭീ ഭാരതീയ ഭാഷാവോ കേ സമ്മാൻ, സംരക്ഷൺ ഓർ സംവർദ്ധൻ കേ സാഥ് ആഗേ ബഢേ.
0: സെമിക്കോൺ ഇന്ത്യ 5th പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഈ മാസം 17-ന് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ സെമികണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെമികണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യയിൽ 600+ പ്രദർശകരും 300+ അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും പ്രദർശനത്തിൽ ഉണ്ടാകും. G20 ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ അമേരിക്കയിലെത്തി. യോഗത്തിന് മുന്നോടിയായി സംരംഭകർ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക നേതാക്കൾ എന്നിവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തപാൽ ജീവനക്കാരുടെ അഖിലേന്ത്യാ സംഘടനാ പ്രതിനിധികൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗുമായി കൂടിക്കാഴ്ച നടത്തി. തപാൽ സേവനങ്ങളിലെ പരിവർത്തനം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിവിധ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട സമൂഹമാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ AI നിർമ്മിത വ്യാജ വീഡിയോകൾ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളെക്കുറിച്ച് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യദ് സാദിഖലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ

0: മന്ത്രി കൂടിക്കാഴ്ച നടത്തി. തിയേറ്ററുകളിലെ കഫേകളിൽ അന്യായ വില ഈടാക്കുന്നുവെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നടന്ന റെയ്ഡിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മൾട്ടിപ്ലക്സ് ഉൾപ്പെടെ വിവിധ തിയേറ്ററുകളിലാണ് റെയ്ഡ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: തിയേറ്ററുകളിലെ കഫേകളിൽ വില കൂടുതലാണെന്ന പരാതി ശരിയാണെന്ന് പരിശോധനാ സംഘം കണ്ടെത്തി. മൾട്ടിപ്ലക്സുകളിൽ പോപ്കോൺ, ശീതളപാനീയങ്ങൾ എന്നിവയുടെ വില പൊതുവിപണിയിലേതിനേക്കാൾ 5 ഇരട്ടിയും സാധാരണ തിയേറ്ററുകളിൽ 2 ഇരട്ടിയും ഈടാക്കുന്നതായി കണ്ടു. തിയേറ്റർ മാനേജർമാർക്ക് ഉദ്യോഗസ്ഥ സംഘം നോട്ടീസ് നൽകി. വിലവിവര പട്ടിക നിർദ്ദിഷ്ട രീതിയിൽ പ്രദർശിപ്പിക്കാത്തതിനും അളവിൽ കുറവ് നൽകിയതിനും 3 കഫേകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പരിശോധനയെ തുടർന്ന് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ പോപ്കോൺ 99 രൂപയ്ക്ക് ലഭ്യമാക്കുമെന്നും ടിക്കറ്റുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുമെന്നും മൾട്ടിപ്ലക്സ് തിയേറ്റർ മാനേജ്മെന്റുകൾ അറിയിച്ചു.
0: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങുമെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ദേശീയപാത ഹെൽപ്പ് ലൈൻ 1033 സേവനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് NHAI. യാത്രക്കാർക്ക് വേഗത്തിൽ സഹായം ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 1033 വിളിക്കുന്നവരുടെ ലൊക്കേഷൻ, ഭാഷ എന്നിവ മനസ്സിലാക്കി കൃത്യമായ സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് മ്യൂൾ അക്കൌണ്ടുകളിലൂടെ എന്ന് സംശയിക്കുന്ന 1000 രൂപയ്ക്ക് മുകളിലെ പണമിടപാടുകളിൽ അക്കൌണ്ട് മുഴുവനായി മരവിപ്പിക്കുന്നതിന് പകരം തർക്കത്തിലുള്ള തുക മാത്രം താൽക്കാലികമായി മരവിപ്പിക്കുന്ന കാര്യം പരിഗണിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി റിസർവ് ബാങ്ക്. നിർദ്ദേശങ്ങൾ 2027 ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഇന്ത്യയിലെ വാർഷിക റീറ്റെയിൽ പണപ്പെരുപ്പം ഓഗസ്റ്റ് മാസത്തിൽ 4.82% ഉയർന്നെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയർന്ന നിലയിൽ തുടരുന്നതാണ് പണപ്പെരുപ്പ് നിരക്ക് ഉയരാൻ കാരണം. വിനായക ചതുർത്ഥിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, കിഴക്കൻ രാജസ്ഥാൻ, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിലും ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും സമാനമായ കാലാവസ്ഥയാണ്. തെക്കൻ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ കൂടുതൽ ദ്വീപുകൾ യമനിലെ ഹൂതി വിമതർ പിടിച്ചെടുത്തതായി റിപ്പോർട്ട്. ഗ്രേറ്റർ ഹാനിഷ്, ലെസർ ഹാനിഷ് ദ്വീപുകളിൽ വിമത പോരാളികളെ വിന്യസിച്ചതായി യമൻ ഭരണകൂടവും ഹൂതി വക്താവും അറിയിച്ചു. സൌദി പിന്തുണയുള്ള യമൻ സൈന്യത്തിൽ നിന്ന് മോഖ തുറമുഖ നഗരവും മയുൻ ദ്വീപും കഴിഞ്ഞയാഴ്ച വിമതർ പിടിച്ചെടുത്തിരുന്നു. പ്രളയത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന 18 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ്ജ മന്ത്രാലയം അനുമതി നൽകി. കഴിഞ്ഞയാഴ്ചയുണ്ടായ പ്രളയത്തിൽ നേപ്പാളിന്റെ ജലവൈദ്യുത പദ്ധതികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ആഭ്യന്തര ഉൽപ്പാദനശേഷി December 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. പാക് അധീന കശ്മീരിലെ പ്രതിഷേധങ്ങളിൽ ആശങ്കയറിയിച്ച് POK മനുഷ്യാവകാശ കൌൺസിൽ. 100 ദിവസം പിന്നിട്ട പ്രതിഷേധം അവസാനിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവിശ്വാസവും അസ്ഥിരതയും വർദ്ധിക്കുമെന്ന് കൌൺസിൽ മുന്നറിയിപ്പ് നൽകി. ഉടൻ ചർച്ചകൾ ആരംഭിക്കാനും ജനാധിപത്യപരമായ പരിഹാരം തേടാനും കൌൺസിൽ പാകിസ്ഥാൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. യുക്രൈൻ അതിർത്തിക്ക് സമീപം റഷ്യൻ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് പോളണ്ട്. കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ റഷ്യൻ സൈനിക നീക്കങ്ങൾ ശക്തമാക്കാൻ ഇടയുള്ളതിനാൽ സാധ്യമായ സംയുക്ത പ്രതികരണത്തെക്കുറിച്ച് നാറ്റോ സഖ്യരാജ്യങ്ങളുമായി ചർച്ച നടത്തുമെന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘാടനശേഷി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇതിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന് കരുത്തുപകരുന്നതായി ഹിന്ദി ദിവസം മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് എം. മുകുന്ദൻ സംസാരിക്കുന്നത് കേൾക്കാം.

0: നമ്മുടെ അനുഭവത്തിൽ നിന്നോ പിന്നെ നമ്മുടെ അറിവിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ രോഗം എപ്പോഴും ഈ സർഗാത്മകതയെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. അത് നമ്മൾ പിന്നെ പല എഴുത്തുകാരുടെയും കഥ നോക്കുമ്പോൾ മനസ്സിലാവും. വലിയ വലിയ എഴുത്തുകാർ പലരും രോഗബാധിതരായിരുന്നു. ഇപ്പൊ ചെക്കോവ് നമുക്കറിയില്ല, ചെക്കോവ് ക്ഷയരോഗം ബാധിച്ചിട്ടാണ് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് മരിച്ചതാണ്. അങ്ങനെ പലരും ഉണ്ട്. അപ്പൊ അത് പൊതുവെ എല്ലാവരും പറയുന്നത് ഈ രോഗാവസ്ഥ വളരെ ദയനീയമാണ്, നമ്മളൊന്നും ആഗ്രഹിക്കാത്തതാണ്. പക്ഷെ അത് എഴുത്തുകാർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. ഒരുപക്ഷെ എനിക്കും അങ്ങനെ ആയിരിക്കാം. എനിക്ക് കുട്ടിക്കാലത്ത് കുറെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു, തുടർച്ചയായിട്ട് മരിച്ചു പോകുന്നൊക്കെ വിചാരിച്ചിരുന്നു. മറ്റുള്ളവര് മരിച്ചു പോകും, ഞാൻ മരിച്ചു പോകുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതാണ് എന്നെ ഈ ഏകാന്തതയൊക്കെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. അപ്പൊ ആ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ മറ്റു കുട്ടികൾ, എനിക്ക് 10-12 വയസ്സുള്ളപ്പോൾ മറ്റു കുട്ടികളൊക്കെ എല്ലാ സ്ഥലത്തും ഓടിച്ചാൽ കളിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. പുറത്തൊന്നും പോകാൻ അനുവാദമില്ല. അപ്പൊ ഇങ്ങനെ ജനലിന്റെ അഴികൾക്കിടയിൽ കൂടെ ഇങ്ങനെ അവരെ കാണുക. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ലോകത്ത് കണ്ടത് അങ്ങനെ ലോകത്തിന്റെ ആകൃതി ജനലിന്റെ ആകൃതിയായിരുന്നു. ജനലിന്റെ ഒരു ചതുരം ഏതായ അതിൽ കൂടിയാണ് ലോകത്തെ കണ്ടത്. അത് ആയൊരു ഏകാന്തതയും ഒറ്റപ്പെടലും ഉണ്ടല്ലോ, അത് സഹായിച്ചു കാണും എഴുത്തിന്. എഴുതണമെങ്കിൽ നമ്മളിൽ ഉള്ളിൽ സർഗാത്മകത കൂടി വേണം. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ സർഗാത്മകത ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് എഴുതാൻ അവസരം കിട്ടില്ല, അല്ലെങ്കിൽ അത് എങ്ങനെയോ അത് സംഭവിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഈ സർഗാത്മകതയെ ഉള്ളിൽ കൊണ്ടുപോയി നടക്കുന്ന ആളുകൾക്ക് പിന്നെ ഈ ഇത് പറഞ്ഞ പോലുള്ള രോഗാവസ്ഥ ചിലപ്പം സഹായിച്ചേക്കും. അവരുടെ വെറും രോഗാവസ്ഥ കൊണ്ട് ഒരാൾ എഴുത്തുകാരനാകില്ല. ഉള്ളില് നമ്മുടെ വീർപ്പ് മുട്ടിക്കുന്ന മട്ടിലുള്ള സർഗാത്മകതയുണ്ടാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എഴുത്തുകാരുണ്ടാകുന്നത്, അല്ലെങ്കിൽ വലിയ രചനകൾ ഉണ്ടാകുന്നത്. ഞാൻ ഒരുപാട് വായിച്ചിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. ഈ പറഞ്ഞതുപോലെ ഒറ്റപ്പെടലിന്റെ ഒരു കാലമായിരുന്നല്ലോ. അപ്പൊ 10-12 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ കുറേയധികം പുസ്തകങ്ങൾ വായിക്കണം. കഥയും നോവലുകളാണ്, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് കഥയും നോവലുകളാണ്. കവിത വായിക്കും, പക്ഷെ എനിക്ക് കവിതകൾ കൂടുതൽ ഇഷ്ടം ഫിക്ഷൻ നോവലാണ്, കഥ നോവൽ. പിന്നെ അതിലാണ് നമ്മുടെയൊക്കെ ഒരു സമാന്തര ജീവിതം നമുക്കതിൽ കാണാം. ഓരോ നോവലും ഓരോ ജീവിതമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമം എന്ന് പറയുന്നത് നോവലാണ്. പിന്നെ എനിക്ക് എന്നെ തന്നെ അനുകരിക്കാൻ ഭയമാണ്. ഇപ്പൊ മയ്യഴിപ്പുഴ തീരങ്ങൾ വലിയ വിജയമായിരുന്നു, ഒരുപാട് പേര് വായിച്ചു. അപ്പത്തിൽ ആ ഒരു പുസ്തകം വിജയിച്ചു, അതിൻ്റെ ഒരു തണലിൽ എനിക്ക് സുഖമായിട്ട് എഴുത്തുകാരനായിട്ട് നടക്കാമായിരുന്നു. പക്ഷെ എനിക്ക് അത് പോരായിരുന്നു, ഞാൻ പുതിയ പുതിയ വഴികൾ കണ്ടെത്താം. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. പിന്നെ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകണം, സ്വയം നവീകരിക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട് നവീകരിക്കുന്നത്, അത് അത്യാവശ്യമാണ് എഴുത്തുകാർക്ക്. അല്ലെങ്കിൽ നമ്മൾ വളരില്ല. എഴുത്തുകാരെന്ന നമ്മളൊരു സ്ഥലത്തിന് തളച്ചിട്ടത് പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മയ്യഴിപ്പുഴ തീരങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു വിജയം, അതിന്റെ ഒരു ആഹ്ലാദം, പ്രശസ്തി, അതില് തളച്ച് ഞാൻ സ്വയം തളച്ചിടാൻ നിന്നു കൊടുത്തില്ല. അവിടുന്ന് ഞാൻ കുതിറി മാറി പുതിയ പുതിയ അനുഭവങ്ങൾ, ഈ മാറ്റത്തിനുള്ള ഒരു ഒരു വ്യഗ്രത ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലുണ്ട്. എപ്പോഴും എന്റെ ഉള്ളിലുണ്ട് മാറ്റം. ഞാൻ പറഞ്ഞല്ലോ സ്വയം അനുകരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എപ്പോഴും പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ബോധപൂർവമായിട്ടുള്ള ശ്രമം, ബോധപൂർവത്തിലുള്ള ശ്രമം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ ആ സ്ഥലം പെട്ടെന്ന് എന്നെ സ്വാധീനിക്കും. അങ്ങനെ അതാണ് എൻ്റെ സ്വഭാവമാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ പെരുംകുളത്ത് വന്ന് വെച്ചു കുറച്ച് ദിവസം അവിടെ താമസിക്കുമ്പോൾ എനിക്ക് അത് എന്റെ നാളായിട്ട് തോന്നും കേട്ടാ. അതുപോലെ തന്നെയാണ് ആശയങ്ങളും. ഏതെങ്കിലും ഒരു ആശയങ്ങൾ പിന്നെ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ പിന്നീട് എനിക്ക് തോന്നും അതാണ് ഞാൻ അന്വേഷിച്ച് നടന്നിരുന്ന ആശയം. അതായത് ഒരു സ്ഥിരത, ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ രീതികൾ ഇതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പലതരത്തിലുള്ള രചനകൾ വരുന്നത്. അത് വായനക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടത്. കാരണം ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെയാണ് വായനക്കാർ. അവരും പുതിയ അനുഭവങ്ങൾ, വായനാനുഭവങ്ങൾ, അതാണ് അവർ എഴുത്തുകാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ പോയ കാലത്തിന്റെ ആവർത്തനങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ല, ഒരുപാട് അനുഭവങ്ങൾ തേടി നടക്കുന്ന ഒരാളാണ്. പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പോയി പല ഭാഷക്കാരുമായിട്ട് ഇടപെട്ടു. പക്ഷെ അപ്പോഴൊക്കെ ഉണ്ടല്ലോ പിന്നെ മയ്യഴി എന്റെ ഉള്ളിലുണ്ട്, ഞാൻ മയ്യഴിക്കാരനാണ്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇപ്പൊ എവിടെ പോയാലും തിരിച്ചു വരാൻ ഒരു സ്ഥലമാണ്, അത് മയ്യഴിയാണ്. അവിടെ ഞാൻ തിരിച്ചെത്തും, എത്ര എത്ര ദൂരെ പോയാലും എത്ര വലിയ യാത്രകൾ നടത്തിയാലും ഞാൻ നിലനിൽക്കുന്നത് അവിടെയാണ്, മയ്യഴിയിലാണ്. അവിടുന്ന് ജനിച്ചു വളർന്ന നാട് അവിടുന്നല്ലേ ഞാനായത്. ഇപ്പൊ ഞാൻ മലയാളത്തിൽ എഴുതുന്നു, ആ മലയാളം പഠിച്ചത് പോലും ഞാൻ മയ്യഴിയിൽ വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് മയ്യഴി എന്നുള്ളത് അത് വിട്ട് എനിക്ക് പോകാൻ കഴിയില്ല. ഇപ്പൊ തന്നെ രണ്ടോ മൂന്നോ നോവലുകൾ മനസ്സിലുണ്ട്, അത് പല അവസ്ഥയിലാണ്, അതൊന്നും പൂർണ്ണമായിട്ട് വികസിച്ചിട്ട്. അതുപോലെ ഇപ്പം ഈ പറയുന്ന നമ്മുടെ പുസ്തകഗ്രാമം ഉണ്ടല്ലോ, അത് ഒരുപക്ഷെ എന്റെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അത് ഇത് എപ്പോഴാണ് പുറത്തു വരിക എന്ന് നമുക്കറിയില്ല, ഏതാണ് പുറത്തു വരിക എന്നറിയില്ല. പല കഥകൾ മനസ്സിലുണ്ട്, പല നോവലുകളുണ്ട്, എപ്പോഴും ഒരു ദിവസം ഒന്ന് പുറത്തു വരും. അത് പലപ്പോഴും നമ്മളെ ബോധപൂർവം ശ്രമിച്ചാൽ സംഭവിക്കില്ല. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു മനസ്സിൽ ഇപ്പൊ ഒരു മൂന്ന് നോവലുണ്ട്, അതിൽ ഒരു നോവൽ എഴുതണത് ഞാൻ ശാഠ്യം പിടിച്ചാൽ നടക്കില്ല. അത് അതിൻ്റെതായ ഒരു സമയം ഉണ്ട്. അങ്ങനെയാണ് പലപ്പോഴും പിന്നെ നമ്മള് ഈ എഴുത്ത്. ഇപ്പൊ അതിനൊരു നല്ലൊരു ഉദാഹരണം ഒരാൾ പറഞ്ഞിരുന്നു കേട്ടോ, ഇപ്പം ബുക്കർ പ്രൈസ് കിട്ടിയ പോൾ ലിഞ്ച് എന്ന് പറഞ്ഞ വലിയൊരു എഴുത്തുകാരുണ്ട്, അയാൾ പ്രൊഫറ്റ് സോങ് എന്നുള്ള അത്ഭുതകരമായിട്ട് ഒരു നോവൽ. അപ്പം അയാളവിടെ ഒരു ഇന്റർവ്യൂയിൽ അയാൾ പറഞ്ഞത് കുറേ വർഷങ്ങളായിട്ട് അയാൾ ഈ നോവൽ മനസ്സിൽ കൊണ്ട് നടക്കുന്നു, 10-15 വർഷമായിട്ട്. പക്ഷെ അത് എഴുതിയിട്ടില്ല, അതിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു 10-15 വർഷമായിട്ട്. എന്നിട്ട് അദ്ദേഹം ഒരു നോവൽ എഴുതാൻ വേണ്ടി വേറൊരു ചെറിയ നോവൽ എഴുതാൻ വേണ്ടിയിട്ട് ഇരുന്നു. പക്ഷെ ആ നോവലിൽ എഴുതിയത് മറ്റേതാണ്, ഈ 15 വർഷമായിട്ട് മനസ്സിലുള്ളത്. അപ്പം എന്റെ ഏത് നോവൽ എഴുതാൻ വേണ്ടി അവിടെ ചെന്നിരുന്നു, ആ നോവൽ എഴുതിയിട്ടില്ല. അപ്പൊ ഇതാണ്, എഴുത്തിൽ ഒരുപാട് ആകസ്മികതകളുണ്ട്, നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എഴുത്തുകാരൻ എന്താണ് എഴുതുന്നത്, എപ്പോഴാണ് എഴുതുന്നത്, എങ്ങനെയാണ് എഴുതുന്നത്, പക്ഷെ അതിന്റെ ഭംഗിയും അത് തന്നെയാണ്, ഈ ആകസ്മികതയാണ്. കേട്ടോ, അപ്രതീക്ഷിതമായിട്ട് ഒരു ആശയം കടന്നു വരുന്നു, അല്ലെങ്കിൽ ഒരു നോവൽ കടന്നു വരുന്നു, അത് നമ്മൾ കടലാസിലേക്ക് പകർത്തുന്നു. അപ്പൊ എനിക്കും തന്നെ അതൊരു ഒരു ത്രില്ലാണ് കേട്ടോ. എനിക്ക് അറിയില്ല, എന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാനെന്ന് എഴുത്തുകാരന് എനിക്കറിയില്ല കേട്ടോ. അതിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്, എഴുത്തിന്റെ ഭംഗി അതാണ്, അതിന്റെ നിഗൂഢതകളും പിന്നെ ആകസ്മികതകളും ഒന്നും പ്രവചനാതീതമാണ് അതിന്റെ എഴുത്തിന്റെ സ്വഭാവം കേട്ടോ. അത് അങ്ങനെയാണ് എഴുത്തിന്റെ ലോകം.
1: ക്യാമ്പസുകളെക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിന്റെയും എം മുകുന്ദന്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിന്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻ ഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ വേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തളി തുടരുന്നു. കണ്ണാന്തളി ഇനി ഒരു കാവ്യശില്പം കേൾക്കാം.
1: ശില്പി എന്ന കാവ്യത്തിന്റെ അവതരണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു.
2: ഇതല്ലേ ചിത്രപുരം ഗ്രാമം?
3: അതെ. നിങ്ങൾ?
2: ഞാൻ ശില്പി.

തുടിക്കുന്ന തവ സൃഷ്ടികൾ ശിൽപി ഞാൻ കല്ലിനും കാതലാം തരുവിനും പ്രാണൻ നിറയ്ക്കുന്ന ബ്രഹ്മസമം ശൈലങ്ങൾ.

ഞങ്ങൾ ആരും ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ദൈവത്തെ തരാൻ വന്ന അങ്ങ് ഞങ്ങൾക്ക് ദൈവ തുല്യമാണ്. ഇത് അങ്ങേക്ക് മതിയാകുമോ എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും

0: ശ്രമിക്കണം. അങ്ങക്ക് ബുദ്ധിമുട്ടോ എന്നറിയാം.
1: ഏ സാരമില്ല,
0: ശില്പിക്കുന്ന ബുദ്ധിമുട്ടാവും. നീ ഒന്ന് ഇറങ്ങിപ്പോയേ.
2: ശില്പിയോ ഇയാളോ? അപ്പോൾ ഇയാളാലേ നമുക്ക് ദൈവത്തെ തരാൻ വന്നയാള്.
0: ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇറങ്ങിപ്പോയേ.
1: അത് സാരമില്ല, അയാൾ അവിടെ നിന്നോട്ടെ.
2: നിൽക്കേ. എന്താ കെട്ടുന്നില്ലേ?

കേടോ, താൻ എന്താടോ ഈ കാണിക്കുന്നേ? തനിക്ക് ആ ഉളി എടുക്കണമെങ്കിൽ ഈ കാലിലെ ചങ്ങല പൊട്ടണം. ചങ്ങല, ചങ്ങല പൊട്ടണം. അതെ, ചങ്ങലകൾ

0: ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനകൾ.
1: എന്തിനാ ഈ അലങ്കാരം? ഓരോന്ന് ധരിക്കണില്ലേ? കഴുത്തിലും കാതിലും കയ്യുമ്പലും കാലമ്പലും പലതും ആഭരണങ്ങളായിട്ട് സ്വീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ശരീരത്തിന് ഭംഗി വർദ്ധിപ്പിക്കാൻ അല്ലേ? അങ്ങനെ ഓരോരുത്തരും കാട്ടിച്ചാലും കാട്ടണ കണ്ടത്. എന്താ ഇങ്ങനെ ഓരോന്ന് കെട്ടിയിരിക്കണത്? ഓരോന്ന് അവിടെ എവിടെയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടല്ലോ. എന്തായത്? ഇതെന്താ ഇങ്ങനെ?

0: അര്യൻ എന്ത് ഹേതുവായിട്ട് മീൻപാർത്തയെ ചെയ്യുന്നു അല്ലേ? രഥൻ അങ്ങ് ഈ മഹർഷിയോട് ഇങ്ങനെ ഓരോരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് തർക്കിച്ചും കൊണ്ട് നിൽക്കണത് എന്താ? ആ മഹർഷി ആ താടക ഇങ്ങനെ വരണ കണ്ടു. ലക്ഷ്മണൻ ആ കാടിന്റെ നടുക്കൽ എത്തിയ സമയത്തെങ്കിൽ ആ രാക്ഷസയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്റെ വിദ്യന്മാരെ ആ ഞാനമ്മ പിടിച്ച് വലിച്ച ഗുരുരോഹു. ആ ചെറുഞ്ഞാനിന്റെ ശബ്ദം കാടെന്നല്ല ലോകം മുഴുവൻ കിട്ടിക്കിട്ടെന്ന് പറഞ്ഞു. അത്ര ഭയങ്കരമായിട്ട് ശബ്ദമാണ് ലക്ഷ്മണന്റെ ജ്ഞാനമ്മ പൊക്കൊണ്ടത്. ഈ ഞാനിന്റെ ജ്ഞാനം കേട്ടിട്ട് ആ താടക ആ വനാന്തര ഭാഗത്തിന്റെ ഒരിക്കൽ കിടന്ന് ഉറങ്ങായിരുന്നു. അവിടെ നിന്ന് ഒന്ന് അതിഭയങ്കരമായിട്ട് ശബ്ദവും പുറപ്പെടുത്തും കൊണ്ട് ഈ ഭഗവാൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മഹർഷിയും നിൽക്കണ നിക്കലയ്ക്ക് അതിവേഗതയിൽ വന്നുരോ. ആ രാക്ഷസിയുടെ വരവ് ഇങ്ങനെ കണ്ടപ്പോ മഹർഷി രാമാഹ ഇവളെ നിഗ്രഹിക്കൂ രാമ, അടുക്കലയ്ക്ക് അടുപ്പിക്കരുത്, അതിഭയങ്കരിയാണ്, എന്തും ചെയ്യാം, മടിക്കാത്തവളാണ്, വേഗം ഒരു ശരം പ്രയോഗിക്കൂ, അവളെ കഥ കഴിക്കൂ, വേഗം കഴിയട്ടെ എന്ന് മഹർഷി പിന്നെയും പിന്നെയും നിർബന്ധിക്കുക. അത് കേട്ടപ്പോ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്തപരാധം ചെയ്താലും സ്ത്രീകളെ നിഗ്രഹിക്കവയ്യ എന്നല്ലേ ധർമ്മശാസ്ത്രം അനുശാസിക്കുന്നത്? ഇതെന്താ അവിടെ നിന്ന് ഇങ്ങനെ കൽപ്പിക്കുന്നത്? ഏയ് അരുത് അരുത് അരുത്, സ്ത്രീകളെ ശിക്ഷിക്കാം എന്നല്ലാതെ കണ്ട് നിഗ്രഹിക്കരുത്, നിഗ്രഹിക്കവയ്യ എന്നല്ലേ പറയണത്? ഒരു മഹർഷി രാമ അങ്ങനെ വിചാരിക്കേണ്ടവളല്ല ഇവള്, ഇവള് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കരുത്. അസംഖ്യം കൃത്യങ്ങള് അതിഘോരങ്ങളായുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവളാണ് ഇവള്. ഒരു ഒരുത്തി നിമിത്തം ഈ പ്രദേശത്തുള്ള സജ്ജനങ്ങൾക്ക് ആശ്വസിക്കാമെന്ന് വൃത്തിയില്ലാതെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം ഒരു ശരം പ്രയോഗിക്കൂ രാമ, രാമൻ ഇവളോട് കരുണയായിട്ടൊന്ന് വിചാരിക്കരുത്, വേഗം ശരം പ്രയോഗിക്കൂ എന്ന് മഹർഷി പിന്നെയും കിടും. ഇത് രണ്ടുപേരും തമ്മിൽ ഓരോരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് അങ്ങനെ നിൽക്കണു. ആ നിൽക്കണ സമയത്തിൽ ലക്ഷ്മണൻ രണ്ടും കേട്ടു, ഭഗവാൻ പറയണതും കേൾക്കുന്നുണ്ട്, മഹർഷി പറയണതും കേൾക്കുന്നുണ്ട്. രണ്ടും ന്യായം തന്നെയാണ്. ഭഗവാൻ പറയുന്നത് ന്യായമായിട്ടത് എന്താ വെച്ചാൽ സ്ത്രീവധം നിഷിദ്ധാണെന്ന്. മഹർഷി പറയണത് ഇവള് അതിഘോരയായിട്ടുള്ളവളാണ്, അനവധി ആളുകൾക്ക് ഉദരവുള്ളവളാണ്, അങ്ങനെയുള്ളവളെ സ്ത്രീ നിന്ന് കണക്കാക്കില്ല, നിഗ്രഹിക്കണം എന്നാണ് മഹർഷി പറയണത്. രണ്ടുപേര് പറയണത് ന്യായ. പക്ഷേ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കേണ്ട സമയമല്ല, അവൾ അടുക്കളിക്ക് അവിടെ എത്താറായി. എന്ത് ഇവിടെ വന്നാൽ എന്ത് കഠിനായിട്ടുള്ള പ്രവൃത്തിയാ ചെയ്യാന്ന് വെച്ചില്ല എന്ന് തോന്നിയിട്ട് ലക്ഷ്മണൻ ആ ഭഗവാനോട് കൊണ്ട് പറഞ്ഞു അല്ലേ രഥൻ ആര്യാഖൻ അങ്ങെന്താ ഇങ്ങനെ തർക്കിച്ചും കൊണ്ട് നിൽക്കണത്? അങ്ങനെയുള്ള അവസരമാണോ അപ്പോ എന്താണ് കൗശികേ അഭി അനുശാസീ? കൗശികൻ പോലും അനുശാസിച്ചും കൊണ്ട് വർദ്ധിക്കുന്നു. വിശ്വാമിത്ര മഹർഷിയാണല്ലോ അങ്ങോട് പറയണത്, രക്ഷൻ ഇവളെ നിഗ്രഹിക്കൂ, നിഗ്രഹിക്കൂ എന്ന് അദ്ദേഹം പിന്നെയും പിന്നെയും കൽപ്പിക്കുന്നു. അനുശാസതി അനുശാസനമാണ്, അദ്ദേഹത്തിന്റെ കൽപ്പനയല്ല, അദ്ദേഹത്തിന്റെ വാക്കല്ലേ. ഓ അങ്ങനെ അദ്ദേഹം പറഞ്ഞും കൊണ്ട് നിൽക്കുന്ന സമയത്തെങ്കിൽ എന്തിനു സംശയിക്കണം? എന്തിനാ എന്താലോചിക്കാനുള്ളത്? സാധാരണ ഒരാളല്ല ഈ മഹർഷി. കൗശികേ കൗശികൻ എന്നാണ് പറയുന്നത്. കുശികഗോത്രത്തെങ്കിൽ ജനിച്ച് ഒരാള് തപസ് ചെയ്ത് ഈശ്വരനായിരിക്കുന്നു, തപസ് കൊണ്ട് ഇന്നതേ സാധ്യമാവുള്ളൂ എന്നില്ല, ലോകം മുഴുവൻ തന്റെ അധീനത്തിലാക്കി തീർക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഋഷീശ്വരനാണ് അങ്ങയോട് നിഗ്രഹിക്കാനായിട്ട് പറയണത്. ആ സമയത്തെങ്കില് എന്തിനങ്ങ് സംശയിക്കുന്നു? ഏയ് അങ്ങനെ ഓരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് നിൽക്കേണ്ട സമയമല്ല, വേഗം അവിടെ നിഗ്രഹിക്കന്നെ വേണ്ടത്. ഇനി ധർമാധർമ്മങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാ ധർമ്മം? ധർമ്മം എന്ന് പറയുന്നത് എന്താണ് എന്നാണെങ്കിൽ ഋഷീണാം വാചാ ධම්මං අනුවර්තතේ. ഋഷികളുടെ വാക്കുകൾ ധമ്മത്തെ അനുവർത്തിക്കും. ദേഹത്തിനെ പോലെ തപസ്സുകളായിട്ടുള്ള ആളുകള് എന്താണോ പറയണത് അതാണ് ധർമ്മം. ദേഹം ഇവിടെ നിഗ്രഹിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മമാണോ അധർമ്മമാണോ എന്ന് ആലോചിക്കേണ്ടതില്ല. ഇദ്ദേഹം പറയണത് എന്നെയാണ് ധർമ്മം. അങ്ങനല്ലേ? അങ്ങനെയുള്ള അവസരത്തെങ്കില് എന്തിന് ദേഹത്തിന് ആലോചിക്കണു? ഏയ്, പ്രതിബന്ധമൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇവിടെ നിഗ്രഹിക്കുകയേ വേണ്ടൂ. അതാണ്, അതുകൊണ്ട് ജ്യേഷ്ഠൻ അവിടുന്ന് ഒരു സ്വരം പ്രയോഗിച്ച് ഇവിടെ നിഗ്രഹിച്ചു. ഇനി ലക്ഷ്മണൻ തൻ്റെ അഭിപ്രായം അനുഭവിച്ചു. അത്ര ആയപ്പോഴേക്കും രാക്ഷസി അടുക്കളയ്ക്ക് എത്തു കഴിഞ്ഞിരുന്നു. മറ്റേ അകലെയാണ് ആദ്യം കണ്ടത്, അതിവേഗതയിലാണ് വരണത്. ആ അവിടെ വരവ് ഇങ്ങനെ കണ്ടു ഭഗവാൻ. എങ്ങനെയാണെന്നാണ്? ശ്രീദൈകഭുജയട്ടിമാഗതാ ശ്രോണിലംബി പുരുഷാന്ത്രമേഖലാം പത്രിണാ സഹ മുമോച രാഘവ. രാഘവ താം വിലോക്യ, രാഘവൻ അവളെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ രാക്ഷസിയെ കണ്ടു. താടകെ കണ്ടു. നീ കണ്ടു എന്ന് പറയാൻ കാരണം എന്നാണ്? ഇങ്ങനെ ആ വരവ് ഇങ്ങനെ കണ്ടു. ഇതുവരെ കാണാനല്ല, കുറെ മുമ്പ് തന്നെ കണ്ടു, ഇപ്പൊ കാണാന് മാറ്റണ്ട്. എന്താ ആഗതാം താം വിലോക്യ, ആഗത അടുക്കളയ്ക്ക് എത്തി, നേരെ ഇങ്ങനെ വരിക, തന്റെ നേരെ വരണു. ആ വരവ് കണ്ടു. എന്താ മഹർഷി എന്താ പറഞ്ഞത്? ഇവിടെ സ്ത്രീ എന്ന് കണക്കാക്കണ്ട, ഇവിടെ അങ്ങനെ വിചാരിക്കില്ല, അങ്ങനെ ദയ വിചാരിക്കരുത് എന്നാണ് മഹർഷി പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കി പാടുക്കൊക്കെ വരവ് ഇങ്ങനെ കണ്ടപ്പോ മഹർഷി പറയണത് പരമാർത്ഥമാണല്ലോ, ഇവിടെ സാധാരണ സ്ത്രീകളെ പോലെ കണക്കാക്കേണ്ടവളല്ല. ശ്രോണിലംബി പുരുഷാന്ത്രമേഖലാം, ശ്രോണിലംബി പുരുഷാന്തര മേഖലയാണ്. ശ്രോണിയിങ്കൽ ലംബികളായിട്ടുള്ള പുരുഷാന്തര മേഖലകളോടുകൂടിയവളാണ്. അരക്കെട്ടിൽ തന്നെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. എന്താ പുരുഷന്മാരുടെ കുടൽമാലകൾ അരയിൽ അലങ്കാരമായിട്ട് ഇങ്ങനെ ധരിക്കുന്നുണ്ടെന്ന് അപ്പൊ തന്നെ ഉറപ്പിക്കാം അവരുടെ പ്രകൃതം എങ്ങനെയാണെന്നുള്ളത്. എന്താ അവൾക്ക് അലങ്കാരമായിട്ട് ധരിക്കാൻ തോന്നിയത് കുടൽമാലയാണ്. അപ്പൊ എത്രത്തോളം മനസ്സിന്റെ കാഠിന്യം ഉണ്ടോ വിചാരിച്ചോളാം. എന്തിനാ ഈ അലങ്കാരം? ഓരോന്ന് ധരിക്കണില്ലേ? കഴുത്തിലും കാതിലും കയ്യുമ്പിലും കാലമ്പലും പലതരത്തില് ആഭരണങ്ങളായിട്ട് സ്വീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ശരീരത്തിന് ഭംഗി വർദ്ധിപ്പിക്കാൻ അല്ലേ? അങ്ങനെ ഓരോരുത്തരും കാട്ടിച്ചാലും കാട്ടണ കണ്ടത്, എന്താ ഇങ്ങനെ ഓരോന്ന് കെട്ടിയിരിക്കണത്? ഓരോന്ന് അവിടെ എവിടെയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്? എന്താ ഇത്? എന്താ ഇങ്ങനെ തോന്നാറുണ്ടല്ലേ? അതെന്താ അവരുടെ ഇഷ്ടം.
1: കണ്ണാന്തളിയിൽ ഇനി പാട്ടിന്റെ പൊരുൾ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം എന്ന പാട്ടിന്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

വയലാർ രാമവർമ്മയുടെ ദാർശനികവും പ്രണയപരവുമായ കവിതകളിൽ ഏറ്റവും ഉദാത്തമായ സ്ഥാനമാണ് കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരമെന്ന ഗാനത്തിനുള്ളത്. ഭൂമി എന്ന സൗന്ദര്യത്തെയും പ്രണയത്തെയും തീവ്രമായി സ്നേഹിക്കുകയും ഇവിടെ തന്നെ പുനർജനിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കവിയുടെ ആത്മീയമായ അഭിലാഷമാണ് ഈ ഗാനം. ഭൂമിയോടുള്ള മനുഷ്യന്റെ നിത്യമായ ബന്ധത്തെയാണ് ഈ ഗാനം ആഘോഷിക്കുന്നത്. ഗാനത്തിന്റെ തുടക്കം തന്നെ ഭൂമിയെക്കുറിച്ചുള്ള കവിയുടെ അപാരമായ പ്രണയം വെളിപ്പെടുത്തുന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസ്സിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി. ഭൂമി ഒരു സങ്കേതമാണ്, ചന്ദ്രകളഭം പൂശിയുറങ്ങുന്ന തീരമാണിത്. ഇവിടെ ശാന്തതയും സൗന്ദര്യവുമുണ്ട്. ആകാശത്ത് ഇന്ദ്രധനുസിന്റെ തൂവലുകൾ പൊഴിയുന്നത്ര മനോഹരമാണ് ഈ ഇടം. ഈ മനോഹരമായ ഭൂമിയിൽ തനിക്ക് ഇനിയൊരു ജന്മം കൂടി നൽകുമോ എന്ന അഭ്യർത്ഥന ജീവിതത്തെയും പ്രകൃതിയെയും എത്രത്തോളം കവി സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. മോക്ഷത്തെക്കുറിച്ചുള്ള പരമ്പരാഗതമായ ധാരണകളെ തിരുത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ തന്നെ തിരിച്ചു വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഈ ഭൂമിയുടെ അതുല്യതയെ സ്ഥാപിച്ചുകൊണ്ട് കവി പ്രപഞ്ചത്തോടും ഭൂമിയോടും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? പുഷ്പങ്ങളുണ്ടോ? സ്വർണ മരാളങ്ങളുണ്ടോ? ഈ ഭൂമിയാണ് നിത്യഹരിതമായത്. ഇവിടെയല്ലാതെ മറ്റെവിടെയാണ് മാനസ സരസുകൾ, സ്വപ്നങ്ങൾ, പൂക്കൾ, സ്വർണവർണ്ണമുള്ള അരയന്നങ്ങൾ എന്നിവയുള്ളത്? പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരവും ജീവിതം സാധ്യമാക്കുന്നതുമായ ഏക ഇടം ഈ ഭൂമിയാണെന്ന് കവി സ്ഥാപിക്കുന്നു. ഭൂമിയെ വസുന്ധരേ എന്ന്, അതായത് സമ്പത്ത് ധരിക്കുന്നവളെന്ന് രണ്ടു തവണ അഭിസംബോധന ചെയ്യുന്നത് കവിയുടെ ആഴമായ സ്നേഹബന്ധത്തെയും വിധേയത്വത്തെയും സൂചിപ്പിക്കുന്നു. മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? ജീവിതം എത്ര സുന്ദരമായാലും ആർക്കും പൂർണമായി മതി വരുന്നില്ല എന്ന സത്യമാണ് ഈ ചോദ്യം. ഈ ഭൂമിയിൽ മതിയാകും വരെ ആരും ജീവിച്ചു മരിക്കുന്നില്ല. എല്ലാവർക്കും ഇനിയും ഇനിയും ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഈ വർണ്ണ സുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ? ചന്ദ്രികയുണ്ടോ? ഗന്ധർവ ഗീതമുണ്ടോ? ഭൂമി വർണ്ണ സുരഭിയാണ്. ഈ ഭൂമിയിലല്ലാതെ മറ്റെവിടെയാണ് പ്രണയിക്കുന്ന ഹൃദയങ്ങളുള്ളത്? പ്രണയത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഭൂമിയിലുണ്ട്. സന്ധ്യയും ചന്ദ്രികയും ഗന്ധർവ ഗീതവുമെല്ലാം. പ്രണയം സാധ്യമാകുന്ന ഒരേ ഒരു വേദി ഈ ഭൂമി മാത്രമാണ്. കൊതിതീരം വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ? ജീവിതം മതിയാകാത്തതുപോലെ തന്നെ പ്രണയിച്ച് മതിയായവരും ഈ ഭൂമിയിലില്ല. പ്രണയമെന്നത് അനന്തമായ ഒരു അനുഭവമാണ്. അതിന്റെ തീവ്രത കാരണം ഓരോ പ്രണയിതാവും ഇവിടെ തന്നെ വീണ്ടും ജനിക്കാൻ ആഗ്രഹിക്കുന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം എന്ന ഗാനം ഭൗമിക സ്നേഹത്തെ ആത്മീയമായ ഒരു തലത്തിലേക്ക് ഉയർത്തുന്നു. കവിത ഇവിടെ പ്രകൃതിയെയും പ്രണയത്തെയും ജീവിതത്തെയും ഒന്നായി കാണുന്നു. ഭൂമിയുടെ സൗന്ദര്യമാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും ആധാരം. ഭൂമിയാണ് സ്വർഗമെന്നും ഇവിടെ ജീവിക്കുക എന്നത് തന്നെയാണ് പരമമായ അനുഗ്രഹമെന്നും വയലാർ പ്രഖ്യാപിക്കുന്നു. മോക്ഷമെന്നത് മറ്റെവിടെയോ തേടേണ്ട ഒന്നല്ല, മറിച്ച് ഈ ഭൂമിയിൽ തന്നെ കൂടുതൽ ജന്മങ്ങൾ ജീവിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. ഈ ഗാനം മലയാള കവിതയിലെ ഭൂമി സ്നേഹത്തിന്റെയും അനശ്വരമായ പ്രണയത്തിന്റെയും ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനയായി നിലനിൽക്കുന്നു.

0: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
1: പെണ്ണെഴുത്തിൽ ഇന്ന് മിനി കവിതകളിലെ മൊഴിയഴക്, മിനി ഗോപിനാഥ് എഴുതിയ മിനി കവിതകൾ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥാലോകത്തിൽ തിരുമല ശിവൻകുട്ടി എഴുതിയ കുറിപ്പ്. മിനി ഗോപിനാഥ് എഴുതിയ മിനി കവിതകളിൽ അർത്ഥവ്യാപ്തിയും മൊഴിയഴകുമുള്ള 401 കുറും കവിതകൾ ഉൾച്ചേർത്തിരിക്കുന്നു. ഈ കൃതിക്ക് ഹ്രസ്വവും അർത്ഥസമ്പുഷ്ടവുമായ കാവ്യ പ്രവേശികയാൽ അനുഗ്രഹിച്ചിരിക്കുന്നത് പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയാണ്. മിനി ഗോപിനാഥിന്റെ കുറും കവിതയ്ക്ക് കുന്നിമണിയുടെ അഴകും മഞ്ചാടിക്കുരുവിന്റെ മനോഹാരിതയുമുണ്ട്. വിപുലമായ ആശയപ്രപഞ്ചം സമ്മാനിക്കുന്ന ലഘുകവിതകൾ, ഒരു വിത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മഹാവൃക്ഷം പോലെ, ഒരു ജലബിന്ദുവിൽ രൂപം കൊള്ളുന്ന മഹാസാഗരം പോലെ, സപ്തവർണ്ണങ്ങളുടെ മാരിവില്ലും സപ്തസ്വരങ്ങളുടെ സംഗീതവും ഓരോ രചനയിലും വായനക്കാരന് അനുഭവപ്പെടും. ചെറിയവ കാഴ്ചയിൽ മനോഹരമാണ്. ഒട്ടകപക്ഷിയെ കാണുന്നതിനേക്കാൾ സൗന്ദര്യം അടയ്ക്കാക്കുരുവിയെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഈ മാനസികാവസ്ഥയിലാണ്. മിനിയുടെ ചെറുകവിതകളിൽ സ്ത്രീപക്ഷം, രാഷ്ട്രീയം, ജീവിതം, പ്രണയം, സാമൂഹികം, ഭാഷയുടെ പദച്ചേർച്ചയിലുണ്ടാകുന്ന വിസ്മയം എന്നിവ പ്രത്യക്ഷീഭവിക്കുന്നു. പല കവിതകളും തത്വചിന്തയും ദാർശനികതയും കൊണ്ട് ഉജ്ജ്വലമാകുന്നു. അവ ജീവിതത്തിന്റെ ചൂടും ചൂരും പകർന്നു തരുന്നവയുമാണ്. ചില കവിതകളെടുത്ത് ഉദാഹരിക്കുന്നതിനേക്കാൾ നല്ലത് അത് വായിച്ച് ചിന്തകൾക്ക് തീ കൊടുക്കുകയാണ് ഈ കവിയോടും അവരുടെ രചനകളോടും നമുക്ക് ചെയ്യാനുള്ളത്. 3-3 അക്ഷരങ്ങൾ, 3-3 വാക്കുകൾ, ഇവയിലൂടൊരു യാത്ര, ജനനം, ജീവിതം, മരണം, 3 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ജീവിതാവസ്ഥകൾ ഏറെ ചിന്തിക്കാൻ വക നൽകുന്ന കവിതയാണ്. പെൺമയുടെ സ്വരം ഉച്ചത്തിൽ മുഴക്കുമ്പോഴും ആൺമയെ നിഷേധിക്കുന്നില്ല കവി. ആണിനു വേണ്ടത് നട്ടല്ലാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വെട്ടത്തും മറയത്തും പെണ്ണിനു പെൺമയും നട്ടല്ലാണിന്നും നന്ന്. പെണ്ണിന്റെ സാമൂഹിക അവസ്ഥ ഇന്നും പരിതാപകരമാണെന്ന് പല കവിതകളിലും സൂചന നൽകുന്നു കവി. പദങ്ങളുടെ ചേർച്ചയിലുണ്ടാകുന്ന നക്ഷത്ര ശോഭ ചില കവിതകളിൽ വേറിട്ട് കാണുന്നു. അർത്ഥവ്യതിയാനങ്ങളുടെ സൂചന വാക്കുകളുടെ മാസ്മരിക ഭാവമായി ചിത്രീകരിക്കുന്ന കവിതകളും ധാരാളം. കണ്ണീരുപ്പിന്റെ രുചിഭേദത്തിൽ അലിയുമ്പോഴും കടലാഴത്തിലെ മഴവില്ല് ദർശിക്കുന്ന മിനി ഗോപിനാഥിന് കാവ്യലോകത്ത് ഒരിടമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ മിനി കവിതാ പുസ്തകം.

ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോയിൽ ഇനി കരുണാസായി വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. പ്രമുഖ മാനസിക ആരോഗ്യ ഉപദേഷ്ടാവും ആക്ടിവിസ്റ്റുമായ സെഹർ ഹാഷ്മിയും സംഘവും 18 സെപ്റ്റംബർ കരുണാസായി ലഹരി വിമുക്ത മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുന്നു. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള സാമൂഹികമായ അപകർഷതാ ബോധവും തടസ്സങ്ങളും തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവർ നടത്തുന്ന ബൈക്ക് യാത്രയുടെ ഭാഗമായാണ് സന്ദർശനം. 10 വർഷത്തോളം നീണ്ട കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയും വിഷാദത്തെയും അതിജീവിച്ച് വാർത്തകളിൽ ഇടം നേടിയ സെഹർ ഹാഷ്മി അന്നേ ദിവസം രാവിലെ 10:30 കരുണാസായിൽ നടക്കുന്ന പ്രത്യേക സ്വീകരണ ചടങ്ങിലും തുടർന്ന് നടക്കുന്ന ബോധവൽക്കരണ ആശയവിനിമയത്തിലും പങ്കെടുക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരം ജില്ല നേതൃത്വം നൽകും. കരുണാസായിയിൽ 13 സെപ്റ്റംബർ ഞായറാഴ്ച വൈകുന്നേരം കവിസമ്മേളനവും കാവ്യചർച്ചയും സംഘടിപ്പിക്കുന്നു. കരുണാസായിയിലെ സൂര്യകാന്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കാവ്യ സദസ് പ്രമുഖ കവി KNP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ, GS ജയചന്ദ്രൻ, വിജു കൊന്നമൂട്, T ജോസ്, BS രാജീവ് എന്നിവരുടെ കവിതകൾ ചർച്ച ചെയ്യും. തുടർന്ന് നടക്കുന്ന കവിസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റു കവികൾക്കും കവിതകൾ ആലപിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. കരുണാസായി റേഡിയോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതമുണ്ട് എന്ന് കരുണാസായി അധികൃതർ അറിയിച്ചു. 2027 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന സൈക് ഫെസ്റ്റിന്റെ നടത്തിപ്പിന് കോർഡിനേറ്ററുടെ ഒഴിവുണ്ട്. ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഭക്ഷണം, താമസം എന്നിവ കഴിച്ച് 5 മാസത്തേക്ക് 30,000 രൂപ റെമ്യൂണറേഷൻ ലഭിക്കും. താൽപര്യമുള്ളവർ ഡയറക്ടർ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ അയയ്ക്കുകയോ കരുണാസായി @tvpm@gmail.com എന്ന മെയിലിൽ അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9496101530 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് കരുണാസായി അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,500 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ വെള്ളനാട് 6955543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ karunasai@gmail.com അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8891884912 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൌജന്യ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൌജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539240844 9539240844 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. ലിംഗപദവിയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ 10 പേജിൽ കവിയാത്ത ലേഖന മത്സരം നടക്കുന്നു. ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ലേഖനം അയയ്ക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പാളിന്റെയോ വകുപ്പ് മേധാവിയുടെയോ സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ലേഖനങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റർ, മാനസിക ആരോഗ്യ ദിനം, കരുണാസായി വെള്ളനാട് 6955543 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ karunasai@tvpm@gmail.com എന്ന മെയിലിലേക്കോ അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 906 11 55 9119 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി കരുണാസായി ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. സല്യൂട്ടേഷൻ ഓഫ് ദ ഡേ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പരമാവധി 4 ഫോട്ടോകൾ വരെ അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ഫോട്ടോകളോ നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ഫോട്ടോകളോ പരിഗണിക്കുന്നതല്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കരുണാസായിയുടെ മാനസിക ആരോഗ്യ പരിപാടികളിൽ ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 3000 രൂപയും 2nd സമ്മാനം 2000 രൂപയും 3rd സമ്മാനം 1500 രൂപയും 10 പേർക്ക് 1000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രികൾ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം 6955543 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ കരുണാസായി .tvpm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9526574220 9526574220 എന്ന നമ്പരിൽ അപേക്ഷിക്കാവുന്നതാണ്. കരുണാസായി വാർത്തകൾ സമാപിച്ചു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പിനാദം.
1: അറിയാതെ അറിയാതെ ഓരോ മലയാളിയുടെ ഉള്ളിലും കവിതയായി വന്നു തുളുമ്പിയ കന്മദം പുലർകാല സുന്ദര സ്വപ്നമായി, രാജഹംസമായി, മലയമായി മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ പെയ്തിറങ്ങുന്ന ചന്ദന ചന്ദ്രികയായി കെ എസ് ചിത്ര എന്ന സൗഭാഗ്യം. എപ്പോഴൊക്കെയോ മുന്നിൽ വന്ന് പുഞ്ചിരിച്ചു നിൽക്കുന്ന രാഗാർദ്ര പൗർണമി കെ എസ് ചിത്ര ഒരു ചാരുസരോവരമായി ആത്മാവിലൂടെ ഒഴുകി പരക്കുന്നു. ഏകാന്തതകളിൽ നിന്ന് അത് വിളിച്ചുണർത്തുന്നു. യാത്രകളിൽ അത് സൗഹൃദമായി പരക്കുന്നു. സ്നേഹമായി, സന്തോഷമായി, അതിശയമായി, കണ്ണീരായി, ആകുലതകളായി, ആരാധനയും പ്രണയവുമായി, വിരഹവും ഭക്തിയുമായി ഓരോ ദിനവും വിവിധ ഭാവങ്ങളിൽ ചിത്ര നമ്മുടെ ആത്മാവുകളോട് അനുരണനപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആകാശങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു നിർച്ചരിയല്ല കെ എസ് ചിത്രയുടെ പാട്ടുകൾ. എന്നിലെ എന്നിൽ തന്നെ തുളുമ്പി നിൽക്കുന്ന ഒരു തേനരുവി, ഒരു അനഘ സംഗീത സല്ലാപമായി അത് സദാ നിറയുന്നു. ഈ ഗാനകല്ലോലിനിയിൽ അലിഞ്ഞുചേരാൻ മാത്രം എന്റെ ഈ ജന്മം എന്തിനോട് കടപ്പെട്ടിരിക്കുന്നു എനിക്കറിഞ്ഞുകൂടാ.

ഹൃദയമാകെ കനത്തു നിൽക്കുന്നു. സുഹൃത്തുക്കൾ എല്ലാവരുമുണ്ട്, ആർക്കുമൊന്നും മിണ്ടാൻ വയ്യ. പ്രിയപ്പെട്ട ഒരു സൗഹൃദം നഷ്ടപ്പെട്ടു പോയ രാത്രിയാണ്. ഒന്ന് മിണ്ടിയാൽ പൊട്ടിക്കരയുമെന്ന അവസ്ഥ. ആരോ ഒരാൾ പോയി സുലൈമാനി ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ചിലർ തിണ്ണമേലിരുന്നു, ചിലർ വെറും നിലത്തിരുന്നു. അവനുണ്ടായിരുന്നെങ്കിൽ ഒരു പാട്ടിപ്പോൾ പൊട്ടിവിടരുമായിരുന്നു എന്ന് തോന്നിയ നിമിഷം മൊബൈലിൽ നിന്ന് അവളൊരു പാട്ട് കേൾപ്പിച്ചു. എന്നിൽ നിന്നും പറന്നകന്നൊരു ജീവചൈതന്യമേ മുന്നിൽ വന്നിരുന്ന ചിത്രപാടുന്നു, ആശ്വസിപ്പിക്കുന്നു. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്ന പാട്ട്. അത് കേട്ട് കേട്ട് ആ രാത്രി ഞങ്ങൾ ഉറങ്ങി. എന്നിൽ നിന്നും പറന്നകന്നൊരു ജീവചൈതന്യമേ എന്ന ചിത്രപാടിയത് അവനെ ഉദ്ദേശിച്ചു മാത്രമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഹൃദയത്തിന്റെ ഭാഷയിൽ സൗമ്യ മധുരമായി അത് ഞങ്ങളിലേക്ക് പകർന്നു തന്ന രാത്രിയായിരുന്നു അത്.

0: ഒറ്റക്കമ്പി നാദം.
1: ഒഴുകി വന്നെത്തുന്ന കാറ്റിന്റെ ചുണ്ടുകൾ മധുരം വിളമ്പുന്ന യാമം. ഒരു മുളം കാടിന്റെ രോമഹർഷങ്ങളിൽ പ്രണയം തുടിക്കുന്ന യാമം. ലജ്ജയും വശ്യതയുമാർന്ന പാട്ട്, സുതാര്യമായ ഒരു പാട്ട്. എം ഡി രാജേന്ദ്രൻ ജോൺസന്റെ ഇണത്തിനനുസരിച്ച് എഴുതിയ ഈ പാട്ട് ഇത്രമേൽ ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാവും? നിലയ്ക്കാത്ത ഒരു സ്നേഹപ്രവാഹമായി ചിത്ര അത് കാതുകളിൽ മൂളിത്തരുന്നത് കൊണ്ട് തന്നെ. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പിയെന്ന് എത്ര ഓട്ടോഗ്രാഫുകളിൽ കുറിക്കപ്പെട്ടു. രാത്രിയുടെ പ്രണയാർദ്രമായ തലോടനമേറ്റ് അങ്ങനെയിരിക്കുമ്പോൾ പ്രിയസഖി, ഞാനത് വീണ്ടും കേൾക്കട്ടെ.

മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുരുമുണ്ട് ചുറ്റി ഇന്നന്റെ മുറ്റത്ത് വന്ന ചിരിതോകി നിന്നു നീ എന്ന് കവി എഴുതിയത് കഥാപാത്രത്തിനു വേണ്ടിയോ അതോ ഗായികയെ ഉദ്ദേശിച്ചോ? കെ എസ് ചിത്രയെ മനസ്സിൽ കണ്ടു നോക്കൂ. ദേ വന്ന ചിരിതോകി നിൽക്കുന്നു, പാടുന്നു, എല്ലാ വേദനകളും അലിയിച്ചു കളയാനുള്ള ഏതോ മാന്ത്രിക ശക്തിയുള്ള പാട്ട്. നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് പോലും ബന്ധുവിനെ പോലെ തോന്നിപ്പിക്കുന്ന മുഖഭാവമാണ് ചിത്രയ്ക്കുള്ളത്. അതീവ ഹൃദ്യമായ ഒരു പാട്ട് ആ മുഖത്ത് ചാലിച്ചു ചേർന്നിരിക്കുന്നു. ഉള്ളിലെ സ്നേഹവും സൗമ്യതയുമെല്ലാം ചിരിയിലും പാട്ടിലും ആവാഹിച്ചുകൊണ്ട് ചിത്ര പാടുന്നു. അത് കേൾക്കുമ്പോഴെല്ലാം മുറ്റത്ത് വന്ന് ചിരിതൂകി നിൽക്കുന്ന പോലെ കെ എസ് ചിത്ര.

0: ഒറ്റക്കമ്പി നാദം.
1: വിഷാദമയമായ ഗാനങ്ങൾ പാടുമ്പോൾ പോലും അതിലൊരു ജീവശക്തി പകർന്നു വയ്ക്കാൻ ചിത്രയ്ക്ക് കഴിയുന്നു. ചിത്രയുടെ ഒരു പാട്ട് പോലും നീരസത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയില്ല. അനാദിയായ ഏതോ ജന്മദുഃഖം അനുഭവിപ്പിക്കുകയാണെന്ന തോന്നലുളവാക്കുന്ന ദുഃഖഗീതങ്ങൾ, ഒരു മീരാഭജന്റെ ആഴവും വ്യാപ്തിയും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭാവസാന്ദ്രമായ ഗാനകല്ലോലിനിയിലൂടെ ഉരുണ്ട നീങ്ങുന്ന ഒരു വെള്ളാരം കല്ലാണ് എന്റെ മനസ്സ്. ഇനിയും ഈ ധന്യതയിൽ അലിഞ്ഞ് മുങ്ങി നിവർന്ന് പിന്നെയും മുങ്ങി ഉരുണ്ട് ഒഴുകി ഒഴുകി ഒഴുകി അങ്ങനെ ഞാൻ അലിയട്ടെ നിൻ ഗാനത്തിൻ മധുമയ രസവാഹിനിയിൽ, ഞാൻ ഒഴുകട്ടെ വെൺശിലയായി നിന്റെ പാട്ടിൽ മധുമയ രസചന്ദ്രികയിൽ.

ഓരോ പാട്ടും ഒരനുഭവമാണ്, ഓരോരോ അനുഭവങ്ങളാണ്. ശബ്ദം ഒന്നായിരിക്കുമ്പോൾ ഭാവം പലതാകുന്നു. ദുഃഖഗീതങ്ങൾ, അതിനപ്പുറം ആനന്ദഗീതങ്ങൾ, അതിനപ്പുറം സച്ചിദാനന്ദപരമായ ഗാനങ്ങൾ. അതുൾക്കൊണ്ട് പാടുന്ന കേസ് ചിത്ര കീർത്തനങ്ങൾ പാടുന്ന ചിത്രയല്ല, ദുഃഖങ്ങൾ പാടുന്ന ചിത്ര. പ്രണയഗീതങ്ങൾ പാടുമ്പോൾ ചിത്ര പ്രണയിനിയാകുന്നു. എന്നാലും ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് സ്ഫടികത്തിലെ പാട്ടുകളാണ്. ശൃംഗാരം വഴിഞ്ഞൊഴുകുന്ന ഏഴിമല പൂഞ്ചോല എന്ന പാട്ട്, മാദകത്വം കലർന്ന ശരീരചലനങ്ങൾ, ഭാവപകർച്ചകൾ, നിശ്വാസങ്ങൾ, മൂളലുകൾ, ചിരികൾ, എല്ലാം ചേർന്നൊരു പാട്ട്. എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ പിറന്ന ആ പാട്ടിന്റെ അന്തരംഗരസം പൂർണമായും സംഭോഗ ശൃംഗാരമാണ്. ഭക്തിസാന്ദ്രമായ ജീവിതക്രമങ്ങളിലൂടെ ശുദ്ധസംഗീതത്തിന്റെ സഞ്ചാരപഥങ്ങളിലൂടെ മാത്രമൊഴുകുന്ന ഗായിക ആ പാട്ട് അതുദ്ദേശിക്കുന്ന അർത്ഥചാരുതയോടെ പാടിയിരിക്കുന്നു. കെ എസ് ചിത്ര ഗായികയാണ്, അക്ഷരാർത്ഥത്തിൽ ഗായിക.

0: ഒറ്റക്കമ്പിനാദം.
1: ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടുന്നതിന് കരുത്ത് പകർന്നു കൊടുത്തത് എസ് ജാനകിയാണെന്ന് കേസ് ചിത്ര പറയുന്നു. കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളും മനോനിലയുമെല്ലാം പ്രതിഫലിപ്പിക്കുന്ന പാട്ടുകളാണ് ഗാനരചയിതാവും സംഗീത സംവിധായകനും ചേർന്ന് സൃഷ്ടിക്കുക. ചിലപ്പോൾ അവ പാടുന്നത് അഭിസാരികകളായിരിക്കാം, മാദക നർത്തകികളായിരിക്കാം. ഗാനത്തിനു വേണ്ടത് കാമാതുരമായ ഭാവമാണെങ്കിൽ അത് പകർന്നു നൽകാൻ തികച്ചും പ്രൊഫഷണലായ ഒരു ഗായിക തയ്യാറാവേണ്ടതുണ്ട്. പാടുന്ന പാട്ടിന്റെ ആശയവും ഗായികയുടെ വ്യക്തിത്വവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. മഹാഗായികയുടെ മഹത്തായ വാക്കുകൾ കേസ് ചിത്രയ്ക്ക് വല്ലാത്ത ധൈര്യം പകർന്നു കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഉർവശിക്ക് വേണ്ടി കള്ളുകുടിച്ചു പാടുന്ന രീതിയിലുള്ള പാട്ട് അത്രയും തനതായി വേറെ ആർക്കാണ് പാടാനാവുക? വേറെ ആരു പാടിയാലാണ് ഇത്രയും സ്വാഭാവികമാവുന്നത്? നാവിന്റെ കുഴച്ചിലും അതിനനുസരിച്ചുള്ള ഭാവവൈചിത്രവും സ്ത്രൈണമായ പ്രണയവും കുട്ടിക്കാലത്തെയുള്ള ആരാധനയും എല്ലാം ചേർന്ന ഒരു രസൈക്യം ആ പാട്ടിന്റെ അന്തരാത്മാവായി വർത്തിക്കുന്നു. അതൊട്ടും ചോർന്നു പോകാതെ അങ്ങേയറ്റം സ്വാഭാവികമായി ചിത്ര പാടുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ എത്ര സുഖം, എന്ത് രസം!

വിശാലമായ ഒരു നക്ഷത്രം. ശാന്തവും സ്വസ്ഥവുമായി അത് ഹൃദയ ആകാശങ്ങളിൽ പ്രകാശം വർഷിച്ചു നിൽക്കുന്നു. അതിന്റെ അനുരണനങ്ങൾ മനോമണ്ഡലങ്ങളിൽ ഉണ്ടാക്കുന്ന നാദവിസ്മയം, അതിലലിഞ്ഞു ചേരുമ്പോഴുണ്ടാകുന്ന ധ്യാനാത്മകത, ഒരുതരം ധ്യാന നീലിമ. ഞാനലിയട്ടെ നിൻ നീലിമയിൽ, ഞാനൊരു മുകിലായി ഒഴുകട്ടെ എന്ന് അറിയാതെ ഉള്ളിൽ പ്രാർത്ഥിച്ചു പോകുന്ന മുഹൂർത്തങ്ങൾ. അത്രമേൽ ആർദ്രമായി കേസ് ചിത്ര എന്ന ഗായിക ഞാനടക്കമുള്ള സമസ്ത മലയാളി മനസ്സിലും തൊട്ടു നിൽക്കുന്നു, തൊട്ടുണർത്തുന്നു, ചിലപ്പോഴത് തൊട്ടുറക്കുന്നു.

ഒരിളം കാറ്റിന്റെ ധന്യത, ഒരു പോക്കുവെയിലിന്റെ സൗമ്യത, ആദരനിലാവിന്റെ ആർദ്രത, പ്രഭാത വിശുദ്ധിയിൽ വിരുന്നു വന്നെത്തുന്ന വേൽപ്പിറാവുകളുടെ നിഷ്കളങ്കത, പുലരിത്തോ മഞ്ഞുതുള്ളിയുടെ സുതാര്യത, അങ്ങനെ നൈർമല്യമാർന്ന് പരിഭവവും പരാതികളുമില്ലാതെ കേസ് ചിത്ര എന്ന ഗായിക സംഗീതത്തിന്റെ പാലാഴിയിൽ സരസ്വതി തുല്യം വിരാജിക്കുന്നു. മലയാളമേ, നീ എത്ര ധന്യ. കളഭം തരാം ഭഗവാനൻ, മനസ്സും തരാം. വാർമുകിലെ വാനിൽ നീ വന്നു, തങ്കത്തോണി തെന്മലയോരം കണ്ടേ, യാത്രയായി സൂര്യാങ്കുരം, ഏകയായി നീലാംബരം, നിമിഷം സുവർണ നിമിഷം. സംഗീതമേ, നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൽ സന്ദേശമായി ഞാൻ ഉണർന്നുവെങ്കിൽ, ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, ഈ ഗാനരത്നങ്ങൾ നിധിച്ചപ്പിൽ സൂക്ഷിക്കാൻ കഴിയുന്ന മലയാളമേ, നീ എത്ര ധന്യയാണ്. മറ്റൊരു ഭാഷയ്ക്കും കിട്ടാത്ത ഗാനപൂർണിമ, അതിന്റെ ധന്യതയിൽ നിർവൃതിയോടെ മലയാള ചലച്ചിത്ര ലോകം.

ഒറ്റക്കമ്പിനാഥം. അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: സുഖതം ഈ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. ഉത്സവ പിറ്റേന്ന എന്ന സിനിമ, അതിൽ ആദ്യ രാത്രിയിൽ അനിയൻ തമ്പുരാൻ ഭാര്യ കാർത്തികയോട് പറയുന്ന ഒരു സംഭാഷണമുണ്ട്. ഇത്രയും നേരം ഇത്രയൊക്കെ പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതുതന്നെ ഒരു ഭാഗ്യമല്ലേ എന്ന്. അതുപോലെ ഇതൊക്കെ ഒരു രസമാണ്, ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ, കവിതകൾ പറയാൻ, അല്ലെങ്കിൽ കവിതകൾ വായിക്കാൻ, ഗസല് കേൾക്കാൻ, അതൊക്കെ ഒരു സുഖമാണ് അല്ലേ? അത് രാത്രിയായാലും പകലായാലും അതെ. ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞ് കുറച്ച് ഫ്രീ ആയിരിക്കുമ്പോൾ കവിത വായിക്കാനും ഗസല് കേൾക്കാനും കഴിയുക എന്നൊക്കെ പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത്രയൊക്കെ കേൾക്കാൻ കഴിഞ്ഞില്ലേ, അതൊരു ഭാഗ്യം തന്നെയാണ് എന്ന് പറയാൻ സാധിക്കണം. ഒരു എഴുത്തുകാരനാവും എന്നായിരുന്നു സുഹൃത്തുക്കളിൽ അധികവും കരുതിയിരുന്നത്. പക്ഷെ പിൽക്കാല ജീവിതത്തിൽ എന്തുകൊണ്ടോ എഴുത്തിൻ്റെ നക്ഷത്രങ്ങൾ മാറി നിന്നു. അച്ഛൻ അഗ്നിയിൽ, അമ്മ ഹിമശയ്യയിൽ, അറിവിൻ്റെ കാളക്കൂടം തിന്നത് എൻ്റെ സഹോദരൻ, അഞ്ചുപേർ അർത്ഥിച്ച മാതിരിയൊക്കെയും പങ്കുവയ്ക്കാം ഈ ദേഹമെന്നാകിലും കൃഷ്ണ, ഞാൻ ഈ മനം പകുത്തേകുന്നതെങ്ങനെ, അങ്ങനെയൊക്കെ എഴുതിയ കാലത്ത് അഭിമാനം തോന്നിയിരുന്നെങ്കിലും ഇപ്പോഴോർക്കുമ്പോൾ ഒരു നാണക്കേട് പോലെ. കവിതയുടെ കനൽക്കാടുകളിൽ സ്വയം എരിഞ്ഞു നടക്കാൻ കൊതിച്ചിരുന്ന കൗമാരം അക്ഷരങ്ങളുടെ ചെതുമ്പലുകൾ കുടഞ്ഞു കളഞ്ഞ് മറ്റൊരു പാതയിലൂടെ വിയർക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാവുമെന്നോർത്തിട്ടുണ്ട്. അറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാ, അങ്ങനെ പറയാനേ പറ്റൂ. കവിത എഴുതുക എന്നത് ഒരു മോഹം മാത്രമായാൽ പോരാ, ജന്മവാസന കൂടി വേണം. പാരമ്പര്യത്തിൻ്റെ വിത്തുകൾക്കുള്ളിലൊന്നും കവിതയുടെ കന്മതമുണ്ടായിരുന്നില്ല. അത്രയേറെ ആഴത്തിൽ കവിതയുടെ കന്മതമുള്ള എഴുത്തുകൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മളറിയാതെ ആ സർഗാത്മകത നമ്മളിലേക്ക് പ്രവേശിക്കും. കുളിരു കോരുന്നതുപോലെ തോന്നുന്നുവെന്ന് ആളുകൾ പറയുന്നത് ഇതിനെയായിരിക്കും. കേട്ടാൽ കുളിരു കോരുന്ന കവിതകൾ, പാട്ടുകൾ. അങ്ങനെ ഒരു പാട്ട് നമുക്കിപ്പോൾ കേട്ടാലോ? കേട്ടിട്ട് തിരിച്ചു വരാം.

മൂന്നാം ക്ലാസ്സിലും നാലിലും അഞ്ചിലുമൊക്കെ ടൂറ് പോയ ഓർമ്മകളാണ് ഇപ്പം മനസ്സിലേക്ക് ഓടി വരുന്നത്. എല്ലാ വർഷവും ഒരേ പാട്ടായിരിക്കും. പാട്ടുപാടിയ സുരേന്ദ്രൻ സാറിനെ എങ്ങനെ മറക്കാനാണ്? ഉരുണ്ടക്കുന്നിന്മേൽ പരന്ന പാറമേൽ കിടന്നു ഞാനെന്നുറങ്ങവേ എന്ന പാട്ട് കാണാതെ പഠിച്ചതല്ല, ടൂറിൽ കേട്ട് തലച്ചോറിൽ അടയാളപ്പെടുത്തിയ പാട്ടാണ്. അർത്ഥമറിയാതെയായിരുന്നു അന്ന് അലറി പാടിയിരുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥമറിഞ്ഞപ്പോൾ അതൊരു സുഖമുള്ള സംഗതിയാണ്. പ്രത്യേകിച്ച് സൈദ്ധാന്തികതകളൊന്നും ആ പാട്ടിലില്ല. എന്നാലും എന്തോ ഒരു സുഖം, ഒരു പ്രത്യേക വിശ്രമാവസ്ഥയാണത്. ഉരുണ്ടക്കുന്നിലെ പരന്ന പാറമേൽ അങ്ങനെ സുഖമായി മലർന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ സുഖം ആ പാട്ടിലുണ്ട്. നിലാവുള്ള രാത്രി കൂടിയാണെങ്കിലോ അങ്ങനെ എത്ര പേർ പുലിപ്പാറയിലും മാതളം പാറയിലും ഭീമൻ വെച്ച പാറയിലും അടുപ്പ പാറയിലും തിരിച്ചിട്ട പാറയിലുമൊക്കെ കിടന്നുറങ്ങിയിരിക്കുന്നു. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആരാവും പാറകൾക്കൊക്കെ ഇങ്ങനെ പേരുകളിട്ടത്. കിന്നരിപ്പാറ, ചക്കിപ്പാറ, രാക്ഷസിപ്പാറ, ആനപ്പാറ, ചെങ്ങാൻപാറ, അങ്ങനെ എന്തെല്ലാം പാറകൾ. സുഖദമി രാത്രിയിൽ വർത്തമാനം പറയുന്നതിനിടയിൽ ഒരു കാര്യവുമില്ലാതെ വേണമെങ്കിൽ നമുക്ക് പാറകളെക്കുറിച്ച് പറയാം, കാടുകളെക്കുറിച്ച് പറയാം, കാവുകളെക്കുറിച്ച് പറയാം. അല്ലേ, വേറെ ജോലിയൊന്നുമില്ലാതിരിക്കുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊരു രസമുള്ള കാര്യമല്ലേ? പാറകളെക്കുറിച്ച് പറയാം, ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ആൺപാറകളും പെൺപാറകളുമുണ്ട്. കിന്നരിപ്പാറയും ചക്കിപ്പാറയും രാക്ഷസിപ്പാറയും സുന്ദരിപ്പാറയും പെണ്ണുങ്ങളാണെങ്കിൽ ആനപ്പാറയും ഗണപതിപ്പാറയും ചെങ്ങൻപാറയും ആണുങ്ങളാണ്. ആഗ്നേയശിലകളും അവസാദശിലകളും കായാന്തരിത ശിലകളും ഒക്കെയാണ് ഓർമ്മയിലെത്തുന്നത്. പത്താം ക്ലാസ്സിൽ ജ്യോഗ്രഫി പഠിച്ചതിൻ്റെ പ്രയോജനം ഇങ്ങനെ പാറകളുടെ പത്താം ക്ലാസ്സിൽ ജ്യോഗ്രഫി പഠിച്ചതിൻ്റെ പ്രയോജനം ഇങ്ങനെ ശിലകളെക്കുറിച്ചൊക്കെ ഓർക്കാൻ കഴിയുന്നു. ഈ പാറകളുടെ പ്രായവും രൂപവുമൊന്നും ആർക്കും നിശ്ചയമില്ല. പക്ഷെ ജാനകിയമ്മയും ഔസേപ്പച്ചനും ഒക്കെ ഉണ്ടായിരുന്നതിനു മുമ്പ്, സാറാമ്മയും കേശവൻ നായരും പ്രേമലേഖനം എഴുതുന്നതിനു മുമ്പ്, പറഞ്ഞു പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ ക്രിസ്തുവിനും മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്കും മുമ്പ് ഈ പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നിരിക്കണം. മരങ്ങളെക്കാളും പ്രായമുള്ള പാറമുത്തച്ഛന്മാർ കാലം പലതും കടന്ന് ആധുനികതയുടെ പുത്തൻ ഭ്രമങ്ങളിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഈ പാറമുത്തച്ഛന്മാർക്കും നേരിടേണ്ടി വന്നത് വെടിമരുന്നിൻ്റെ ഗന്ധവും യന്ത്രക്കൈകളുടെ കരുത്തുമാണ്. ശരിയല്ലേ? പൊട്ടിച്ചു തീർത്ത പാറകളാണ്. എങ്ങും എവിടെയും ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

പാറകളുടെ പേര് കൊത്തിവെച്ച പാറകൾ അധികമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രണയികൾ അവരുടെ പേരുകൾ കൊത്തിവെച്ച പാറകൾ പലയിടത്തുമുണ്ട്. ഈ പ്രണയിക്കുന്നവർ അവരുടെ പേരുകൾ ആവുന്നത്ര വലിപ്പത്തിൽ തരം കിട്ടുന്നിടത്തൊക്കെ എഴുതി വയ്ക്കുന്നതിന് പിന്നിലെ മനഃശാസ്ത്രം എന്തായിരിക്കും? സ്നേഹിക്കുന്നു എന്ന് സമൂഹത്തോട് വിളിച്ചു പറയാനുള്ള വ്യഗ്രതയായിരിക്കുമോ? കല്ലുളി കൊണ്ട് കൊത്തിവെച്ച ഒരു പ്രണയ സന്ദേശം മങ്ങാതെ മായാതെ കിന്നരിപ്പാറയിൽ ഇപ്പോഴുമുണ്ട്. ആ ശിലാലിഖിതം അയാളുടെ പ്രിയപ്പെട്ട രാധ ഒരിക്കലെങ്കിലും വായിച്ചിട്ടുണ്ടാവുമോ? സാധ്യതയില്ല. അക്കാലത്ത് കിന്നരിപ്പാറയിലേക്ക് പെൺകുട്ടികളാരും പോകാറില്ലായിരുന്നു. ഗന്ധർവന്മാർ നാളും നേരവും നോക്കാതെ കിന്നരിപ്പാറയിൽ പണ്ടുമുതലേ വരാറുണ്ടത്രേ. പാറയ്ക്കരികിലെ പാലമരത്തിൽ ആയിരക്കണക്കിന് പേരുകൾ നഖമുനകളാൽ കോറിയിട്ടിരിക്കുന്നു. അത് പോരെന്ന് തോന്നിയതുകൊണ്ടാവും ഭാസ്കരൻ കല്ലുളി കൊണ്ട് തന്റെ പ്രണയം പാറയിൽ കൊത്തിവെച്ചത്. 7 ദശാബ്ദങ്ങൾക്ക് ശേഷം അത് ഓർത്തെടുക്കാൻ ഭാസ്കരനും പ്രയാസം. 1000 പൂർണ്ണചന്ദ്രന്മാർക്കും സാക്ഷിയായ ഭാസ്കരന്റെ ഓർമ്മകളെ മിക്കവാറും ചിതൽ മൂടിയിരിക്കുന്നു. എന്നാലും കല്ലാശാരിയായ ഭാസ്കരൻ തന്നെയാണ് കിന്നരിപ്പാറയിൽ മായ്ക്കാനാകാത്ത ആ പ്രണയമുദ്ര പതിപ്പിച്ചിട്ടതെന്ന് പലർക്കും അറിയാം. അതവിടെ ഇനിയും മായാതെ നിൽക്കും പ്രണയത്തിന്റെ മുദ്രയായി. ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

പ്രണയവും പ്രണയികളുടെ പേര് മാത്രമല്ല, ഗ്രാമത്തിൻ്റെ മറ്റെന്തെല്ലാം ഹൃദയത്തുടിപ്പുകൾ ഈ പാറക്കെട്ടുകളിൽ പതിഞ്ഞുകിടക്കുന്നു. ചരിത്രവും ഐതിഹ്യവും പുരാണവും കെട്ടുകഥകളുമൊക്കെയായി പാറകൾ സജീവവും നിർജീവവുമായി സനാഥവും അനാഥവുമായി നമുക്കിടയിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് വേട്ടമ്പള്ളിയിൽ ഒരു തിരിച്ചിട്ട പാറയുണ്ട്. തിരിച്ചിട്ടൂർ പാറയെന്ന് പുതിയ ഭാഷ്യമെങ്കിലും പഴമക്കാർക്കിന്നും തിരിച്ചിട്ട പാറയാണ്. അദ്വിതീയനായ ഏതോ ഒരു ശില്പി വളരെ നീളത്തിൽ കൊത്തിയിട്ടിരിക്കുന്ന ചങ്ങലപ്പാടുകളും രാമൻ്റേതെന്ന് വിശ്വസിക്കുന്ന പാദമുദ്രകളും തലതിരിഞ്ഞ രീതിയിലാണ് കാണുന്നത്. പാറയുടെ മുകളിലുണ്ടായിരുന്ന ശിവക്ഷേത്രത്തിൽ വന്നിരുന്ന വൃദ്ധയായ വാരസ്യാർ ഒരു ദിവസം വീട്ടുമുറ്റത്തു നിന്ന് പ്രാർത്ഥിച്ചു അത്രേ, ശിവനെ, മുകളിലേക്ക് കയറാൻ വയ്യാണ്ടായി, ക്ഷേത്രമിങ്ങ് താഴെയായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. പിറ്റേന്ന് രാവിലെ ഉറക്കമെണീറ്റ് വാരസ്യാർ കണ്ണു ചുമ്മി നോക്കുമ്പോഴുണ്ട് സാക്ഷാൽ കൈലാസനാഥൻ മുകളിൽ നിന്ന് പാറ തിരിച്ചിട്ട് ക്ഷേത്രമുൾപ്പെടെ സർവസ്ഥാവര ജംഗമങ്ങളുമായി താഴെ വന്നു നിൽക്കുന്നു. അങ്ങനെ വേട്ടമ്പള്ളിയിലെ പാറ എന്നേക്കുമായി തിരിച്ചിട്ട പാറയായി എന്ന് കഥ. ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

തെക്കൻ കേരളത്തിൽ ഒരു കാലത്ത് റബ്ബറൊക്കെ പിറവിയെടുക്കും മുമ്പ് മരച്ചീനി കൃഷി വ്യാപകമായിരുന്ന കാലം. ഈ പാറക്കെട്ടുകളിലായിരുന്നു മരച്ചീനി ചെത്തി ഉണക്കാനിട്ടിരുന്നത്. പുതിയ കുട്ടികൾക്ക് ചിന്തിക്കാൻ പോലുമാകില്ല, അവർക്കൊന്ന് ഇമേജ് ചെയ്യാൻ പോലുമാവില്ല ഈ കാര്യം. വിസ്തൃതമായ പാറയുടെ ഉച്ചയിൽ നിരത്തി ഉണക്കിയ മരച്ചീനിക്ക് കാവൽ നിൽക്കുക കുട്ടികളുടെ ജോലിയാണ്. അന്നത്തെ കുട്ടികളുടെ കശുമാങ്ങ ഉപ്പ് ചേർത്ത് ഈർക്കിലിൽ കൊരുത്ത് പാറയിൽ മലർന്നുകിടന്ന് അവധിക്കാലങ്ങളെ തൊഴിലധിഷ്ഠിതമായ വിനോദങ്ങളാക്കി മാറ്റിയ ഗ്രാമത്തിന്റെ കുട്ടിക്കാലം പഴമക്കാരുടെ മനസ്സിൽ ഇന്നും അത് മായാതെ നിൽപ്പുണ്ട്. ആ പഴയ കാലം, രസമുള്ള കാലം ഓർത്തുകൊണ്ട് ഒരു പാട്ട്, ഒരു നല്ല പാട്ട്.

പറക്കാണിപ്പാറയിലും കുട്ടതട്ടിപ്പാറയിലും പണ്ടേ നെൽകൃഷി ഉണ്ടായിരുന്നുവെന്ന് ശശാങ്കൻ മേസ്ത്രിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും വയൽ തന്നെയായിരുന്നു അത്രേ. നാടുകാണിപ്പാറയിലും നാഗരുപാറയിലും ആളുകൾ കൃഷി ചെയ്തിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. കൊക്കോതമംഗലത്തെ കോതറാണി നെല്ലളന്നു സൂക്ഷിച്ചിരുന്ന കൊറ്റാമലയുടെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ കാണാം. പാറകളില്ലാത്തൊരു ഗ്രാമത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. കുന്നുകളും പാറകളും തോടുകളും എല്ലാം ചേർന്ന ഗ്രാമത്തിൻ്റെ ഹരിതാഭ, സുഖദമായ ഒരു ഗൃഹാതുരത്വം. ഒരു പാട്ട് കേട്ടാലോ?

മൂന്ന് മുട്ടൻ ഉരുണ്ട പാറകൾ അടുപ്പിച്ചു വെച്ച് അടുപ്പുണ്ടാക്കിയതും അതിൽ വെച്ച് ആദ്യം അവിയലുണ്ടാക്കിയതും ഭീമനാണെന്ന പുളു എനിക്ക് പറഞ്ഞു തന്നത് മാധവിയമ്മയായിരുന്നു. ശരിയല്ലെന്നറിയാമെങ്കിലും കൗതുകരമായ അനേകം കഥകൾക്കും സങ്കല്പങ്ങൾക്കും പാത്രമായ പല പാറമേടുകളും ഇന്ന് കരിങ്കൽ ക്വാറികളായി മാറിക്കഴിഞ്ഞു. പണ്ട് വെള്ളരിപ്പാറയിൽ നിന്ന് താഴേക്കിറങ്ങി നേരെ ചെന്നാൽ പുലിപ്പാറയായി, ഏറിയാൽ ഒരു മൈൽ ദൂരം. പക്ഷേ ഇന്ന് വെള്ളരിപ്പാറയില്ല, താഴേക്ക് നോക്കിയാൽ കണ്ണത്താ ദൂരം അഗാധമായ കൊക്ക. അതിനരികത്തുകൂടി സൂക്ഷിച്ചിറങ്ങി വേണം പുലിപ്പാറയിലെത്താൻ. ഭൂമിയുടെ ഫിഗർ മുഴുവൻ തമരടിച്ചു തീർത്തുകൊണ്ട് കരിങ്കല്ല് വ്യവസായം തടിച്ചു കൊഴുക്കുമ്പോൾ ഉടഞ്ഞു തീരുന്നത് നമ്മുടെ ഗ്രാമത്തിൻ്റെ തന്നെ ഭാഗമായിരുന്ന, നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിച്ച ഈ പാറക്കെട്ടുകളാണ്. വനരോധനമാണെന്നറിയാം, എന്നാലും എന്തെങ്കിലും പേരിന് ആ പുലിപ്പാറയെങ്കിലും ബാക്കി നിന്നിരുന്നെങ്കിൽ എന്ന ആഗ്രഹം. ആലോചിച്ച് അങ്കലാപ്പ് വേണ്ട, വെറുതെ ഓർക്കുന്നുവെന്നേ ഉള്ളൂ. പാറകളും മരങ്ങളും കുന്നുകളുമൊക്കെയായി രസാവഹമായി നിലനിന്നിരുന്ന ഗ്രാമങ്ങൾ, അതൊക്കെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് അന്യമായി പോകുമോ ആശങ്കയുണ്ട്. എന്നാലും അങ്കലാപ്പ് വേണ്ട, കാരണം ശേഷിക്കുന്നതെങ്കിലും നിലനിർത്തേണ്ട ബാധ്യത നമ്മളിൽ എല്ലാവർക്കുമുണ്ട്. സ്വപ്നത്തിൽ ആരോ വിരൽ ചൂണ്ടി പറയുന്നു, ദേ അവിടെയായിരുന്നു പുള്ളുവൻ പാറ, അതിനപ്പുറം ആ കോളേജ് ഇരിക്കുന്നിടത്തായിരുന്നു കല്ലുമല, താ കണ്ടോ ഇതാണ് മുട്ടച്ചിക്കുന്ന്, ഇതിൻ്റെ മുകളിൽ നിന്ന് താഴ്വാരം നോക്കി രസിച്ചു നിന്നപ്പോഴാണ് മഴ പെയ്തത്. ഞാനും അവനും കൂടി ഓടാൻ തുടങ്ങി. മഴ കൂടി, മഴ നനഞ്ഞു. അവൻ തൊട്ടു മുമ്പിൽ ചോക്ലേറ്റ് പോലെ അലിഞ്ഞില്ലാതാകുന്നു. എനിക്ക് ചുറ്റും മഴ അതിൻ്റെ പൂക്കൾ കൊണ്ട് മൂടുന്നു സുഖദസുന്ദരമായ സ്വപ്നങ്ങൾ. ഒരു കാര്യം ഉറപ്പാണ്, നാളെ ഈ പാറകളെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമായി മാറും. യാഥാർത്ഥ്യത്തിൽ നിന്ന് അതെല്ലാം അപ്രത്യക്ഷമാകും. ഭയമാണ് എൻ്റെ ഗ്രാമവും ഒലിച്ചു പോകുമോ എന്ന്. ഒലിച്ചു പോകാതിരിക്കട്ടെ, ഒരു പാട്ടുകൂടി കേൾക്കാം.

സുഖദമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. കർമ്മബന്ധിതമായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആവേശത്തോടെ ഏറെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ രാത്രി സുഖമായി ഉറങ്ങിയേ തീരൂ. സുഖമായി ഉറങ്ങാം. ശുഭരാത്രി നേരുന്നു. സ്നേഹം, സന്തോഷം, സ്വന്തം മധുജൻ.